പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്, കർക്കടകം 15, 2026 ജൂലൈ 31 വെള്ളിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

ശുഭചിന്ത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും പല വിധത്തിൽ സ്വപ്നങ്ങൾ കാണുന്നവരാണ്. ഹതാശയരായ ചിലർ ആത്മഹത്യ ഭയമായതുകൊണ്ട് മാത്രമാണ് സ്വയം ജീവിക്കുന്നത്. പലപ്പോഴും അവരുടെ മനസ്സിൽ ഒരു താൽക്കാലിക പ്രതിയോഗിയെ സ്വയം പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ നമ്മളിൽ പലർക്കും നമ്മുടെ പ്രശ്നങ്ങൾ മാത്രമേ സ്വയം കാണുവാനാകുന്നുള്ളൂ എന്നതാണ് വലിയ ജീവിത പരാജയം. നാം എതിരാളിയായി കാണുന്ന വ്യക്തിയുടെ വീക്ഷണത്തിൽ നാം നമ്മളെ കാണുകയോ വിലയിരുത്തുകയോ ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് പലരുടെയും ജീവിത പരാജയത്തിന്റെ പ്രധാന കാരണം. ഏവർക്കും ശുഭദിന ആശംസകൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: രാവിലെ 9 മണിക്ക് ഇന്നിസൈ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരുനേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 12 മണിക്ക് നീതിയുടെ വഴിത്താരകൾ, 1:15 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻസ്, 1:30 തിരശീല, 2 മണിക്ക് വിമുക്തി, വൈകുന്നേരം 4 മണിക്ക് കിഞ്ചന വർത്തമാനം, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 മധുരം സംസ്കൃതം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, രാത്രി 7 മണിക്ക് റീഡിംഗ് റൂം, 9:30 കറന്റ് അഫയേഴ്സ് അപ്ഡേഷൻ പുനഃപ്രക്ഷേപണം, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 31. മഹാത്മാഗാന്ധി എന്നേക്കുമായി സബർമതി ആശ്രമം വിട്ടതും കൽക്കത്തയിൽ രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ സർവീസ് ഉദ്ഘാടനം ചെയ്തതും ഛത്തീസ്ഗഡ് സംസ്ഥാന രൂപീകരണ ബിൽ ലോക്സഭ പാസാക്കിയതുമൊക്കെ ഒരു ജൂലൈ 31-നായിരുന്നു. ജൂലൈ 31-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 31. ഔറംഗസേബ് മുഗൾ ചക്രവർത്തിയായി സ്വയം അവരോധിതനായത് 1658 ജൂലൈ 31-നായിരുന്നു. ജൂലൈ 31-നായിരുന്നു വിമോചന സമരത്തെ തുടർന്ന് EMS മന്ത്രിസഭയെ പുറത്താക്കി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. മഹാത്മാഗാന്ധി എന്നേക്കുമായി സബർമതി ആശ്രമം വിട്ടത് 1933 ജൂലൈ 31-നായിരുന്നു. ഇന്നേ ദിവസമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പശ്ചിമബംഗാളിൽ സ്ഥാപിതമായത്. ജൂലൈ 31-നായിരുന്നു കൽക്കത്തയിൽ രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ സർവീസ് കേന്ദ്രമന്ത്രിയായിരുന്ന സുഖ്റാം ഉദ്ഘാടനം ചെയ്തത്. ഇന്നേ ദിവസമായിരുന്നു ഫ്ലോട്ടിംഗ് മാരിടൈം മ്യൂസിയം കൽക്കട്ടയിൽ ഉദ്ഘാടനം ചെയ്തത്. ജൂലൈ 31-നായിരുന്നു ഛത്തീസ്ഗഡ് സംസ്ഥാന രൂപീകരണ ബിൽ ലോക്സഭ പാസാക്കിയത്. ചൊവ്വാഗ്രഹത്തിൽ തണുത്തുറഞ്ഞ ജലത്തിന്റെ സാന്നിധ്യം നാസയുടെ ഫീനിക്സ് ബഹിരാകാശ പേടകം സ്ഥിരീകരിച്ചത് 2008 ഇന്നേ ദിവസമായിരുന്നു. ആദ്യ വനിതാ ഒളിമ്പിക്സിൽ 100 മീറ്റർ ട്രാക്ക് ഇവന്റിൽ അമേരിക്കൻ സ്പ്രിന്റർ എലിസബത്ത് റോബിൻസൺ സ്വർണ്ണ മെഡൽ നേടിയത് 1928 ജൂലൈ 31-നായിരുന്നു. ആംസ്റ്റർഡാമിൽ വെച്ചായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച നേട്ടത്തിന് സ്വർണ്ണ മെഡൽ നേടിയത്. ജൂലൈ 31-നായിരുന്നു ഇന്ത്യയും നേപ്പാളും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവച്ചത്. ഹിന്ദി ചലച്ചിത്രരംഗത്തെ പ്രമുഖ ഗായകരിൽ ഒരാളായ മുഹമ്മദ് റാഫിയുടെ ചരമദിനമാണ് ഇന്ന്. 1980 ജൂലൈ 31-നായിരുന്നു അദ്ദേഹം അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബില്ലും പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴ സാധ്യത കണക്കിലെടുത്ത് 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു.

0: വാർത്തകൾ വിശദമായി. ദേശീയഗാനമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായ കുറ്റമാക്കുന്ന ബിൽ പാർലമെന്റ് പാസാക്കി. പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ലോക്സഭ ബിൽ അംഗീകരിച്ചത്. ദേശീയ ബഹുമതി അനാദരവ് ഭേദഗതി ബിൽ 2026 പ്രകാരം ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയഗീതമായ വന്ദേമാതരത്തിനും നൽകുമെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കി. വന്ദേമാതരത്തെ അപമാനിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കാൻ ബിൽ ലക്ഷ്യമിടുന്നു. ദേശീയഗീതത്തിനർഹമായ ബഹുമാനം ഗവൺമെന്റ് നൽകുന്നുണ്ടെന്ന് ലോക്സഭയിലെ ചർച്ചയിൽ കേന്ദ്രസഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. പ്രതിപക്ഷം അവതരിപ്പിച്ച ഭേദഗതികൾ തള്ളിയാണ് ബിൽ പാസാക്കിയത്. രാജ്യസഭ അംഗീകാരം നൽകിയതോടെ പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ ശിക്ഷാ നടപടികൾ ഉൾപ്പെടെ സുപ്രധാന വ്യവസ്ഥകൾ നിയമത്തിലുണ്ട്. വികസിത ഭാരതത്തിന് യുവാക്കൾ വലിയൊരു മുതൽക്കൂട്ടാണെന്ന് ബില്ലിന്മേൽ ചർച്ചയ്ക്ക് മറുപടി നൽകവെ കേന്ദ്രസഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. 10 ആണ്ടുകളായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച എന്ന പ്രശ്നം നേരിടുന്നുണ്ടെന്നും ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ അപകടത്തിലാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനം സംരക്ഷിക്കുന്നതിനും വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിന് അടിത്തറ ശക്തിപ്പെടുത്തുന്നതിനും സുതാര്യവും സാങ്കേതിക വിദ്യയിലൂന്നിയതുമായ പരീക്ഷാ സംവിധാനം, ചോദ്യപേപ്പർ ചോർച്ച തടയാൻ ശക്തമായ നിയമങ്ങൾ, പരീക്ഷാ മാഫികൾക്കെതിരായ കർശന നടപടികൾ എന്നിവ അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പ്രധാനമന്ത്രി കിസാൻ സമ്പദ് യോജന രാജ്യത്തുടനീളം നടപ്പിലാക്കി വരികയാണെന്ന് മന്ത്രി ചിരാഗ് പാസ്വാൻ ലോക്സഭയെ അറിയിച്ചു. ആധുനിക ഭക്ഷ്യ സംസ്കരണ അടിസ്ഥാന സൌകര്യങ്ങളും മൂല്യവർദ്ധിത സൌകര്യങ്ങളും ഒരുക്കുക, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണവും സംരക്ഷണവും മെച്ചപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി. പിഎംശ്രീ വിഷയത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് ഏകപക്ഷീയമായി കരാറൊപ്പിട്ടുണ്ടാക്കിയ പ്രതിസന്ധി പരിഹരിക്കാനാണ് യുഡിഎഫ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഇത് സംബന്ധിച്ച ഉപസമിതിയുടെ അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ ഭാഗികമായി സംസ്ഥാനത്ത് നടപ്പാക്കി വരുന്നുണ്ട്. രാജ്യം ഒരു ദേശീയ കരിക്കുലവുമായി മുന്നോട്ടു പോകുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക സാധ്യമല്ലെന്നും സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് തന്നെയായിരിക്കും പിഎംശ്രീ സ്കൂളുകളിലും പഠിപ്പിക്കുകയെന്നും മന്ത്രി ഷംസുദ്ദീൻ വ്യക്തമാക്കി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഗോഡൌണിൽ മരുന്നുകൾ വൻതോതിൽ വാങ്ങിക്കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന സംഭവത്തിൽ അന്വേഷണം നടത്താൻ മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മരുന്നുകൾക്ക് പുറമെ ശസ്ത്രക്രിയാ സാമഗ്രികൾ, കോവിഡ് കാലത്ത് വാങ്ങിയ പിപിഇ കിറ്റുകൾ എന്നിവയും ഇക്കൂട്ടത്തിലുണ്ട്. പൊതുപണം പാഴാക്കിയവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. സംസ്ഥാനത്തെ ആധാരം എഴുത്തുകാരുടെയും പകർപ്പെഴുത്തുകാരുടെയും സ്റ്റാമ്പ് വെണ്ടർമാരുടെയും ക്ഷേമനിധി അംഗങ്ങൾക്ക് ഓണക്കാല ഉത്സവബത്ത 6000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. മന്ത്രി ഒ ജെ ജനീഷിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കനത്ത മഴയെ തുടർന്ന് ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിലും കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമുണ്ടാകില്ലെന്ന് ആലപ്പുഴ, കാസർകോട്, കോട്ടയം കളക്ടർമാർ അറിയിച്ചു. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാവിധ ഖനന പ്രവർത്തനങ്ങളും ഇന്നും നാളെയും നിർത്തിവച്ചതായി മൈനിംഗ് ആന്റ് ജിയോളജി വകുപ്പ് ജില്ലാ ഓഫീസ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. രാവിലെ 11:30 മുതൽ നാളെ ഉച്ചയ്ക്ക് 2:30 വരെയാണ് കടലാക്രമണ സാധ്യത. തീരവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു.
0: 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്ക് സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം ഡിസംബർ 31 വരെ വൈകി റിട്ടേൺ

0: സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ച ചങ്ങല ഫിഷറീസ് അധികൃതർ അഴിച്ചുമാറ്റുന്നതോടെയാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കുക. ജൂൺ 9 കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നത്. മലബാർ റിവർ ഫെസ്റ്റിവൽ അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 12 എഡിഷൻ രാവിലെ 9 സി കെ കാസിം എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ജില്ലയിലെ ഇരുവഴിഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായാണ് മത്സരങ്ങൾ. പുലിക്കയം അന്താരാഷ്ട്ര കയാക്കിംഗ് സെന്ററിൽ സ്ലാലോം വിഭാഗം ഉൾപ്പെടെ മത്സരങ്ങൾ നടക്കും. നാളെ രാവിലെ പുലിക്കയത്ത് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലെ മത്സരങ്ങളുമുണ്ടാകും. കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പ് തുഷാരഗിരിയുടെ ടൂറിസം സാധ്യതകളെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തിയെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. മേഖലയിലെ ടൂറിസം വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റിന്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ പ്രചരണാർത്ഥം കോടഞ്ചേരിയിൽ സംഘടിപ്പിച്ച വിളംബര ജാഥയും ദേശീയ അന്തർദേശീയ കയാക്കർമാർക്ക് സ്വീകരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാന ഖാദി ഗ്രാമവ്യവസായ ബോർഡ് സംഘടിപ്പിക്കുന്ന ഖാദി ഓണമേള 2026 കോഴിക്കോട് ജില്ലാതല പരിപാടി വൈകിട്ട് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ചെറുട്ടി റോഡിലെ ഖാദി ഗ്രാമ സൌഭാഗ്യ ഷോറൂമിലാണ് പരിപാടി. ഖാദി ഓണമേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം രാവിലെ മലപ്പുറം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ഇന്നലെ പുരുഷന്മാരുടെ 110 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ ലവ്പ്രീത് സിംഗ് വെള്ളിമെഡലും വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാളിരാംന വെങ്കല മെഡലും നേടി. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഫൈനലിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 10ാം സ്ഥാനത്താണ്. 11ാമത് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് കാസർകോട് കാലിക്കടവിൽ തുടക്കമാകും. തിങ്കളാഴ്ച വരെയാണ് മത്സരം. കാസർകോട് ജില്ല ആദ്യമായാണ് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് സംസ്ഥാനത്ത് നിന്ന് ഗവൺമെന്റ് കോട്ടയിൽ 11,139 പേർക്ക് അവസരം ലഭിച്ചു. 13,091 പേർ കാത്തിരിപ്പ് പട്ടികയിൽ ഇടം നേടി. കേരളത്തിൽ നിന്ന് 24,230 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാനതല അക്കാദമിക ശില്പശാല നടത്തും. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സൃഷ്ടിക്കുന്ന ഘടനാപരവും അക്കാദമികവുമായ മാറ്റങ്ങൾ ശില്പശാലയിൽ വിലയിരുത്തും. ഇന്ന് ലോക വനപാലക ദിനം. പ്രകൃതിയെയും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനിടയിൽ ജീവൻ നഷ്ടപ്പെട്ടതോ പരിക്കേറ്റതോ ആയ വനപാലകരെ ആദരിക്കുന്നതിനാണ് ജൂലൈ 31 വനപാലക ദിനമായി ആചരിക്കുന്നത്. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധനം വള്ളം തകർന്നു കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ മൃതദേഹം രാത്രി തീരത്തടിഞ്ഞു. അപകടം നടന്ന തങ്കശ്ശേരി പുലിമുട്ടിന് സമീപമാണ് മൃതദേഹം കാണപ്പെട്ടത്. പള്ളിത്തോട്ടം സ്വദേശി റോയ്സൺ ആണ് മരിച്ചത്. ഹിന്ദി നോവലിസ്റ്റ് മുൻഷി പ്രേംചന്ദിന്റെ 139 ജന്മദിനാചരണം ഇന്ന് രാവിലെ കോഴിക്കോട് മീൻചന്ത ഹിന്ദി കോളേജിൽ നടത്തും. ദക്ഷിണ ഭാരത് ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയഗാനമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത് ശിക്ഷാർഹമായി കുറ്റമാക്കുന്ന ബില്ലും പൊതുപരീക്ഷാ ഭേദഗതി ബില്ലും പാർലമെന്റ് പാസാക്കി. വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിന് ഗവൺമെന്റ് നിരന്തരം നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഴ സാധ്യത കണക്കിലെടുത്ത് 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആലപ്പുഴ, എറണാകുളം, വയനാട്, കാസർകോട്, കോട്ടയം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഗ്ലാസ്ഗോവിൽ കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക റിച ജ.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned.
3: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. പിഎം ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കി. രാജ്യസഭ ഇന്നലെ ചർച്ച ചെയ്ത് പാസാക്കിയ ബില്ലിന് ബുധനാഴ്ച ലോക്സഭയും അംഗീകാരം നൽകിയിരുന്നു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗാണ് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: 10 വർഷം വരെ തടവ്, 10 കോടി രൂപ വരെ പിഴ, കുറ്റക്കാരുടെ സ്വത്ത് കണ്ടുകെട്ടൽ തുടങ്ങിയ കർശനമായ വ്യവസ്ഥകൾ

0: ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷാ ക്രമക്കേട് കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. 2 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. ഇത്തരം കേസുകൾ പരിഗണിക്കാൻ പ്രത്യേക അതിവേഗ കോടതികളും പ്രത്യേക പ്രോസിക്യൂട്ടർമാരെയും നിയോഗിക്കും. 3 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പ്രഖ്യാപിക്കണമെന്നാണ് വ്യവസ്ഥ. ക്രമക്കേടിൽ പങ്കാളികളാകുന്ന പരീക്ഷാ ഏജൻസികൾക്കും പരിശീലന കേന്ദ്രങ്ങൾക്കും 4 വർഷം വരെ വിലക്ക് ഏർപ്പെടുത്താനും ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കുന്നതിനായി സർക്കാർ വലിയ ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. എന്നാൽ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയാൻ നിർദ്ദിഷ്ട ഭേദഗതി ഫലപ്രദമാകില്ലെന്ന് ചർച്ചയിൽ പങ്കെടുത്ത രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ നിരന്തരം പ്രയത്നം നടത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ പരീക്ഷാ സംവിധാനങ്ങളിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു.
2: दोनों सदनों ने कठोर प्रावधानों वाले इस बिल को पास कर दिया है. अब विश्वस्त परीक्षा पद्धति की दिशा में जाने में एक महत्वपूर्ण काम पूर्ण हुआ है. काम आगे भी चलता रहेगा. हम ऐसी परिस्थितियों को लंबे समय तक नहीं चलने देंगे. इस विश्वास के साथ साथियों, आइए हम सब मिलकर के विकसित भारत के स्वप्न को पूर्ण करने के लिए कंधे से कंधा मिलाकर के चले.
1: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് 1971 നിയമത്തിൽ ഭേദഗതി വരുത്തിയിരിക്കുന്നത്. ദേശീയ തലസ്ഥാനത്ത് നടന്ന നീറ്റ് യുജി പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ ഡൽഹി പോലീസ് പ്രതികൂല നടപടികൾ സ്വീകരിക്കില്ലെന്ന് ഡൽഹി സർക്കാർ. എന്നാൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കെതിരെ നടപടിയുണ്ടാകും. ഇത്തരം കേസുകളിൽ ഇതിനകം അറസ്റ്റോ കസ്റ്റഡിയിലെടുക്കലോ നടന്നിട്ടുണ്ടെങ്കിൽ അവ പുനഃപരിശോധിക്കുന്നതിനും അറസ്റ്റിലായവരെ വിട്ടയക്കുന്നതിനുമുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആഭ്യന്തരവകുപ്പ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഭാവിയിൽ തുടർ നടപടികളില്ലാതെ വിഷയം അവസാനിപ്പിക്കുമെന്ന് സർക്കാർ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലെ സ്ഥിതിഗതികൾ നിരന്തരം നിരീക്ഷിക്കുന്നതിന് ഏകീകൃതവും ഏകോപിതവുമായ സംവിധാനം ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാഹചര്യം വിലയിരുത്തുന്നതിന് വിവിധ മന്ത്രാലയങ്ങളും വകുപ്പുകളും സ്വീകരിച്ച നടപടികൾ അവലോകനം ചെയ്യുന്നതിന് സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള കേന്ദ്രമന്ത്രിസഭാ സമിതിയുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നാവികർക്കും അവരുടെ കുടുംബങ്ങൾക്കും കൃത്യസമയത്ത് വിവരങ്ങൾ, അടിയന്തര സഹായം, കൌൺസിലിംഗ് എന്നിവ ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനമൊരുക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകാശ്മീരിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിനിടെ സുരക്ഷാസേനയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. പാകിസ്ഥാൻ സുരക്ഷാസേനയുടെ ആക്രമണങ്ങളിൽ 40-ൽ പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. റാവൽകോട്ടിലും മിർപൂരിലും ഒത്തുകൂടിയ വനിതാ പ്രക്ഷോഭകർക്ക് നേരെ പാക് സുരക്ഷാസേന വെടിയുതിർത്തു. ഛത്തീസ്ഗഡും ഒഡീഷയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന മഹാനദി ജലതർക്കത്തിന് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രി സി ആർ പാട്ടീലിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ശരൺ മാജി, കേന്ദ്ര സഹമന്ത്രി ധോക്കൻ സാഹു, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഇരു സംസ്ഥാനങ്ങളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പരിഹാരം ഉറപ്പാക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1 ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. 3 സേനകളിലെയും വനിതകളെ ഉൾപ്പെടുത്തി ആദ്യമായി സംഘടിപ്പിച്ച സമുദ്ര പര്യടന നാവിക ദൌത്യം സമുദ്ര പ്രദക്ഷിണ വിജയകരമായി പൂർത്തിയാക്കിയ 9 ഉദ്യോഗസ്ഥരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ആദരിച്ചു. 4 സമുദ്രങ്ങളിലൂടെ 25,500 നോട്ടിക്കൽ മൈൽ ദൂരം കരസേനയുടെ ത്രിവേണി യാത്രാക്കപ്പലിൽ 314 ദിവസം കൊണ്ടാണ് സംഘം സഞ്ചരിച്ചത്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ശ്രീ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാർ ഏകപക്ഷീയമായി ഒപ്പുവച്ച കരാർ സൃഷ്ടിച്ച പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കർണാടക, തമിഴ്നാട്, കേരളം, പുതുച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളുമായി ചേർന്ന് കാവേരി ജല മാനേജ്മെന്റ് അതോറിറ്റി ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു. കാവേരി നദീതടത്തിലെ ജല കാലാവസ്ഥാ സാഹചര്യങ്ങളും അടുത്ത 15 ദിവസത്തേക്ക് ബിലിഗുണ്ടുലുവിൽ ലഭിക്കേണ്ട ജലത്തിന്റെ അളവും യോഗത്തിൽ ചർച്ച ചെയ്തു. ഈ മാസം 29 മുതൽ ബിലിഗുണ്ടുലുവിൽ പ്രതിനിധിന് 3,500 ക്യൂസെക്സ് ജലം ലഭ്യമാക്കുന്നതിന് അതോറിറ്റി കർണാടകയ്ക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴ മുന്നറിയിപ്പിനെ തുടർന്ന് കാസർഗോഡ്, വയനാട്, എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന ഓറഞ്ച് ജാഗ്രതയാണ്. ഓറഞ്ച് ജാഗ്രതയുള്ള 11 ജില്ലകളിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അർദ്ധരാത്രി മുതൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
1: സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം പിൻവലിക്കുന്നതിന്റെ ഭാഗമായി കൊല്ലം നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല ഫിഷറീസ് അധികൃതർ അർദ്ധരാത്രി അഴിച്ചുമാറ്റും. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗം ഭാരോദ്ധഹനത്തിൽ ഇന്ത്യൻ താരം ലവ്പ്രീത് സിംഗ് വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ ഇന്ത്യയുടെ സീമ കാളിരാമന വെങ്കല മെഡൽ സ്വന്തമാക്കി. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10ാം സ്ഥാനത്താണ്. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര, രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവർ ഫൈനലിൽ കടന്നു. അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം നികിത സെഹ്റാവത്തിന് വെള്ളി മെഡൽ. വനിതകളുടെ 57 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ യുഎസ്എയുടെ താരത്തോടാണ് നികിത പരാജയപ്പെട്ടത്. 49 കിലോഗ്രാം വിഭാഗത്തിലും 73 കിലോഗ്രാം വിഭാഗത്തിലും ഇന്ത്യൻ താരങ്ങൾ വെങ്കല മെഡൽ നേടി. പശ്ചിമേഷ്യൻ മേഖലയിലെ ജലപാതകളിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തെ സുരക്ഷിതമാക്കുന്നതിനായി സൌദി അറേബ്യയും 13 രാജ്യങ്ങളും ചേർന്ന് സമുദ്ര പ്രതിരോധ സഖ്യം രൂപീകരിച്ചു. റിയാദിൽ വിവിധ രാജ്യങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥർ നടത്തിയ യോഗത്തിന് പിന്നാലെയാണ് പ്രഖ്യാപനം. സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുക, സഞ്ചാര സ്വാതന്ത്ര്യം സംരക്ഷിക്കുക, അന്താരാഷ്ട്ര വ്യാപാര പാതകളും ഊർജ്ജ വിതരണ ശൃംഖലകളും സുരക്ഷിതമാക്കുക എന്നിവയാണ് സഖ്യത്തിന്റെ ലക്ഷ്യം. പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യം തുടരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ മിസൈൽ ആക്രമണങ്ങൾ കടുപ്പിച്ചു. ഇറാന്റെ 5 മിസൈലുകളെ പ്രതിരോധിച്ചതായി ജോർദാൻ അറിയിച്ചു. കുവൈറ്റിൽ ഒരു ചൈനീസ് കമ്പനിയുടെ കെട്ടിടത്തിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾക്ക് നേരെ സൌദി അറേബ്യയുമായി ചേർന്ന് അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിയൻ സൈനിക ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു. പരീക്ഷാ ക്രമക്കേടിന് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് ജനഗണമനയ്ക്ക് തുല്യമായ പദവി ഉറപ്പുവരുത്തുന്ന ബില്ലിനും അംഗീകാരം. രാജ്യത്ത് വിശ്വസനീയമായ പരീക്ഷാ സംവിധാനം ഉറപ്പാക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിലെ സ്ഥിതിഗതികൾ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ കാര്യസമിതി വിലയിരുത്തി. പിഎം ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുമെന്ന കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. അണ്ടർ 17 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ നികിത സെഹ്റാവത്തിന് വെള്ളി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: സമയം 7:35.
6: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ചലച്ചിത്രമായ ഫൈവ് സീഡ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ ഒരു മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

മഞ്ഞതെന്റെ ജവലയ ജലതീർത്ഥം. സൂര്യനാളമൊരു സ്വരമഴയുടെ മിഴിമന്ത്രതീർത്ഥമൊഴുകിയ പുലരിയിൽ അനുരാഗമാർന്ന ശിവജൈല ശൃംഗമുടി നേടി വന്ന

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
5: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
4: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
5: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
5: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
4: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
5: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
4: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
6: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
4: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
6: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400789990 9447560336.
4: എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ. കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 Seeds എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സുവരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121216800.

കരണ്ടിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ ഇ എം ഐ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ ഇ എം ഐ, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും, കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: August 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ത്രിഭുവനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഗ്രാമ ഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
4: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
4: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
6: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
4: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനും അടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും ചെറിയൊരു കുസൃതി ചോദ്യം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഓണേ സീറ്റിൽ വളരെ ഹാപ്പി ആയിട്ട് പ്രിയപ്പെട്ടവർക്ക് താ നല്ലൊരു എനർജി ആയിട്ടിരിക്കുന്നു ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ പ്രീത.
0: ഗുഡ് മോർണിംഗ്. അപ്പൊ നല്ലൊരു ദിവസമാണ്.

0: അത് മാത്രമല്ല ഈ ഒരു മാസത്തിന്റെ അവസാനത്തെ ദിവസമാണ്, 31st ഇന്ന്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു മാസത്തിലേക്ക് നല്ലൊരു പ്രതീക്ഷയോട് കൂടി തന്നെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു മാസം കഴിഞ്ഞു, അപ്പൊ അടുത്ത മാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ഒക്കെ ഇങ്ങനെ ഈ ഒരു ഡേയിൽ നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നമ്മൾ നേരാണ്. പ്രിയപ്പെട്ടവരെല്ലാരും ഈ ഒരു ടൈമിൽ ഇതാ 10 ആയിരിക്കുകയാണല്ലേ, അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഒക്കെ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
1: അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കാനുള്ള നമ്പറൊക്കെ ഇപ്പോൾ ആതിര പറഞ്ഞു തന്നു. അപ്പോൾ എല്ലാവരും ഫോണൊക്കെ എടുത്തു വെച്ചോളൂ, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചുമ്മാ ടൈപ്പ് ചെയ്ത് നമ്മളെ കേൾക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി ഒരു ഹായിട്ടാലും മതി അല്ലേ. അപ്പോൾ അങ്ങനെ തുടങ്ങാം നമുക്ക്. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ അവസാനം എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ ഈ ഒരു വർഷം ഇങ്ങനെ തീർന്ന് തീർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ പറഞ്ഞു ഒരു വർഷത്തിൻ്റെ പകുതി കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോൾ പകുതി കഴിഞ്ഞു, പിന്നെ ഒരു മാസം കൂടി കഴിഞ്ഞു. അപ്പോൾ എന്തൊക്കെ ആയിരുന്നു നമ്മൾ ഈ ഒരു മാസം നമുക്ക് ചെയ്യാൻ പറ്റിയത്, അങ്ങനെ ഒരു ലുക്കിംഗ് ബാക്ക് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ വിട്ടുപോയോ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം നടക്കാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് ആലോചിക്കാം. അത് ഇനിയും നമുക്ക് ചെയ്യാനുള്ള അടുത്ത മാസത്തിലേക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ട് അത് തീർച്ചയായിട്ടും നടപ്പിലാക്കണം എന്ന് തന്നെ നമ്മൾ മനസ്സിൽ വെക്കണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളെ പറ്റിയൊക്കെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ദിവസമാണ് ഇന്ന് ഒരു മാസത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്. ഈ മാസം അവസാനം വരുമ്പോൾ നമുക്ക് സന്തോഷവും സങ്കടമൊക്കെ വരും. എന്ന് വെച്ചാൽ ഈ സാലറി ഒക്കെ വാങ്ങിക്കുന്നവർക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേ, നാളെ ഞങ്ങളുടെ സാലറി ഒക്കെ കിട്ടും എന്നുള്ളൊരു സന്തോഷം. സാലറിയൊന്നും ഇല്ലാത്തവർക്ക് അതൊന്നും ആലോചിച്ച് വലിയ സന്തോഷമൊന്നും വേണ്ട. പിന്നെ ഒരുപാട് ഈ പറഞ്ഞതുപോലെ സാലറി കിട്ടിക്കഴിയുമ്പോൾ ഒരുപാട് അടവുകളൊക്കെ ഉള്ളവരുണ്ട്. ബാങ്കിന് ലോൺ അടയ്ക്കണം, അല്ലെങ്കിൽ വേറെ അതുപോലുള്ള വീട്ടിലെ ചെലവുകൾ, മറ്റ് കാര്യങ്ങൾ, ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണം, അങ്ങനെയുള്ള ഒരുപാട് ടെൻഷൻ ഉള്ളവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കഴിഞ്ഞൊരു മാസത്തെ കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നത് എങ്ങനെയാണെന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ഇരിക്കുന്നവരൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഓരോ മനുഷ്യരെ എടുത്ത് നോക്കിയാലും അവരവർക്ക് അവരവരുടേതായിട്ടുള്ള ചിന്തകൾ, ചിലർക്ക് ഇതൊന്നുമില്ല, ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുന്നവരായിരിക്കും അല്ലേ. 31 ശരി, 1 ശരി, ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ജീവിതമൊക്കെ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ടൊരു നല്ലൊരു ശുഭചിന്ത കൊടുക്കാം അല്ലേ. അവർ നന്നായിട്ടൊക്കെ ഉള്ള ചിന്തകളിലേക്കൊക്കെ വരട്ടെ അല്ലേ. അപ്പോൾ ആതിര, ആതിരയുടെ എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ആതിര, ആതിരയ്ക്ക് എന്നെ വിരുന്നൊരുക്കിയിട്ടുണ്ടോ വീട്ടിൽ?
0: വിരുന്നൊരുക്കിയിട്ടില്ല. ഫുഡ് കഴിക്കുമ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ചൊരു വിരുന്നുകാരൊക്കെ വരുന്ന ടൈമിൽ ഞാൻ എന്തെങ്കിലും ഫുഡ് അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ എൻ്റെ അമ്മയൊക്കെ, ഞാൻ അങ്ങനെ പാചക വിദഗ്ധ അല്ല.
1: എന്നാലും നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സന്തോഷിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്.
0: സത്യത്തിൽ ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഭയങ്കര സെൽഫ് ലവർ ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഞാൻ അങ്ങനെ ആണ്, എനിക്ക് വേണ്ടിയിട്ടൊരു സംഭവം ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു ഫ്രൂട്ട്സ് ആണെങ്കിലോ എന്തെങ്കിലും
1: സ്പെഷ്യൽ ഡിഷ്
0: അതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി കഴിക്കാറുണ്ട്. മകൾക്ക് കൊടുക്കാനാണെന്ന് വ്യാജേനെ വാങ്ങിപ്പിച്ചിട്ട് ഞാൻ എനിക്ക് വേണ്ടി ഇവിടെ കഴിക്കാം.
1: അപ്പോൾ ഇന്ന് നമുക്ക് പറയാനുള്ള അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റിയാണ്. അപ്പം നമ്മുടെ എല്ലാ വീടുകളിൽ വിരുന്നുകാർ വരുമ്പോൾ കൊടുക്കാനായിട്ട് അല്ലെ അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള കുറേ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ഷോക്കേസിൽ വെച്ചിട്ടുണ്ട് അല്ലേ. വിരുന്നുകാർ വരുമ്പോൾ വിരിക്കാനായിട്ടുള്ള ബെഡ്ഷീറ്റ് മേടിച്ച് അലമാരി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിരുന്നുകാർ വരുമ്പോൾ എടുത്തിടാനായിട്ടുള്ള കാർപ്പറ്റുകൾ, അതുപോലെയുള്ള നമ്മളുടെ വീട്ടിലെ മറ്റുള്ള ഫേർണിഷിങ് സാധനങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കരുതി വെക്കും, ആരെങ്കിലും വരുമ്പോൾ എടുക്കാം എന്ന് വിചാരിച്ച്. ഇതൊന്നും ആരും വരാനും പോകുന്നില്ല, ഇതൊന്നും അവർക്ക് കൊടുക്കാനും പോകണ്ട, നമ്മൾ നമുക്കായിട്ട് വേണം ഇതൊക്കെ ആദ്യം ഉപയോഗിക്കാനായിട്ട് അല്ലേ. അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്കായിട്ട് നമുക്കൊരു ചെറിയ വിരുന്നൊക്കെ ഒരുക്കാം. ഒരു ഒരു അവധി ദിവസമൊക്കെ ഉള്ളപ്പോൾ നമുക്കിഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് ഈ നല്ല പാത്രങ്ങളൊക്കെ ഒന്ന് ഷോക്കേസ് ചെയ്യുന്നൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്കായിട്ട് അതിനകത്ത് ഒന്ന് വിളമ്പി നമുക്ക് കഴിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എല്ലാം പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് ഒരു ചെറിയ സമ്പാദ്യം എന്ന് പറയുന്നത്. ചിലരെല്ലാം ഇങ്ങനെ ഹസ്ബൻഡിനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ ആരാണോ അവരെ ഏൽപ്പിക്കുക അവർ ചെയ്തോട്ടെ എന്നുള്ള ഒരു ഇതിൽ വരും. എന്നിട്ട് നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ. അപ്പം അങ്ങനെയല്ലാതെ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു സമ്പാദ്യം അത് ഒരു രഹസ്യമാക്കി വെക്കുക, അതൊന്നും പരസ്യമാക്കേണ്ട കാര്യമില്ല അല്ലേ. അത് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുഞ്ഞ് ആവശ്യത്തിന് നമുക്ക് ആരോടും ചോദിക്കാതെ പോയി എടുക്കത്തക്ക രീതിയിലുള്ള ഒരു കുഞ്ഞ് സമ്പാദ്യം നമ്മൾ ഉണ്ടാക്കി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു പ്രായം ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്നത്, ഇപ്പോൾ നമ്മൾ ജൂലൈ 31 എന്ന് പറഞ്ഞു നമ്മുടെ പ്രായം ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണല്ലേ, നമ്മുടെ ഒരു വയസ്സ് ഇങ്ങനെ തീർന്നു പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു പ്രായം ഒരു സംഖ്യയായിട്ട് അങ്ങ് മുമ്പോട്ട് പൊക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു ഒരു കുഞ്ഞുണ്ട് അല്ലേ, ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയുണ്ട്. അതിൻ്റെ ആ ഒരു ബാല്യം നമ്മൾ വീണ്ടെടുക്കണം. അതെന്ന് വെച്ചാൽ നമ്മൾ പ്രായം

0: മാകാൻ പാടില്ല. നമ്മുടെ ശരീരമൊക്കെ പ്രായമാകും, പക്ഷെ മനസ്സുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ലൊരു കുഞ്ഞായിട്ട് തന്നെ ഇരിക്കണം. എന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമുക്ക് നല്ല ചിന്തകളിലേക്കൊക്കെ പോകാൻ പറ്റൂ. ഇപ്പം നമ്മൾ കുട്ടികളായിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്നത് അല്ലേ. വലുതായി കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ്, ഒരുപാട് പ്രശ്നങ്ങളിലേക്കൊക്കെ നമ്മൾ പോകും. അപ്പോൾ പലപ്പോഴും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള ചിന്തകളിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്നും അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന വഴികളുണ്ട് അല്ലേ, അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ട് പലപ്പോഴും നമ്മൾ കാണാൻ കഴിയാതെ പോയ കാഴ്ചകൾക്കും യാത്രകൾക്കും ആയിട്ടൊക്കെ നമ്മൾ തയ്യാറെടുക്കണം. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല, നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മൾ പലപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമ്മൾ പലർക്കും വേണ്ടി ഇങ്ങനെ ജീവിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിരുന്നൊരുക്കുക, നിങ്ങളെന്നും സഞ്ചരിക്കുന്ന വഴിയിൽ നിന്നും മാറി സഞ്ചരിക്കുക, നിങ്ങൾക്ക് നല്ല ഉടുപ്പുകളൊക്കെ വാങ്ങിക്കുക, നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യത്തിലും അല്ലേ. നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മറക്കണം എന്നല്ല, പക്ഷേ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. അപ്പൊ അങ്ങനെ ഷോക്കീസ് ഇരിക്കുന്ന പാത്രമൊക്കെ എടുത്ത്
1: എല്ലാ ദിവസവും പക്ഷെ കുറച്ച് വൃത്തിയാക്കിയൊക്കെ വെക്കും. പക്ഷെ ഇൻ കേസിൽ നമ്മൾ കഴിക്കാൻ എടുക്കുന്ന പാത്രങ്ങൾ പൊട്ടിപ്പോയാലും അതെടുക്കില്ല, ഇനി നമുക്ക് പ്രത്യേകമായിട്ട് വാങ്ങാം.
0: അത്
1: പുറത്തുനിന്ന് വരുന്നവർ വരുന്ന ടൈമിൽ മാത്രം എടുക്കാനുള്ള പാത്രം. പ്രത്യേകിച്ച് അമ്മമാരാണ് കൂടുതൽ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ ഒരു പെൻ്റെ ഏജ് ആണെങ്കിലും അല്ലെങ്കിൽ അച്ഛന്മാർ അങ്ങനെയൊന്നും ചെയ്യും. പക്ഷെ അമ്മമാർക്ക് ഭയങ്കര കെയർ ആണ് ഇത്. എന്താ വിരുന്നവർ വരുന്ന സമയത്ത് എന്നിട്ട് ഈ എന്താ പറയുക, നമ്മുടെ ഈ പില്ലോ കവർ ആണെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും സെറ്റി കവറൊക്കെ ആണെങ്കിലും അവർ വരുമ്പോൾ മാത്രം വിരിച്ച് കീട് പിന്നെ അതങ്ങ് മടക്കി വയ്ക്കും.
0: അല്ല, എനിക്ക് തോന്നുന്നു ഒരു ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ അങ്ങനെയല്ല. അവരിപ്പോൾ ഏറ്റവും നല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അവരുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അവരതിനൊരു പ്രാധാന്യമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പം പക്ഷെ ഒരു സെറ്റ് ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അല്ല, ഇതേപോലെ ഷോക്കേസ് വെച്ചിരിക്കുന്നവർ. അപ്പോൾ അവരിന്ന് ആ ഷോക്കേസൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്ത് ഒരു പാത്രമൊക്കെ എടുത്ത് അതിനകത്ത് ഒരു എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷ്, ഒരു പായസമൊക്കെ വെച്ചിന്ന് കുടിക്കട്ടെ അല്ലേ. അപ്പം അതാണ് ഇന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുക്കാനുള്ളൊരു ശുഭചിന്ത. അപ്പം നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യം മറന്നു പോകരുത്. ഞാനിത് എപ്പോഴും ലൈവിൽ വരുമ്പോൾ പറയാറുണ്ട്, കാരണം പലപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് നമ്മളീ പറയുന്നത് അല്ലേ. നമ്മളുടെ ഈ ഓട്ടത്തിനിടയിൽ പലപ്പോഴും നമ്മൾ ചില സ്ത്രീകൾ, പ്രത്യേകിച്ച് ചില വീട്ടമ്മമാർ, ഒന്ന് രണ്ട് പേര് എപ്പോഴോ സംസാരിച്ചപ്പോൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ കണ്ണാടിയിൽ പോലും അവരുടെ മുഖം ചിലപ്പോൾ ദിവസങ്ങളോളം കാണാറേയില്ല എന്നാണ്. എന്ന് വെച്ചാൽ അവർ നമ്മളിപ്പോൾ ഒരുങ്ങാനൊക്കെ ചെന്ന് നിൽക്കുമ്പോഴാണ് നമ്മൾ കണ്ണാടിയിലേക്ക് നോക്കുന്നതും നമ്മൾ ഒരുങ്ങുന്നതും ഒക്കെ. ഇതുവരെ എവിടെയും പോകുന്നില്ല, വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു, വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, കുളിച്ചു കഴിഞ്ഞാൽ പോലും അവരൊന്ന് കണ്ണാടിയിൽ നോക്കി ഇവരുടെ മുഖം എങ്ങനെയുണ്ട് എന്നിവർ ശ്രദ്ധിക്കാറില്ല. അങ്ങനത്തെ സ്ത്രീകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളീ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിച്ച് പോവുക, അല്ലെങ്കിൽ എവിടെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കട്ടെ എന്നുള്ളൊരു ശുഭചിന്ത ഇന്ന് നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് കൊടുത്തിട്ട് നമുക്ക് മറ്റുള്ള വിശേഷങ്ങളിലേക്കൊക്കെ പോകാം അല്ലേ.
1: അതെ. അപ്പോൾ അങ്ങനെ സെൽഫ് ലവർ ആയിട്ടുള്ള വ്യക്തികളും ഇൻ കേസിൽ നമ്മുടെ പ്രീതി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അതൊരു എന്താ പറയുക, വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മൾ ഇപ്പോൾ പുറത്ത് പൊതുവേ നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ പോകുന്ന സമയത്ത് പൊതുവേ സമൂഹം പറയുന്നതാണ് ആരെ കാണിക്കാനാണ് ഒരുങ്ങി പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ തന്നെ കാണിക്കാനാണ് എന്ന് പറയാനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ. ആരെയും കാണിക്കാനല്ല, നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം ഉണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ബ്യൂട്ടി എൻഹാൻസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സന്തോഷത്തിനാണ് എന്ന് പറയാനുള്ളൊരു ധൈര്യം എല്ലാവരും എടുക്കുക. ഇപ്പോൾ ഒരു ഏജ് എന്ന് പറയുന്നതൊക്കെ ഒരു ഡസൻ മാറ്റർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന ഏജിൽ ഇതൊക്കെ ചെയ്യാമോ എന്ന് പറയുന്നവരുണ്ട്. അതിനൊക്കെ തിരിച്ച് നല്ല രീതി സൗഹൃദപരമായിട്ടും മര്യാദയായിട്ടുള്ള രീതിയിലും പറയാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. എനിക്കിനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലൈഫിൽ എനിക്കിനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊന്നും ഇല്ല. ഏതൊരു പ്രായക്കാരൻ, നമ്മൾ ലൈവിൽ പലപ്പോഴും നമ്മൾ ഒരുപാട് മാതൃകകൾ എടുത്ത് കാട്ടാറുണ്ട് അല്ലെ. ഇപ്പോൾ 70 വയസ്സുള്ളവർ 80 വയസ്സുള്ളവരൊക്കെ ഇന്ന രീതിയിൽ അച്ചീവ് ചെയ്യുന്നു. അപ്പം നമുക്കൊരു ഏജ് ലിമിറ്റ് കഴിഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല അല്ലെ. 80 വയസ്സുകാരെന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളൊരു ചിന്താഗതി എന്താണ്, രാമനാമമൊക്കെ ജപിച്ച് വീട്ടിലിരിക്കുക. അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നത്. ഏജ് ഒന്നും ഒരു എന്താ പറയുക, ഒരു സംഖ്യ മാത്രമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്.
0: പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് അവരുടെ ഒരു ഫ്രീ ലൈഫാണ് അത്. അതിന് മുമ്പുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് അവർ കുട്ടികൾക്ക് വേണ്ടി അല്ലേ, പഠനം അത് കഴിയുമ്പോൾ ജോലിക്ക് വേണ്ടിയിട്ടുള്ളൊരു പരിശ്രമം, അത് കഴിഞ്ഞപ്പോൾ വിവാഹമായി, പിന്നെ കുട്ടികളായി, അവരുടെ പഠിത്തമായി, ഇതെല്ലാം ആയിട്ട് ഇങ്ങനെ ഒരിക്കലും ഫ്രീ ആകാത്തൊരു മനസ്സുമായിട്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ ഒരു 50 വയസ്സിലേക്കൊക്കെ എത്തുമ്പോൾ ഓൾമോസ്റ്റ് അവരുടെ കുട്ടികളൊക്കെ വലുതായി, ചിലപ്പോൾ ചിലർ ജോലിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാനസികമായിട്ടൊന്ന് ഫ്രീ ആകുന്നത്. ഇനിയിപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളൊരു പ്രാപ്തിയായി എന്നുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ വരും. അപ്പം ആ സമയത്താണ് ശരിക്കും, ഇപ്പം നമ്മൾ എപ്പോഴും വായിക്കാറുണ്ട്, ഈ റീൽസുകളിലും ഒക്കെ വായിക്കാറുണ്ട്, ശരിക്കും നമ്മളുടെ ജീവിതം പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ആസ്വദിക്കാൻ തുടങ്ങുന്നത് ഒരു 50 വയസ്സാകുമ്പോഴാണ്. കാരണം മനസ്സൊന്ന് ഫ്രീ ആകുന്നത് അപ്പോഴാണ് അല്ലേ. അപ്പം അതുകൊണ്ട് ജീവിതമൊക്കെ ഓരോ ദിവസവും ആസ്വദിക്കുക അല്ലേ. ഈ ഒരു ദിവസം അങ്ങ് കടന്നു പോകും. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഈ അടുത്തിടയ്ക്ക് വായിച്ചൊരു കവിതയെപ്പറ്റി എനിക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഇതുപോലുള്ളൊരു മെസ്സേജുള്ളതാണ്, അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാം അല്ലേ? അപ്പം എല്ലാം കൂടി ഒന്നിച്ച് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് ബോറടിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം.
1: യെസ്, അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ 8848558785.
0: അതെ, അപ്പോൾ നമ്മൾ ഒരു ബ്രേക്കിലേക്ക് പോകാനുള്ള

0: ஆலுகாஸ் கான்வென்ட் ஜங்ஷன் கொல்லம்.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ രാര വീണു എന്ന് പറഞ്ഞ പാട്ടൊക്കെ കേട്ടിങ്ങനെ രസമായിട്ട് പോകണം. നല്ലൊരു പാട്ടാണ്, അതിൽ ഭയങ്കര ഒരു കോമഡി സീനിലൂടെയാണ് ആ ഒരു പാട്ട് പോകുന്നത്. മിസ്റ്റർ ബട്ട്ലർ എന്ന ദിലീപ് ചിത്രത്തിലൊരു സോങ് ആയിരുന്നു. അപ്പോൾ ദിലീപ് ആ ഒരു കാലഘട്ടത്തിൽ ദിലീപിൻ്റെ സിനിമകളെല്ലാം ഇങ്ങനെ കോമഡി ഇങ്ങനെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്ന സിനിമകളായിരുന്നു. എപ്പോഴും കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് പോകുന്ന സിനിമകളാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ലിഫ്റ്റിൽ കയറി കുടുങ്ങി പോകുന്നൊരു സീനുണ്ട്. സത്യം പറഞ്ഞാൽ ആ അതിൻ്റെ അകത്ത് ഒരു കോമഡി എന്ന് പറഞ്ഞത് ഇന്നും ഒരു പുതുമയോടുകൂടിയാണ് നമ്മൾ കണ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഒരു ലിഫ്റ്റിൽ കയറുമ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ, നല്ല ബിരിയാണിയൊക്കെ വെച്ച് തരുന്ന ഒരാളുണ്ടായിരുന്നെങ്കിൽ തോന്നാറുണ്ട് അല്ലേ ടീച്ചറെ? ആ സീൻ കാണുമ്പോൾ തോന്നിയിട്ടില്ലേ?
2: അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ
1: നല്ല രസമായിട്ട് ആ ഒരു സ്മെല്ല് പോകുന്ന ആ ഒരു ഒരു രീതിയൊക്കെ കാണുമ്പോൾ, വിഷ്വൽ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കൊതി വരാറുണ്ട്.
2: അതെ അതെ. അപ്പൊ ഇന്നിപ്പോ ഈ ലിഫ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആതിര, നമുക്ക് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് July 31st എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ലിഫ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ടോക്ക് ഇൻ ആൻ എലിവേറ്റർ ഡേ ആണ്. അപ്പോൾ അതൊരു കൗതുക ദിനമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ലിഫ്റ്റിലൊക്കെ സാധാരണ കയറുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പം എന്താ ഇതുപോലെയുള്ള വലിയ കെട്ടിടങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ലിഫ്റ്റിൽ കയറുന്നവരാണ്. അപ്പോൾ സാധാരണ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കൂടെ കയറിയിരിക്കുന്നവരെല്ലാവരും നമ്മുടെ കൂട്ടുകാരോ അല്ലെ പരിചയക്കാരോ ഒന്നും അല്ല. ചിലപ്പോൾ ആരെങ്കിലും നമ്മുടെ കൂടെ ഉള്ളവരുണ്ടാവും, അല്ലാതെ അതിൽ നിൽക്കുന്നവരെല്ലാം നമുക്ക് അപരിചിതരാണ് അല്ലേ. അപ്പോൾ നമ്മളാരും ഇവരുടെ മുഖത്തേക്ക് പോലും നോക്കാറില്ല. നമ്മൾ പെട്ടെന്ന് നമ്മളുടെ ആ ഫ്ലോറിലേക്ക് എത്തിയോ എന്ന് മാത്രം നോക്കി അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകലാണ് നമ്മുടെ ഒരു പതിവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ചിലര് മൊബൈൽ ഫോണിലോട്ട് നോക്കി നിൽക്കും, ചിലര് വേറെ വാതിലോട്ടോ അല്ലെ മേൽക്കൂരയിലോട്ടോ ഒക്കെ നോക്കും,
1: ചിലര്
2: കണ്ണാടിയിൽ നോക്കി നിൽക്കും. ആ കണ്ണാടി വെച്ചിരിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ഇന്നാളെ എവിടെയോ വായിച്ചു. അതായത് നമുക്ക് ബോറടിക്കാതിരിക്കാൻ
1: ബ്രേക്ക് ചെയ്യാനുള്ള സംഭവം അവിടെ ഇല്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ നിലയിൽ നിന്ന് ഒരു 10-ഓ 15-ഓ നിലയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അത്രയും നേരം നമ്മൾ ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുമല്ലേ.
2: അപ്പൊ നമുക്ക് ഈ ഒരാളിനെ നോക്കി ചിരിക്കാനോ അല്ലെ അവരോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാനോ ഒന്നും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്നാണ്. അപ്പൊ ആ ഒരു മടിയൊന്നും മാറ്റാൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രസകരമായിട്ടുള്ള ഒരു ഇൻഫോർമൽ ഡേ ആണ് ഇന്ന് ടോക്ക് ഇൻ ആൻ എലിവേറ്റർ ഡേ. അപ്പം ലിഫ്റ്റിൽ ഒപ്പമുള്ള ആളിനോട് നമുക്ക് എന്തൊക്കെ പറയാം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.
1: ഗുഡ് മോർണിംഗ് പറയാം, ഗുഡ് മോർണിംഗ് പറയാം, പക്ഷെ അയാളുടെ ആ ഒരു ഫേസ് കണ്ടിട്ട് വേണം റിയാക്ട് ചെയ്യാൻ. ചിലപ്പോൾ ചിലർ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം ഗുഡ് മോർണിംഗ്
2: നോക്കിയും കണ്ടുമൊക്കെ വേണം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തുടരും സിനിമയിലെ ജോർജ് സാർ പറഞ്ഞതുപോലെ ഹലോ എന്ത് വേണമെങ്കിൽ ഒന്ന് പറയാം,
1: അല്ലെങ്കിൽ നോക്കി ഒന്ന് ചിരിക്കാം. ആദ്യം ഒരു ചിരി കൊടുക്കാം, പിന്നെ എന്തെങ്കിലും സംസാരിക്കാം അല്ലേ, അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്.
2: പിന്നെ നല്ല മഴയാണല്ലേ, അല്ലെങ്കിൽ എത്രാമത്തെ ഫ്ലോറിലേക്കാണ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു വളരെ ഇൻഫോർമൽ ആയിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കാം. അപ്പം ഈ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരാളിനോട് പോലും ഒരു മാന്യമായിട്ട് സംസാരിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത് ഇവരെല്ലാവരെയും നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നമ്മൾ അവരോട് മിണ്ടാത്തത് അല്ലേ. നമുക്ക് അവരെ എന്തെങ്കിലും ഒരു മുഖപരിചയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ നോക്കി ചിരിക്കുക, എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു ചെറിയൊരു പുഞ്ചിരി അല്ലേ, ജസ്റ്റ് മുഖത്ത് നോക്കുമ്പോൾ ഒന്ന് ചെറിയൊരു ചിരി കൊടുക്കാം, ഒരു അഭിവാദ്യം ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് വിഷ് ചെയ്യാം. അപ്പോൾ അത് മതി ഒരാളിൻ്റെ ഒരു ദിവസം തന്നെ ചിലപ്പോൾ നമുക്ക് സന്തോഷകരമാക്കാനായിട്ട് ചിലപ്പോൾ ആ ഒരു ഒറ്റ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നമുക്ക് ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ലിഫ്റ്റിൽ കയറുന്ന എല്ലാവരും ഇങ്ങനെ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വയ്ക്കുക അല്ലേ. ആ മൊബൈൽ സ്ക്രീനിൽ നിന്ന് കണ്ണൊക്കെ ഉയർത്തി ഒരു പുഞ്ചിരിയോടെ ഹലോ പറയാം.
1: ഇതിൽ ഇവിടെ എന്താ പറയുക, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്ന് ലൈവിൽ ഇത്ര നേരം ഒത്തിരി കാര്യത്തിൽ പ്രീതി ടീച്ചറും ആതിരയും കൂടെ ഇരുന്ന് ലിഫ്റ്റിൽ കയറി ഹലോ പറയാം, അവരെന്തെങ്കിലും തിരിച്ചു പറഞ്ഞാ ദേവി നോക്കിയും കണ്ടും വേണം ഹലോവും ഒക്കെ പറയേണ്ടത്.
2: ഞങ്ങളെ രണ്ടുപേരെയും കൂടെ വെച്ച് പൊങ്കാലയൊന്നും ആരും ഇടരുത്, പക്ഷെ എല്ലാവർക്കും സംസാരിക്കാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാകണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുക, സംസാരിക്കാൻ താല്പര്യമുള്ളവരോടാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ചോദിക്കാം. അപ്പം ആ മറുവശത്തുള്ള ഒരാളിന്റെ ഒരു പ്രൈവസിയും അതുപോലെ തന്നെ അയാളുടെ ഒരു സൗകര്യം ഒക്കെ നമ്മൾ മാനിക്കണം. പക്ഷേ അതൊരു നല്ല കാര്യമാണ് അല്ലേ. ഇപ്പം നമ്മൾ ഒട്ടും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണെങ്കിൽ പോലും, ഞാൻ ഇന്നലെ ഒരു ഷോപ്പിൽ പോയപ്പോൾ, ഞാൻ ഇതുപോലെ പിന്നെ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഒരു കടയിൽ കയറിയപ്പോൾ അവിടെ ഒരുപാട് തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒന്ന് രണ്ട് സ്ത്രീകളെയൊക്കെ കണ്ടപ്പോൾ അവരെ വെറുതെ അവരുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചപ്പോൾ അവർ തിരിച്ച് അതുപോലെ ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. കാരണം അവരെ ആരും നമുക്കൊരു പരിചയവും ഇല്ല, പക്ഷേ അവർ ഫേസ് ടു ഫേസ് വന്നപ്പോൾ

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ്

0: നമ്മള് ജസ്റ്റ് ഒന്ന് ചിരിച്ചു. അപ്പൊ അവരും അതുപോലെ തന്നെ നമ്മളോട് ചിരിച്ചു. ഒന്നും മിണ്ടിയതൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ഒരു ചിരി എന്ന് പറയുന്നത് നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് അല്ലെ. അപ്പം അതുപോലെ ഇന്ന് ലിഫ്റ്റിൽ കയറുന്ന എല്ലാവരും ഒന്ന് അപ്പുറം നിൽക്കുന്നവർ ആരാണെന്നൊക്കെ ഒന്ന് നോക്കുക, ജസ്റ്റ് അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. നമുക്കൊരു ഹലോ പറയാവുന്നവരാണെങ്കിൽ പറയാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, സാഹചര്യങ്ങളൊക്കെ നോക്കി ചെയ്യുക. എന്തായാലും ഇന്ന് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഇന്ന് നമ്മളെ കേട്ടിട്ട് ലിഫ്റ്റിൽ കയറുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക അല്ലേ, അത്രേ ഉള്ളൂ.
1: അപ്പൊ എല്ലാരും നല്ല രീതി. അപ്പൊ ഈ ഒരു ആശയത്തിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് പ്ലസന്റ് ആയിട്ട് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് ഒരു പോസിറ്റീവ് എനർജി മറ്റൊരാൾക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് നല്ല ഷെയ്ഡിലൂടെ തന്നെ പോട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെല്ലാരും ഇൻ കേസിൽ അങ്ങനെ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് അങ്ങനെ, ഞാനും ഇങ്ങനെ ഒരാളാണ്, ഇപ്പൊ ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ഒരു വ്യക്തി നടന്നു വരുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നും, ഞാൻ ചിരിക്കാറുണ്ട്. പക്ഷെ പലയിടത്തൊന്നും എനിക്ക് തിരിച്ച് റിപ്ലൈ ഒരു ചിരി കിട്ടാറില്ല. അപ്പൊ എന്റെ മനസ്സിൽ തോന്നുന്നൊരു കാര്യം, ഞാൻ ഒരാളെ നോക്കി ചിരിക്കുന്ന സമയത്ത് അയാൾക്കൊരു എനർജി കൊടുക്കുകയാണെന്നാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം. പക്ഷെ എന്റെ കൂടെ സിസ്റ്ററൊക്കെ പോകുമ്പോൾ എന്നോട് എപ്പോഴും വഴക്ക് പറയും, എന്തിനാ നോക്കി ചിരിക്കുന്നതെന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ ഫേസ് ടു ഫേസ് വരുമ്പോൾ നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് പോവാതെ ഒരു ചിരി സമ്മാനിക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു കാഴ്ചപ്പാട്.
0: ശരിക്കും അത് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മളെല്ലാം മനുഷ്യരാണ്. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾ നല്ല സുഹൃത്തുക്കളാവും ഈ പോകുന്നവരെ, നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ ഒന്നും ആയില്ല എങ്കിൽ പോലും നമ്മളൊരാളിനെ നോക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അത് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ആവശ്യമുണ്ടോ, നമ്മൾ അപരിചിതരെയൊക്കെ കാണുമ്പോൾ ചിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ തോന്നും. എന്നാലും അങ്ങനെ വലിയൊരു ചിരിയും അങ്ങനെ ഒന്നും അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മളുടെ മുഖം ഒന്ന് പ്ലസന്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. നമ്മളിതൊക്കെ പറയുന്നെങ്കിലും ചിലപ്പോൾ നമ്മൾ ഇതൊന്നും ചെയ്യാറില്ല, പക്ഷെ നമുക്കും അങ്ങനെയൊക്കെ ആകാനായിട്ട് ശ്രമിക്കാം അല്ലേ.
1: അപ്പൊ പ്രിയപ്പെട്ടവർ അങ്ങനെ ആണോ എന്നുള്ളവർക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8484855785. അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ടൈപ്പ് ചെയ്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ എങ്കിലും നല്ല രീതിയിലുള്ള മെസ്സേജിങ് വരണമെങ്കിൽ എന്ത്
0: കൊടുക്കണം? അപ്പൊ നമുക്കിപ്പോ കുസൃതി ചോദ്യം ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്. അപ്പൊ നമ്മള് പിന്നെ മാർക്കറ്റിലൊക്കെ മീനൊക്കെ വാങ്ങാനായിട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള അല്ലെ മീനൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്, വിലയുള്ളതും വില വലിയ വില ഇല്ലാത്തതും ഒക്കെ ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിലേക്ക് നമ്മൾ സാധാരണ നമ്മൾ വാങ്ങുന്ന മത്സ്യങ്ങളുടെ ഒരു റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നെയ്മീനൊക്കെ ഇപ്പം ഭയങ്കര വിലയാണ് അല്ലെ. അപ്പം നമ്മൾ ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതുമായിട്ട് കണക്ട് ചെയ്തതാണ്, ഏറ്റവും വില കൂടിയ മത്സ്യം ഏത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ പോയി മാർക്കറ്റിൽ വിലയുടെ റേറ്റ് ഒക്കെ എടുത്ത് വാട്സപ്പിൽ നോക്കിയിട്ട് അതൊന്നും എടുത്ത് അയക്കരുത് അല്ല, അതൊന്നും കുസൃതിയായിട്ടൊന്ന് ചിന്തിക്കും. ഏറ്റവും വില കൂടിയ ഇപ്പോഴത്തെ ഈ ഒരു കാലത്ത് ഏറ്റവും വില കൂടിയ ഒരു മത്സ്യം ഏതായിരിക്കും? അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം.
1: ചോദ്യം ഞാൻ ആദ്യം ഇത് നമ്മുടെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് പ്രീതി ടീച്ചർ എന്നോട് ചോദിച്ചു, അപ്പൊ തന്നെ ഞാൻ എന്റെ ആൻസർ പറഞ്ഞു എന്നുള്ളതാണ് അല്ലേ. അതെ, കുസൃതി ചോദ്യം ഞാൻ കുറച്ച് വീക്കാണ്. അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കുസൃതി ചോദ്യത്തിന്റെ ആൻസർ അയച്ചോളൂ. ഏറ്റവും വില കൂടിയ മത്സ്യം ഏത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അതൊരു ടാസ്ക് ആയിട്ട് തന്നെ എടുക്കുക. നിസ്സാരമായിട്ട് കാണുന്ന പല ശ്രോതാക്കളും ഉണ്ട്, അവരൊക്കെ ഒന്ന് പെട്ടെന്ന് ചിന്തിച്ചിട്ട് പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8484855785. അപ്പൊ ഇന്നലെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള ബുഷ്ര ചേച്ചിയുടെ മകന്റെ ആഷിഖിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോ ആഷിഖിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ വീഡിയോ നമുക്ക് കിട്ടി തന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി ആഷിഖിന് ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുകയാണ്. അപ്പൊ ഇന്നലെ തീർച്ചയായും ലൈവില് നമ്മൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരിക്കൽ കൂടി ആഷിഖിന് നല്ലൊരു പിറന്നാൾ ദിവസം.
0: എനിക്ക് ഇന്നലെ പറയാൻ പറ്റിയില്ല, അപ്പൊ ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഡിയർ ആഷിഖ് ഹാപ്പി ബർത്ത്ഡേ. ഈ ഒരു വർഷം നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനായിട്ട് നമ്മൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം ആഷിഖിന് നല്ലൊരു എന്നെ ഒരു സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നായിരിക്കും.
1: പ്രവാസിയാണ്, അപ്പൊ അവിടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ അമ്മയ്ക്കൊക്കെ വിഷമം കാണും, അപ്പൊ ആ ഒരു വീഡിയോ കാണുമ്പോൾ സന്തോഷമാണ്. അവിടെ ദൂര സ്ഥലമല്ലേ, പക്ഷെ എങ്കിലും ബുഷ്ര ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കുന്നു തന്നെ വിശ്വസിക്കുകയാണ് അല്ലേ. യെസ്. അപ്പൊ നമ്മുടെ അടുത്ത ശ്രോതാവായിട്ടുള്ള റീജ ചേച്ചിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല സന്തോഷകരമായ വാർത്ത, നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ആൻസർ കൂടി ഇതാ പെട്ടെന്ന് തന്നെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഞാൻ റീജ എന്ന രീതിയിൽ ആൻസർ കൂടി അയച്ചിട്ടുണ്ട്. അപ്പൊ കറക്റ്റ് ആൻസർ തന്നെയാണ്. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് രാജൻ ചേച്ചിയാണ്. അവിടെയുള്ള എല്ലാവർക്കും സുഖമാണോ? യെസ്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള എന്റെയും കുടുംബത്തിന്റെയും ഓണാശംസകൾ. അപ്പൊ ഓണം എങ്ങനെ എത്തിയിരിക്കുകയാണ് നേരത്തെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പൊ എനിക്കും അങ്ങനെ ഒരു സ്വഭാവമുള്ള കാര്യം എന്ന് വെച്ചാല്, ഒരു ഈ നാളെയാണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഞാൻ തലേന്ന് തന്നെ അങ്ങ് വിഷയം. അതിനർത്ഥം ആദ്യം എനിക്കായിരിക്കണം വിഷയം. അപ്പൊ അതുപോലെ നമ്മുടെ രാജൻ ചേച്ചിയും

0: ഒരു മാസം മുമ്പേ തന്നെ നമ്മൾക്ക് ഓണാശംസകളൊക്കെ അങ്ങ് വിഷ് ചെയ്തിരിക്കുകയാണ്.
1: ഇതൊന്ന് നമുക്ക് ഈ ഓണാശംസ കിട്ടുന്ന ഈ വർഷത്തെ ആദ്യത്തെ ഓണാശംസയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ രാജമുഖത്തിൽ ആ കാര്യത്തിൽ എന്താ ഗിഫ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഓണം വിഷ് തന്നതിന്റെ ഒരു പ്രത്യേകത രാജമുഖത്തിലേക്ക് തന്നെ ഇരിക്കട്ടെ.
0: അപ്പൊ അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. വായിക്കട്ടെ. നമ്മുടെ ഷീബ ചേച്ചി ആയത് നയിച്ചിരിക്കുകയാണ്. സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കമൽഹാസനും ഉർവശിയും ചേർന്ന് ആ കോമ്പോയിലെടുത്ത് ആ ഒരു പാട്ട് എനിക്ക് വച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഐ ലവ് ദിസ് സോങ്. ഇത് ഞാൻ എന്റെ ഓൾഡ് ലവറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന്. അപ്പൊ നമുക്കത് കേട്ടപ്പോ തന്നെ ഒരു സന്തോഷമുണ്ട്. അപ്പോ ആ ഒരു പാട്ട് തീർച്ചയായിട്ടും നമ്മൾ പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ എന്താ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഷീബ ചേച്ചി അടിപൊളി ഒരു ദിവസം തന്നെ നേരാണ്. നമ്മൾ തീർച്ചയായും ആ പാട്ട് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് രാജൻ ചേട്ടൻ വയനാട് നിന്ന് അയച്ചിരിക്കുകയാണ്. ഞാനൊരു ഹായ് ഇട്ടു. യെസ്, ഹായ്, ഗുഡ് മോർണിംഗ് രാജൻ ചേട്ടാ.
1: രാജനോട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വന്നാൽ കുറച്ച് സമയം പുറത്ത് നിർത്തും, പണിഷ്മെന്റ് ഒക്കെ തരും, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വന്ന് ഹായ് ഒക്കെ ഇട്ട് നിൽക്കുകയാണ്.
0: അതെ അതെ. അപ്പൊ അങ്ങനെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ മെസ്സേജും ഞാൻ വായിക്കുന്നതാണ്. നമുക്ക് ഒരുപാട് ശ്രോതാക്കൾ മെസ്സേജ് അയക്കും. നമ്മുടെ കുസൃതി ചോദ്യം ആൻസേഴ്സ് ഒക്കെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കാം അല്ലേ. അപ്പൊ അതിന് മുൻപ് നല്ലൊരു പാട്ട് കേട്ടാലോ?
1: അതെ അതെ.
0: ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
4: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിൽ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
5: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ഇങ്ങനെ ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ, ആതിര. എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്. അപ്പോൾ നല്ലൊരു ഹിന്ദി സോങ് നമ്മളിങ്ങനെ കേട്ടു, ശ്രേയാ ഘോഷലിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ തഗ്ഗായിട്ട് നിൽക്കുന്നു രാജൻ ചേട്ടൻ, ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്താ പറയുക, ഏറ്റവും വിലയുള്ള, നമ്മൾ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഏറ്റവും വിലയുള്ള മീൻ ഏത് എന്നുള്ള ചോദ്യത്തിന് വളരെ എന്താ പറയുക ശ്രദ്ധിച്ച് പറഞ്ഞിരിക്കുകയാണ്, മത്തി എന്ന് പറഞ്ഞിരിക്കുകയാണ് രാജൻ ചേട്ടൻ. അതുപോലെ പറയാണ്, ഞാൻ എവിടെയോ പോവുകയാണ്, ടീച്ചറും കുട്ടിയും, ഞാൻ ടൗണിൽ പോവുകയാണ്, ബിസിയാണ്, പോണ പോക്കിൽ പറയാം ആൻസേഴ്സ് ഒക്കെ എന്ന രീതിയിൽ മത്തി എന്ന് പറഞ്ഞു കൂടി പോയിട്ടുണ്ട്. അപ്പൊ അതല്ല കേട്ടോ ആൻസർ.
6: അതെ.
5: അപ്പൊ നമ്മുടെ രാജൻ മുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, രാജൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമ്മുടെ റഷീദ കുരിപ്പുഴ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് റഷീദ ചേച്ചി. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട്, മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ റീജ ചേച്ചി പറഞ്ഞിരിക്കുന്നു, എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇന്ന്, ഹസ്ബൻഡിൻ്റെ പേര് ഷാഫി എന്നാണ്. ഹസ്ബൻഡിന് വേണ്ടിയിട്ട് സില്ലിനൊരു കാതൽ എന്ന മൂവിയിലെ മുൻപേ വാ എൻ അൻപേ വാ എന്നൊരു
6: നല്ല പാട്ടാണ്,
5: നല്ലൊരു പാട്ടാണ്. ആ പാട്ട് ചോദിച്ചിട്ടുണ്ട് ഞാൻ. നമ്മൾ എന്തായാലും ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ ഡേയിൽ അവർക്ക് വേണ്ടി ആ ഒരു സോങ് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പോൾ ചേച്ചി വെയിറ്റ്

0: ഇരുന്നുള്ളൂ അല്ലേ ആ ഒരു പാട്ടിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൂടിയാണ്. അപ്പൊ രണ്ടുപേർക്കും നല്ലൊരു വെഡിങ് ആനിവേഴ്സറി നമ്മള് റേഡിയോ സാന്ത്വനം
1: രണ്ടുപേരും ഇന്നത്തെ ദിവസം ആഘോഷിക്കുക, അടിച്ചു പൊളിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ട് ഇങ്ങനെ പുറകെ വരുന്നതായിരിക്കും.
0: അപ്പൊ നമ്മുടെ ഷീബു ചേച്ചി നേരത്തെ പറഞ്ഞിരുന്നു എന്റെ ഓൾഡ് ലവറിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് എന്താ സുന്ദരി നീയും സുന്ദര, അത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അപ്പൊ അതുകൊണ്ട് അടുത്ത് വരുന്ന പാട്ട് ആ ഒരു പാട്ടായിരിക്കും. ആ വ്യക്തിയുടെ, ആ പുള്ളിക്കാരന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് എന്ന രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. യെസ്, അപ്പോ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. മെസ്സേജസ് എല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു.
1: അപ്പോ അതിര, ഇന്ന് നമുക്ക് ശ്രോതാക്കൾ, അതായത് ഈ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഒന്ന് റിമൈൻഡ് ചെയ്യാനുള്ള ഒരു അറിയിപ്പാണിത്. അതായത് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ ആണ് ഇന്ന്, ജൂലൈ 31. വ്യക്തിഗത ആദായ നികുതി റിട്ടേണുകൾ ITR 1, ITR 2 ഫയൽ ചെയ്യാൻ ഇന്ന് കൂടി സമയമുണ്ട്. സമയപരിധി നീട്ടുമോ എന്ന് ഇതുവരെ അറിയിപ്പൊന്നും വന്നിട്ടില്ല. സമയപരിധിക്കുള്ളിൽ ചെയ്യാത്തവർക്ക് December 31 വരെ ഫയൽ ചെയ്യാമെങ്കിലും ലേറ്റ് ഫീ നൽകണം. അതായത് വാർഷിക ആദായം 500,000 മുകളിലുള്ളവർക്ക് 5,000 രൂപയും താഴെയുള്ളവർക്ക് 1,000 രൂപയും പിഴ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരെല്ലാവരും ഇന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ വെറുതെ പിഴ കൊടുക്കേണ്ടി വരും. ഡേറ്റ് ഒന്നും ഇതുവരെ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ടുള്ള അറിയിപ്പൊന്നും വന്നിട്ടില്ല. അപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തവർക്ക് റിവൈസ്ഡ് റിട്ടേൺ സമർപ്പിക്കണമെങ്കിൽ 2027 March 31 വരെ സമയമുണ്ടാകും. പക്ഷേ December 31 ശേഷമാണ് റിവൈസ്ഡ് റിട്ടേൺ നൽകുന്നതെങ്കിൽ ലേറ്റ് ഫീ ബാധകമാകും എന്നുള്ള ഒരു അറിയിപ്പും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു അറിയിപ്പുള്ളത്, അതായത് നമ്മളെല്ലാവരും LPG ഉപയോഗിക്കുന്നവരാണ് അല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട്, ഗാർഹിക സിലിണ്ടർ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു EKYC August 15 പൂർത്തിയാക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ എല്ലാ മൊബൈൽ ഫോണുകളിലേക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ള, അതായത് നമ്മളുടെ LPG നമ്മൾ എവിടെ നിന്നാണോ എടുക്കുന്നത് അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്ക് എല്ലാവർക്കും മെസ്സേജസ് ഓൾറെഡി വന്നിട്ടുണ്ടാകും നമ്മുടെ KYC പൂർത്തിയാക്കണം എന്നുള്ളത്. ഈ KYC എന്ന് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ടെങ്കിലും ചിലർക്കൊക്കെ അറിഞ്ഞുകൂടാ ഇതെന്താണ് എന്നാണ്. അതായത് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് നോ യുവർ കസ്റ്റമർ, അല്ലെങ്കിൽ നോ യുവർ ക്ലയൻറ്റ് എന്നാണ്. അപ്പം ഇത് പൂർത്തിയാക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ നമ്മളുടെ വാട്സപ്പ് മെസ്സേജിൽ ഉണ്ടാകും. അപ്പം അതിനനുസരിച്ച് LPG ഗാർഹിക സിലിണ്ടർ ഉപഭോക്താക്കൾ ഇത് പൂർത്തിയാക്കണം. ഇനിയുള്ളത് 16 ദിവസം കൂടിയേ ഉള്ളൂ. August 15 ഈ KYC നൽകണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ നൽകിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് കമ്പനികൾ സന്ദേശം അയക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരുടെയും മൊബൈൽ ഫോണിലേക്ക് വന്നിട്ടുണ്ടാകും, ചിലരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവത്തില്ല. അപ്പം നിശ്ചിത തീയതിക്കകം ബയോമെട്രിക് അപ്ഡേഷൻ നൽകിയില്ലെങ്കിൽ ഗാർഹിക സിലിണ്ടർ ആനുകൂല്യം ലഭിക്കില്ലെന്നാണ് സന്ദേശത്തിലുള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസ് ഏജൻസിയുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ചിലർക്ക് ഇത് ചെയ്യാൻ അറിഞ്ഞുകൂടായിരിക്കും ഇത് ഓൺലൈനിൽ ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് ഇതുപോലുള്ളവരുടെയൊക്കെ സഹായം തേടാം. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യവും കൂടിയുണ്ട്. അപ്പം ഇനി കുറച്ച് ദിവസം കൂടിയുണ്ട്. August 15 പൂർത്തിയാകുന്നത്, നാളെ August 1 ആവത്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ നാളെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ സബ്സിഡി ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാതെ പോകും. അപ്പോൾ ഇത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അത് രണ്ടും നമ്മൾ നമ്മുടെ ശ്രോതാക്കളെ ഇങ്ങനെ അറിയിച്ചിരിക്കുകയാണ്. അപ്പം അതിനകത്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അത് മറക്കാതെ എല്ലാവരും ചെയ്യുക. ഈ പറഞ്ഞാലും ഇപ്പോൾ ഈ സിലിണ്ടറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ അത് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവർ തീർച്ചയായിട്ടും ഇപ്പോൾ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റും, അവരതിനകത്ത് ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ആയിട്ടിരിക്കുക അല്ലേ.
0: അപ്പോൾ മഴ അപ്ഡേഷൻ പറയുമ്പോൾ ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ 11 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്, ബാക്കി 3 ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കൊല്ലം ഈ ഒരു നിയർ ബൈ പ്രദേശത്തൊക്കെ അത്യാവശ്യം എന്താ സേഫ് ആയിട്ടുള്ളൊരു കാലാവസ്ഥയിലൂടെയാണ് പോകുന്നതെങ്കിലും മഴ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, വയനാട്, കാസർഗോഡ് തുടങ്ങിയ 5 ജില്ലകളിൽ എല്ലാ സ്കൂളുകളിലും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴയുടെ സാധ്യതയുടെ അടിസ്ഥാനത്തിൽ. കോഴിക്കോട്, വടകര, താമരശ്ശേരി താലൂക്കുകളിലും സ്കൂളുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങോട്ടത്തേക്കുള്ള പ്രദേശത്താണ് കൂടുതലും ശക്തമായ മഴ അറിയിപ്പുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും കള്ളക്കടൽ പ്രതിഭാസങ്ങളുടെ ഭാഗമായിട്ട് തീരപ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ ജാഗ്രത പാലിക്കണമെന്ന് കൂടിയിട്ടുള്ള നിർദ്ദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ ശ്രദ്ധിക്കുക, കടലിലേക്ക് ഇറങ്ങരുത് എന്നുള്ള നമ്മുടെ കളക്ടറുടെ റിപ്പോർട്ട്.

0: ബോട്ടുകളും നമ്മൾ കാണുന്നുണ്ടായി. അപ്പൊ എല്ലാരും സേഫ് ആയിട്ടിരിക്കുക അല്ലേ?
1: അതെ അതെ. അപ്പൊ ട്രോളിംഗ് നിരോധനം എനിക്ക് തോന്നുന്നു ഇന്നും കൂടിയേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പൊ നാളെ തൊട്ട് കടലിലേക്ക് ബോട്ടുകളൊക്കെ പോകും. അപ്പൊ എല്ലാവരും എനിക്ക് ഒന്ന് മത്സ്യത്തൊഴിലാളികളൊക്കെ അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. അവർക്ക് വളരെ സന്തോഷമാണ് ഇത്രയും ദിവസമായിട്ട് അവർക്ക് അല്ലെ അവരുടെ പിന്നെ ഉപജീവന മാർഗമാണ് മത്സ്യബന്ധനം എന്ന് പറയുന്നത്. അപ്പൊ അതിന് പോകാൻ പറ്റാതെ ഇരിക്കുകയായിരുന്നു. അപ്പൊ അവർക്കും ഒക്കെ ഇനിയും ഉള്ള ദിവസങ്ങളിൽ അവരുടെ ജോലികളിലേക്കൊക്കെ കടക്കാം. പക്ഷെ ഇതുപോലെയുള്ള അറിയിപ്പുകളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമ്മൾ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അല്ലെ.
0: തീർച്ചയായും നമുക്ക് ഒരു മെസ്സേജ് ഇന്നലെ വന്നിട്ടുള്ള ഒരു മെസ്സേജാണ്. നമ്മുടെ ഗ്രാമഭംഗി എന്ന് പറഞ്ഞ നമ്മുടെ ശ്രീലക്ഷ്മി അവതരിപ്പിക്കുന്ന പ്രോഗ്രാം, അപ്പൊ അതിന്റെ നല്ലൊരു റിവ്യൂ നമ്മുടെ ഷീജി ചേച്ചി വോയിസ് അയച്ചിട്ടുണ്ട്. ഷീജി ചേച്ചി പറഞ്ഞിരിക്കുന്നത് കാവുകളെ പറ്റിയൊക്കെ വളരെ മനോഹരമായിട്ടാണ് ശ്രീലക്ഷ്മി അവതരിപ്പിച്ചിരിക്കുന്നത്. എന്റെ ഇവിടെയും കാവുകളൊക്കെ ഉണ്ട് എന്ന രീതിയിൽ നല്ലൊരു ഒരു റിവ്യൂ എന്ന രീതിയിൽ ആ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഷീജി ചേച്ചി. തുടർന്നും നമ്മുടെ പ്രോഗ്രാംസിനെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക എന്ന് കൂടി പറയുകയാണ് അല്ലെ.
1: നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം കേൾക്കുക, അതുപോലെ തന്നെ നമുക്ക് ഒരു അപ്രിസിയേഷൻ മാത്രമല്ല, നമുക്ക് നമ്മളുടെ എന്തെങ്കിലും അല്ലെ നിങ്ങൾക്ക് ഒരു സജഷനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് തരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ആകാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ കേൾക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ വാട്സപ്പിലൂടെ അല്ലെ നമ്മുടെ വാട്സപ്പ് നമ്പറായ 8848558785 നിങ്ങൾ മെസ്സേജസ് അയക്കുക. തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് തരുന്ന ഒരു എന്താണ് ഒരു
0: സപ്പോർട്ടാണ്, ഒരു എനർജിയാണ്. തീർച്ചയായും ഷീജി ചേച്ചി നമ്മുടെ ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലെ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള ഷീബ അയത്തിൽ അവിടെ നിന്ന് വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. ഓൾഡ് ലവർ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു സോങ് സജഷൻ ആണ്. അപ്പൊ ആ ഒരു പാട്ട് നമുക്ക് തീർച്ചയായിട്ടും പ്ലേ ചെയ്ത്
1: കൊടുക്കണ്ടേ? വളരെ റെയർ ആയിട്ടുള്ള ഒരു ആവശ്യമാണ് ഷീജ നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്തിട്ട് ഇനി എന്തോ ഉള്ളു.
0: അപ്പൊ അദ്ദേഹത്തിനൊരു നല്ലൊരു ബർത്ത്ഡേ കൂടി നമ്മൾ വിഷ് ചെയ്യാണ്. അപ്പൊ ആ മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
4: August 3 രാവിലെ 11 മണിക്ക്
3: ഏവർക്കും സ്വാഗതം.
4: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ഓണി സീറ്റിൽ ഇങ്ങനെ എനർജി ആയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ എനർജിയൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ സംശീകരിച്ച് മെസ്സേജിലൂടെ അല്ലേ, എല്ലാവരും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, ആക്റ്റീവായിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നതിൽ, അപ്പോൾ മെസ്സേജ് അയക്കാതെ മടിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ. അയക്കുന്ന വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. ഓണി സീറ്റിൽ ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്. സമയം 10:59 നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശ്രോതാവായിട്ടുള്ള ഷീബ ചേച്ചി അവരുടെ ഓൾഡ് ലവറിന് വേണ്ടിയിട്ടൊരു

0: ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന രീതിയിൽ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് കൊടുത്ത് ഹാപ്പി ആയത് നമ്മൾ വിശ്വസിക്കുന്നതിന് മുമ്പ് തന്നെ മെസ്സേജ് വന്നിരിക്കുകയാണ്, താങ്ക് യു എഫ് എം എന്ന രീതിയിൽ.
1: അപ്പൊ
0: യെസ്, അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ പ്രീതി ടീച്ചറിന്റെ പ്രിയപ്പെട്ട ഒരു എന്താ ഒരു കൂട്ടുകാരനും കുട്ടിയും അതെ ആയിട്ടുള്ള നമ്മുടെ സനൂജ്
1: വന്നിട്ടുണ്ട്.
0: വന്നിട്ടുണ്ട്. ഒരു ഹാർട്ട് അത് ടീച്ചറിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. രണ്ട് പൂക്കൾ, നല്ല പൂക്കൾ, അത് എനിക്കും നമ്മുടെ ടെക്കിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് ഹാർട്ട് എന്തോ എടുത്തോ.
1: അപ്പോ ഹായ് സനോജ്, ഗുഡ് മോർണിംഗ്. ഇത്രയും നേരം എവിടെയായിരുന്നു? എന്താണ് ഇങ്ങനെ ലേറ്റ് ആയിട്ട് ക്ലാസ്സിൽ വരുന്നത് കുട്ടി? അല്ലേ, കുറച്ച് നേരം ക്ലാസ്സിന് പുറത്ത് നിർത്താം.
0: അപ്പൊ നമ്മുടെ സരസ്വതി അമ്മയുടെ ഒരു മെസ്സേജ്, ഒരു നമ്മളെ വിളിച്ചു സംസാരിച്ചു, എന്താ ഈ വിളിച്ചു പറഞ്ഞത് ഇതാണ്. സംസാരിക്കുന്നതിനിടയ്ക്ക് തന്നെ ചിരിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ചിരിച്ചിരിക്കുകയാണ് എന്ന രീതിയിൽ പറയാണ്. അപ്പൊ സരസ്വതി അമ്മ പറഞ്ഞു, ഒരു ആൻസറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സരസ്വതി അമ്മയ്ക്ക് ഇവിടെ വന്ന് നമ്മളെ കാണണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ട്. തീർച്ചയായിട്ടും വരിക അല്ലേ. നമ്മളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആ സരസ്വതി അമ്മയും ജോയിൻ ചെയ്യുക അല്ലേ, നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. ഒത്തിരി സന്തോഷമുണ്ട്.
1: എന്തൊക്കെയോ ഇച്ചിരി ഹെൽത്ത്, അപ്പൊ അതുകൊണ്ടാണ് വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇവിടെ ഇരുന്നോണ്ട് നമ്മൾ സരസ്വതി അമ്മ ഇങ്ങനെ ഹാപ്പി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സരസ്വതി അമ്മ ഹാപ്പി ആയിട്ടിരിക്കൂ അല്ലേ നമ്മളോട്.
0: റഷീദ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് നമുക്കൊന്ന് കേൾക്കാം അല്ലേ.
2: ഞാൻ ആരെ കണ്ടാലും ചിരിക്കും, സംസാരിക്കും, കോമഡി പറയും, എല്ലാരും ചിരിപ്പിക്കുകയും ചെയ്യും. എത്ര വിഷമം ഉള്ളിലുണ്ടെങ്കിലും ആളുകളെ കാണുമ്പോൾ ചിരിക്കും.
0: എത്ര വിഷമം ഉണ്ടെങ്കിലും ആളുകളെയൊക്കെ കാണുമ്പോൾ ഞാൻ ചിരിക്കും. അപ്പൊ അതാണ് അല്ലേ, നമ്മൾ അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ റഷീദ ചേച്ചി ഇനിയും തുടർന്നും അങ്ങനെ തന്നെ ആവുക അല്ലേ. എല്ലാവരും ഹാപ്പി ആയിട്ടൊരു പോസിറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് കൂടി പറയുന്നു. യെസ്.
1: അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡേയ്സിന്റെ പ്രത്യേകത നോക്കുമ്പോൾ ഇന്നൊരു വേറൊരു പ്രത്യേകത ഉള്ളൊരു ദിവസം കൂടിയാണ്. ഇന്ന് വേൾഡ് റേഞ്ചർ ഡേ ആണ്, ലോക റേഞ്ചർ ദിനം. അപ്പം നമുക്കറിയാം ഈ ഫോറസ്റ്റ് റേഞ്ചേഴ്സിന്റെ ഒരു ലൈഫിനെ പറ്റി. അപ്പൊ അവരുടെ ഒരു ജോലി എന്ന് പറയുന്നത് തന്നെ വനങ്ങളെയും അതുപോലെ വന്യജീവികളെയും പ്രകൃതി സമ്പത്തിനെയും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവിതം സമർപ്പിച്ചിട്ടുള്ള വനപാലകരോടും അതുപോലെ റേഞ്ചർമാരോടുമുള്ള ആദരവ് പ്രകടിപ്പിക്കാനുള്ള ഒരു ദിവസമാണ്. അപ്പം നമുക്കറിയാം ഈ കാട് കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നതൊന്നും അത്ര എളുപ്പമുള്ളൊരു ജോലിയൊന്നും അല്ല അല്ലേ. അതുപോലെ തന്നെ ഈ ജോലി ചെയ്യുന്നതിനിടയിൽ ജീവൻ നഷ്ടമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, പ്രത്യേകിച്ചും വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്. അപ്പം അവരെയൊക്കെ ഓർക്കാനുള്ള ഒരു ദിവസം കൂടിയാണിന്ന്. അപ്പം നമ്മുടെ ഭാവിയെ സംരക്ഷിക്കുന്നതിന് തുല്യം തന്നെയാണ് നമ്മൾ കാട് സംരക്ഷിക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു മെസ്സേജും ഒക്കെ നമുക്ക് ഈ ഒരു ദിവസം ഇതിലൂടെ കിട്ടുകയാണ്. അപ്പം ഈ ഒരു നമുക്കറിയാം ഈ ഫോറസ്റ്റ് റേഞ്ചർമാരുടെ ഒരു ജീവിതം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ എത്ര ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ് അവർ ചെയ്യുന്നത് അല്ലേ. എന്നാലും ആ ജോലിയൊക്കെ ചെയ്യാൻ തയ്യാറായി ആൾക്കാർ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് തന്നെ ആലോചിക്കുമ്പോൾ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട് അല്ലേ. അപ്പം രാത്രിയും പകലും ഒക്കെ ഈ കാടിൻ്റെ കാവൽക്കാരായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. അല്ലാതെ നമ്മൾ വളരെ സുഖകരമായിട്ട് ഇങ്ങനെ ഫാൻ്റെ താഴെ ഇരുന്ന് ജോലി ചെയ്യുന്നവരും ഉണ്ട്. അപ്പം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജോലി ചെയ്യുന്നവരും ഉണ്ട്. അപ്പം അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെയുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും അവർക്കൊരു സ്പെഷ്യൽ പ്ലേസ് തന്നെ നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പം അത് ചെയ്യാനായിട്ട് മുന്നോട്ട് വരിക എന്ന് പറയുന്ന അല്ലെ, അങ്ങനെ ഒരു ജോലി കിട്ടുമ്പോൾ ആ ഇത് ഞാൻ ഏറ്റെടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിൽ വരിക എന്നുള്ളത് തന്നെ അവരുടെ ഏറ്റവും വലിയൊരു നല്ലൊരു തോട്ടിൻ്റെ ഭാഗമായിട്ടാണ് അവർ ആ ഒരു ജോലി ചെയ്യാൻ തയ്യാറാകുന്നത്. അപ്പോൾ അവരെല്ലാവരെയും ഈ ദിവസം നമ്മൾ ഓർക്കുന്നു. അവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന അവരുടെ എല്ലാ ജോലികളെയും നമ്മൾ അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു വനത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ളവർ അല്ലെങ്കിൽ നമ്മളുടെ ഭാവിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം അവരുടെ ജീവൻ പോലും ത്യാഗം ചെയ്ത് ഈ ജോലി ചെയ്യുന്നവരെ എല്ലാവരെയും അവർക്കെല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കുന്നൊരു ദിവസമാണ് അല്ലേ.
0: പ്രത്യേകിച്ചും ഈ ഏത് സാഹചര്യമാണെങ്കിലും അവരതുമായിട്ട് പൊരുത്തപ്പെട്ടിപ്പോൾ ഈ തീപിടുത്തം ഉണ്ടാകുന്ന സമയത്തെല്ലാം കാട്ടിലൊക്കെ അവരാണ് കൂടുതലും. പിന്നെ അതുപോലെ തന്നെ വേട്ടയാടുന്ന മൃഗങ്ങളെ വേട്ടയാടുന്ന ആ മാഫിയ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവർക്കെതിരെ പ്രവർത്തിക്കുന്നതും വനപാലനത്തിന്റെ എല്ലാ മേഖലകളിലും. ഇപ്പോൾ കാടെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഉള്ളോട്ട് പോകുമ്പോൾ നമുക്ക് ഭയമാണ്. നമ്മൾ ഇപ്പൊ കാണുമ്പോൾ നല്ല കാഴ്ചയാണ്, ഭംഗിയാണ്, വന്യജീവികളെ കാണാൻ ദൂരെ നിന്ന് കാണാൻ ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഇവരെ എല്ലാം പരിപാലിക്കുന്നത് റേഞ്ചർ, ഇവരെ ഏറ്റവും നമുക്ക് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ട വിഭാഗങ്ങൾ തന്നെയാണ് റേഞ്ചേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇവരെ കാണുമ്പോൾ തന്നെയും കാടിനോട് യോജിച്ച രീതിയിലുള്ള ഡ്രസ്സിംഗ് പാറ്റേൺ ആണ് അവരുടെ, ഒരു എന്താ പറയുക, ഒലീവ് ഗ്രീൻ ഷേഡ്.

0: ാണ് അവരുടെ തൊപ്പിക്കാണെങ്കിലും യൂണിഫോമിനൊക്കെ അങ്ങനെ ഒരു എപ്പോഴും കാണുമ്പോൾ ആ കാർഡുമായിട്ട് ഇങ്ങനെ ഇഴുകി ചേർന്ന രീതിയിലുള്ള യൂണിഫോമാണ് അവർക്ക് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് എപ്പോഴും തോന്നാറുണ്ട്. പിന്നെ സൺഗ്ലാസ് ഉണ്ടായിരിക്കും, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളൊരു ബൂട്ട് ഉണ്ടായിരിക്കും. അതൊക്കെ കാട്ടിലേക്ക് എത്ര പ്രശ്നമുള്ള സാഹചര്യമാണെങ്കിലും അവിടത്തേക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ആ യൂണിഫോമിൽ ഫുള്ള് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മുടെ വനത്തെ പരിപാലിക്കുന്ന അത്രയും മനോഹരമായിട്ട് നല്ല രീതിയിലും പരിപാലിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ എന്താ പറയുക, മരണപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു ആദരവ് എന്ന രീതിയിലുള്ള ഒരു ദിവസം കൂടിയാണ്
1: നമ്മൾ ഈ ഒരു ദിവസം ഓർക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ജീവൻ അവർ ത്യാഗം ചെയ്തത് നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, അതുമാത്രമല്ല അവരുടെ ജോലി വളരെ സിൻസിയർ ആയിട്ട് അവർ ചെയ്യുന്നവരാണ്. അപ്പൊ അവരെല്ലാവരെയും ഓർക്കാനുള്ള ഒരു ദിവസമാണ്. അപ്പൊ അവർക്കെല്ലാം ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കും. അതുപോലെ ആദരം ഇന്ന് വേറൊരു വെരി സ്പെഷ്യൽ ഡേയുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ അതായത് നമ്മുടെ ജെ കെ റൗളിങ്ങിനെ പറ്റി കേട്ടിട്ടില്ലാത്തവരാരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അല്ലേ. അപ്പം അവരുടെ ബർത്ത്ഡേ ആണ് ഇന്ന് ജൂലൈ 31 എന്ന് പറയുന്നത്. അപ്പം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിനായിട്ടുള്ള വായനക്കാരെയാണ് പുസ്തക വായനയിലേക്ക് ആകർഷിച്ച പുസ്തകമാണ് ഹാരി പോട്ടർ സീരീസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു സൃഷ്ടാവാണ് ജെ കെ റൗളിങ്. അപ്പം ഈ ഒരു നല്ല പുസ്തകത്തിന് മനുഷ്യരുടെ ജീവിതത്തിൽ എത്ര വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് അവരുടെ രചനകൾ തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു ദിവസം ജെ കെ റൗളിങ്ങിനെ നമ്മൾ ഓർക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ആ ഒരു പുസ്തകം നമ്മളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ വായനക്കാരായിട്ടുള്ളവർക്കും അല്ലെങ്കിൽ വായിക്കാൻ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ എന്തുമാത്രം അവരുടെ ആ ഒരു എന്താണ് അവരുടെ ആ ഒരു ഹോബിയിൽ വരുത്തിയ മാറ്റങ്ങളെയൊക്കെ പറ്റി നമുക്ക് ഓർക്കാനുള്ളൊരു ദിവസമാണ്. അപ്പം ഈ ഒരു പുസ്തക വായന എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ എല്ലാവരെയും ഉപദേശിക്കും പുസ്തകം വായിക്കണം വായിക്കണം എന്ന് നമ്മളിങ്ങനെ ഉപദേശിക്കുന്നതല്ലാതെ ഈ പുസ്തകം വായന എന്ന് പറയുന്ന ഒരു ഹോബി കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല അല്ലേ. പ്രത്യേകിച്ചും ഒരു പുസ്തകം മൊത്തത്തിലിരുന്ന് ഫുള്ളായിട്ട് വായിക്കുക, ചിലരിങ്ങനെ ആ പകുതിയൊക്കെ വായിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നവരുണ്ട്, ചിലരങ്ങനെയല്ല വളരെ സീരിയസ് ആയിട്ട് തന്നെ പുസ്തക വായന എന്ന് പറയുന്ന ഒരു ഹോബി കൊണ്ട് നടക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റും ഇപ്പോഴും ഉണ്ട് അല്ലെ. നമ്മളിപ്പം പുസ്തകം വായിക്കുന്നില്ല ആൾക്കാർ അല്ലെങ്കിൽ എല്ലാവരും ഇപ്പം മൊബൈൽ ഫോണിലാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുസ്തകം വായിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആളുകൾ കൂടുതൽ കൂടുതൽ പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും എഴുതുന്നതും അല്ലേ. അപ്പോൾ അതിൻ്റെ വിൽപ്പനയിലൊക്കെ വലിയ തരംഗമൊക്കെ സൃഷ്ടിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നത്.
0: ഇപ്പോഴുള്ള ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്റ്റ് ആണെങ്കിലും പ്രൊമോഷൻസിൻ്റെ ഒക്കെ കാര്യം കൊണ്ട് പല പുസ്തകങ്ങളും നമ്മൾ അറിയാൻ ഒരു സാധ്യതയുണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള പ്രൊമോഷൻസ് ഒന്നുമില്ല. അത് പുസ്തകത്തിൻ്റെ ആ ഒരു വിഷ്വൽ എഫക്റ്റിൽ തന്നെയാണ് ഓരോരുത്തരും ആ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഹാരി പോട്ടറിൻ്റെ ഒരു സീരീസ് എന്നുള്ളത് സിനിമയിലൂടെ ലോകം മൊത്തം കണ്ടിട്ടുള്ളത്, പക്ഷേ അതേ എഫക്റ്റിൽ തന്നെയാണ് ആ പുസ്തകം രചിച്ചിരിക്കുന്നത് അല്ലേ. ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് തന്നെയാണ് ആ പുസ്തകത്തിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരുന്നത്.
1: അപ്പം ഇതിൻ്റെ അകത്ത് വേറൊരു രസം എന്ന് പറയുന്നത് അവർ സൃഷ്ടിച്ച ലോക പ്രശസ്ത കഥാപാത്രമായ ഹാരി പോട്ടറിൻ്റെ ജന്മദിനവും ഈ ജൂലൈ 31 അപ്പം ഈ 1965 ഇംഗ്ലണ്ടിലെ 8 എന്ന സ്ഥലത്താണ് റൗളിങ് ജനിച്ചത്. അപ്പം അവരുടെ ഒരു ജീവിതം നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടിക്കാലം മുതലേ തന്നെ കഥകൾ എഴുതാൻ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരുന്നു. പിന്നീട് ജീവിതത്തിൽ അവർ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ടു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഒരു ഒറ്റപ്പെടൽ, അവരുടെ തൊഴിൽ നഷ്ടം ഇതൊക്കെ ഉണ്ടായിട്ടും അവർ ഈ എഴുതുക എന്നുള്ള അവരുടെ ഒരു ഹോബി അവർ നിർത്തിയതേയില്ല. അപ്പം ഒരു ട്രെയിൻ യാത്രക്കിടയിലാണ് ശരിക്കും ഈ ഹാരി പോട്ടർ എന്ന കഥാപാത്രത്തിൻ്റെ ആശയം അവരുടെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ പിന്നീട് ചെറിയ കഫേകളിലൊക്കെ ഇരുന്ന് എഴുതിയ ഒരു കൈയെഴുത്ത് പ്രതി പല ഈ പബ്ലിഷേഴ്സും ആദ്യം നിരസിച്ചു ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ. അപ്പോൾ ഒടുവിലൊരു ചെറിയ പ്രസാധകൻ അത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായി. ആ തീരുമാനമാണ് പിന്നീട് സാഹിത്യ ചരിത്രം തന്നെ മാറ്റി മറിച്ച ആ ഒരു ഹാരി പോട്ടർ സീരീസിലേക്കൊക്കെ വന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത സന്ദർഭങ്ങളിലും അല്ലെ വിചാരിക്കാത്ത കാര്യങ്ങളിലൊക്കെയാണ് വലിയ വലിയ അല്ലെ അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റിൽ അവർ നിരാശപ്പെട്ടു പോയിരുന്നുവെങ്കിൽ ഇതുപോലെ ഒരു വലിയ സീരീസ് ഒരിക്കലും നമുക്ക് കിട്ടുമായിരുന്നില്ല അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതുപോലെയുള്ള വളരെ നമ്മളെ അത് ഒരുപാട് സ്വാധീനിച്ച എഴുത്തുകാരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുള്ള ചില കാര്യങ്ങളാണ് അല്ലേ.
0: എഴുത്തുകാരെന്ന് മാത്രമല്ല ടീച്ചറെ, പല സ്റ്റോറീസും വായിക്കുമ്പോൾ ഇന്ന് നല്ല രീതിയിൽ ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ വിജയം കണ്ടെത്തിയിട്ടുള്ള പല ആൾക്കാർക്കും ഒരുപാട് ഫെയിലിയർ സംഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്റ്റോറി വായിക്കുന്നത് തന്നെയാണ് നമുക്കൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് തന്നെ.
1: അതെ. അപ്പൊ അത് മാത്രമല്ല, ഇത് ഏകദേശം 80-ലധികം ഭാഷകളിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആണ് അല്ലെ. അപ്പൊ ലോകമെമ്പാടും 100-കണക്കിന് 10,00,000 കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു. അതുപോലെ പിന്നീട് ഈ കഥകൾ സിനിമയാക്കുകയും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കുകയും ഒക്കെ ചെയ്തതാണ് ഹാരി പോട്ടർ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഹാരി പോട്ടർ വെറും ഒരു മാന്ത്രിക വിദ്യയുടെ ഒരു കഥ മാത്രമൊന്നും അല്ല, അതിൻ്റെ അകത്ത് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ധൈര്യം, സ്നേഹം, ത്യാഗം, അപ്പം ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിൽക്കാനുള്ള ഒരു മനോഭാവം എന്നിവയൊക്കെ ഉള്ള ഒരു കഥയാണ്. അപ്പം അതാണ് ആ കഥയുടെ ശക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ഒരുപോലെ ഈ കഥ ആകർഷിക്കുന്നതും, അതുപോലെ ഈ പുസ്തകങ്ങൾ ഇത്രയും വലിയൊരു പോപ്പുലാരിറ്റി കിട്ടിയതും അല്ലേ. അപ്പം നല്ല കഥയ്ക്ക് ലോകത്തെ മാറ്റിമറിക്കാനുള്ള ഒരു ശക്തി ഉണ്ടെന്ന് തെളിയിച്ച എഴുത്തുകാരിയാണ് ജെ കെ റൗളിംഗ്. അപ്പം വായനയുടെ ലോകത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികളെ കൈപിടിച്ചു കൊണ്ടുപോയ എഴുത്തുകാരി എന്ന വിശേഷണവും നമ്മൾക്ക് ജെ കെ റൗളിംഗിന് അർഹതപ്പെട്ടതാണ് അല്ലേ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം നമ്മള് അവരുടെ ബർത്ത്ഡേ ആണ്, അതുപോലെ തന്നെ ഹാരി പോട്ടറിന്റെ. അപ്പോ ആ ഒരു ദിവസം നമ്മൾ ഓർക്കുന്നു അല്ലേ.
0: അപ്പോ നമുക്ക് നമ്മുടെ ഹാരി പോട്ടർ എന്ന് പറയുന്നത് ആ ഒരു നമ്മുടെ ഒരു സ്റ്റോറി, ഇപ്പൊ ഒരു സിനിമയൊക്കെ കണ്ട സമയത്ത് നമ്മുടെ ക്രഷ് ആയിരുന്നു, ആ ഒരു ക്യൂട്ട് ഫേസ് ഒക്കെ അല്ലേ. അപ്പൊ ആ ഒരു കഥയും ആ ഒരു സാങ്കല്പിക കഥാപാത്രങ്ങളിലൂടെ പോകുന്നൊരു റണ്ണും എല്ലാം ഇന്നും ആ ഒരു സീരീസ് എല്ലാം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതിങ്ങനെ ആ ഒരു ദിവസം നമ്മുടെ ആ ഒരു സ്പെഷ്യാലിറ്റി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള ഒരു ടൈമിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ഒരാളായിട്ടുള്ള റീജ് ചേച്ചിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ റീജ് ചേച്ചിയുടെയും നമ്മുടെ ഷാഫി ചേട്ടന്റെയും ഈ വെഡിങ് ആനിവേഴ്സറി ഡേയിൽ സില്ലിനൊരു കാതിൽ എന്ന ചിത്രത്തിലെ മുൻപേ വായ്പേ വാ ആ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പൊ ആ ഒരു പ്രണയഗാനം അവർക്ക് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും. ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
4: വെൽക്കം ബാക്ക് ടു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ആതിരയുണ്ട്. അതുപോലെ ഞങ്ങൾക്ക് നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്ത് തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഹരിപ്രസാദ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ ശ്രോതാക്കളായിട്ട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആതിരക്ക് എന്തോ ആതിരക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞോളൂ.
5: ഏറ്റവും മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാനും പാട്ടുകൾ കേൾക്കാനും. നമ്മളിപ്പോൾ FM എന്ന് പറയുന്നത് തന്നെ സംഗീതമായിട്ട് ഇങ്ങനെ ലയിച്ചു പോകുന്നതാണല്ലേ. ഒരുപാട് വിശേഷങ്ങളും അപ്ഡേഷനും കമ്മ്യൂണിറ്റി റേഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് അറിയിപ്പ്

0: അപ്പൊ അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോ തന്നെ എത്ര എത്ര പാട്ടുകളാണ് അല്ലെ. അപ്പൊ ഈ ബോളിവുഡിലൊക്കെ ഏറ്റവും മെയിൻ ആയിട്ടും പണ്ടത്തെ കാലത്ത് ഒരുപാട് നായകന്മാരൊക്കെ ഇങ്ങനെ ചുണ്ട് അനക്കുമ്പോൾ അത് അവര് തന്നെ പാടുകയാണെന്ന് തോന്നുന്നു. അത്രയും ആ ഒരു മോഡുലേഷൻ ചേഞ്ച് കൊണ്ടുവരാൻ സാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് റഫി. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു ദിവസം 1980 അദ്ദേഹം അന്തരിച്ച ജൂലൈ 31. ആ ഒരു സമയത്ത് ലതാ മങ്കേഷ്കറിന്റെ വാക്കുകൾ എങ്ങനെയാണ്, നമ്മുടെ ഏറ്റവും എന്താ പറയുക, ഒരു പൂർണ്ണചന്ദ്രനാണ് നമ്മളെ വിട്ടുപോയത്, നമുക്ക് ചുറ്റും ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു, അത്രമാത്രം ഒരു പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന തരത്തിലാണ് അദ്ദേഹം നമുക്ക് പാട്ടുകളെ സമ്മാനിച്ചിരുന്നത്. അത്ര മനോഹരമായിട്ടും ഒരു സോഫ്റ്റ് ടച്ചിലുള്ള മെലഡീസാണ് കൂടുതൽ അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. അങ്ങനെ സംഗീതത്തിന്റെ ഒരു ലെജൻഡ് എന്ന് പറഞ്ഞു വയ്ക്കാൻ സാധിക്കുന്ന മഹാനായ മുഹമ്മദ് റഫിക്ക് റേഡിയോ സാന്ദ്രൻ 90.4 FM ഒരു പ്രണാമം അർപ്പിക്കുകയാണ് ഈ ഒരു നിമിഷത്തിൽ അല്ലേ.
1: തീർച്ചയായിട്ടും. അപ്പൊ ആതിര നല്ല പാട്ടുകാരിയാണ്, നല്ല പാട്ടൊക്കെ പാടി ഇടക്കിടക്ക് നമ്മുടെ ശ്രോതാക്കളെയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിക്കാറുണ്ട്. കേട്ടോണ്ടിരിക്കുന്ന എനിക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പൊ നല്ല ഫീലോടുകൂടി പാടുന്ന ഗായികയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഹമ്മദ് റഫിയുടെ കാര്യം നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും ആതിരയെ പോലെ വേറെ ആർക്കും പറ്റത്തില്ല. അത്രയും മനോഹരമായിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്.
0: മിഠായി വാങ്ങിത്തരാ.
1: അപ്പോ നമ്മള് ഇനി നമുക്ക് നമ്മുടെ ഇന്ന് അതിലെ ഞാൻ ഈ ന്യൂസ് പേപ്പർ ഒക്കെ വായിച്ചപ്പോഴ് നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഒരു നഗരം എന്ന് പറയുന്നത് അതിന്റെ ഭംഗിയും അല്ലെ ഒക്കെ കാത്തു സൂക്ഷിക്കുക, വൃത്തിയായിട്ട് അത് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നമ്മൾ കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു പുറത്തുനിന്നുള്ള ഒരു വ്യക്തി ആദ്യമായിട്ട് കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും അട്രാക്ട് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ആശ്രാമ മൈതാനമാണ്. അപ്പൊ അതിന് ചുറ്റും നമുക്കൊരു അഡ്വഞ്ചർ പാർക്കുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ അവിടെ ഒരു ശ്രീനാരായണ സാംസ്കാരിക കേന്ദ്രം അവിടെ ഉണ്ട്. അവിടെ ഒരുപാട് പരിപാടികളൊക്കെ ഇപ്പം നടക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ആശ്രാമ മൈതാനം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലമാണ്. അപ്പം നമ്മുടെ ഈ കൊല്ലം എന്ന് പറയുന്ന ഈ ഒരു ടൗണിനെ, നമ്മളുടെ ഈ ഒരു ജില്ലയ്ക്ക് തന്നെ ഏറ്റവും മനോഹരമായിട്ട് കൊണ്ട് നടക്കാവുന്ന അല്ലെങ്കിൽ സൂക്ഷിച്ച് നമ്മളുടെ ഭംഗി കാത്തു സൂക്ഷിച്ച് വെക്കാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ആശ്രാമ മൈതാനമാണ്. പക്ഷേ ഈ ആശ്രാമ മൈതാനത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ചെറിയ ഡെവലപ്മെൻറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിന്നീട് തുടർച്ചയായിട്ട് ചെയ്തു പോകുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ഇപ്പോൾ ഒരുപാട് ആളുകൾ രാവിലെ നടക്കാൻ വരുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടെ ഇപ്പം പിന്നെ ഇടയ്ക്കൊന്ന് ബ്യൂട്ടിഫൈ ചെയ്ത് കുറച്ച് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ വന്നിരിക്കാറുണ്ട്. പലരും പല ആവശ്യങ്ങൾക്ക് കൊല്ലത്തേക്ക് വരുമ്പോൾ കുറച്ച് നേരം അവർക്ക് എന്തിനെങ്കിലും താമസം വരുന്നുണ്ടെങ്കിൽ അവർ വന്നിരിക്കാറുണ്ട്. കുട്ടികളൊക്കെ വന്നിരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പക്ഷേ പലപ്പോഴും അവിടെ വൃത്തിഹീനമായിട്ട് കിടക്കുന്നതും കാട് പിടിച്ച് കിടക്കുന്നതുമായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് മാത്രമല്ല രാത്രിയൊക്കെ ആയിക്കഴിഞ്ഞാൽ മദ്യപന്മാരുടെ ഒരു സംഘം അവിടെ തമ്പടിക്കുന്നു എന്നുള്ളത് നമുക്ക് പലപ്പോഴും അതൊഴി സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മദ്യം കുടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ കുപ്പികളൊക്കെ അവിടെ വലിച്ചെറിയുക, അവർ തമ്മിൽ തല്ലുണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഇവിടെ ഏതെങ്കിലും ഒരു VIP ഇപ്പോൾ വരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പം പ്രധാനമന്ത്രി നമ്മുടെ കൊല്ലത്തേക്ക് വരുന്നു, അല്ല കൊല്ലത്ത് അല്ല ഇവിടെ കൊല്ലത്ത് വന്ന് ഇറങ്ങുന്നു എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ ക്ലീൻ ആക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള പരിപാടികളൊന്നുമില്ല, അത് കളഞ്ഞു പിന്നെ. അപ്പം അങ്ങനെയല്ലാതെ തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ ഏതൊരു സ്ഥലത്ത് നമ്മൾ പോയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കൃത്യമായിട്ട് വൃത്തിയാക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ആരും വൃത്തികേട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് ദിവസം അവിടെ ശ്രദ്ധിക്കാതെ കിടക്കുമ്പോഴാണ് ആൾക്കാർ അത് വൃത്തികേടാക്കാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പം നമ്മൾ ഈ മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും. വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്തും ആരും മാലിന്യം വലിച്ചെറിയാറില്ല. മാലിന്യം കൂടി കിടക്കുന്ന സ്ഥലത്തേക്കാണ് വീണ്ടും വീണ്ടും കൊണ്ടിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളതൊന്ന് ശ്രദ്ധിക്കുന്നു, അവിടെ ഇത് പറ്റത്തില്ല എന്ന് ഒരു സംഘം ആൾക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വരേണ്ട ഒരു സ്ഥലം, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഓണം വരുമ്പോൾ ഈ മൈതാനത്ത് ഒരുപാട് മേളകളൊക്കെ സംഘടിപ്പിക്കും. അപ്പോൾ അവിടെ ഇതുപോലെ മേളകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി വന്ന സാധനങ്ങളെല്ലാം അവരവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ അത് അവിടെ കിടന്ന് അവിടെ ഇങ്ങനെ കിടക്കും, പിന്നെ അത് റിമൂവ് ചെയ്യാനായിട്ട് ആരും വരുന്നില്ല. അപ്പോൾ അങ്ങനെയല്ലാതെ നമ്മളുടെ ഈ മൈതാനത്തെ കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള കൃത്യമായ ഒരു നടപടി, അതിന് തുടർച്ചയായിട്ടുള്ള പരിപാടികളും ഒക്കെ ചെയ്യണം. അപ്പോൾ അതിപ്പോൾ നമ്മളൊരു വ്യക്തികൾ പോയി ചെയ്യാനൊന്നും നമുക്ക് എളുപ്പമല്ല. പക്ഷേ വ്യക്തികൾക്കും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അല്ലേ. നമുക്ക് ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ വേണമെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ കോർപ്പറേഷൻ അതിനൊരു കൃത്യമായ നടപടി ഉണ്ടാക്കണം, അതിന് വ്യക്തമായൊരു ധാരണ വേണം. അവർ ടൗൺ പ്ലാനിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേകം നമ്മുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയിരിക്കുന്നു എന്ന് പലപ്പോഴും ഈ മൈതാനം കാണുമ്പോൾ ഞാൻ മൈതാനത്തിന് വളരെ

0: താമസിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എന്നും ഈ സ്ഥലത്തൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. പലപ്പോഴും തോന്നാറുണ്ട് എന്ത് കെയർലെസ് ആയിട്ടാണ് ഈ സ്ഥലം അവർ കളഞ്ഞിരിക്കുന്നത് എന്ന്. അപ്പോൾ അത് കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അത് നമ്മുടെയും കൂടി ഒരു റിക്വസ്റ്റ് ആയിട്ട് നമ്മൾ റേഡിയോയിലൂടെ പറയുകയാണ് അല്ലേ.
1: തീർച്ചയായും. അപ്പോൾ നമ്മുടെ സമയം 11:25 ആയിരിക്കുന്നു. ശ്രോതാക്കളെല്ലാം ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ ഷീജ് ചേച്ചിയൊക്കെ നമ്മുടെ റീജ ചേച്ചിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ എന്താ പറയുക ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ വായിക്കാം. റീജയ്ക്കും ഷാഫിക്കും ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അവർക്ക് വേണ്ടി കേൾപ്പിച്ച സോങ് എനിക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു എന്ന രീതിയിലൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മുടെ റീജ ചേച്ചിയും ഷാഫി ചേട്ടനും ഇത് കേട്ട് സന്തോഷമായി എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഈ പാട്ടിനെ പറ്റി എഴുതുകയാണ്, വിഷ്വൽസും അതിമനോഹരമാണ്. ഈ ഒരു മുൻപേ വായന അസിലിനൊരു കഥലിലെ പാട്ടിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഡിയർ പ്രീതി ടീച്ചർ, ആതിരക്കുട്ടി ലൈവ് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് തന്നെ ഷീജ ചേച്ചി പറയാണ്. ആൻസറും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുസൃതി ചോദ്യം നമ്മൾ വിട്ടുപോയി. കുസൃതി ചോദ്യം ഒരിക്കൽ കൂടി നമ്മൾ പറയാണ്.
0: ഏറ്റവും വിലയുള്ള ഏറ്റവും വില പിടിപ്പുള്ള മത്സ്യം ഏതാണ് എന്നായിരുന്നു ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. ഒരുപാട് പേര് ആൻസർ അയച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും അയക്കണം എന്നുണ്ട് ആൻസർ അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അതിനധികം വലിയ താമസമൊന്നും വേണ്ടല്ലോ. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, നമ്മൾ വെയിറ്റിംഗിലാണ്.
1: അപ്പോൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. അപ്പോ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാണ് ഇത്ര നേരം ഒത്തിരി കാര്യം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മുതൽ 11 വരെയാണ് നമ്മൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് വിശേഷങ്ങളും നല്ല പാട്ടുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജിങ് പാറ്റേണും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ കുസൃതി ചോദ്യം നിങ്ങളെന്ന് ചിരിപ്പിക്കാൻ വേണ്ടി, സന്തോഷിപ്പിക്കാൻ വേണ്ടി. നമ്മുടെ സരസ്വതി അമ്മ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ചിരിച്ചിരിക്കുകയാണ് മക്കളെ. സത്യം പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെ കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് നമുക്കൊരു സന്തോഷം അല്ലേ. നമ്മുടെ ഫുൾ എനർജി അത് തന്നെയാണ്. നിങ്ങളെ ഹാപ്പി ആയിട്ട് നിർത്തുക, നിങ്ങൾക്ക് അപ്ഡേഷനൊക്കെ നൽകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബാബുരാജൻ സാറ്, നമ്മുടെ റാഫി സാർ, മുഹമ്മദ് റഫി സാറിൻ്റെ ഗാനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ പാട്ടുകളെല്ലാം പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. റീജ ചേച്ചി ഒരു ഹാർട്ടൊക്കെ തന്നിട്ടുണ്ട് പാട്ട് പ്ലേ ചെയ്തതിന്, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിലേക്ക് നമുക്ക് പോവാം അല്ലേ. അതിന് മുൻപ് ഒരിച്ചിരി സമയം കൂടെ കൊടുക്കുകയാണ്. മണിക്കുട്ടി ഓടി തുടങ്ങിയ പോലെ നമ്മുടെ ചോദ്യത്തിന് ആൻസർ പെട്ടെന്ന് അയക്കുക. ചിത്ര ചേച്ചിയുടെ മെസ്സേജിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് കുട്ടികളെ, അപ്ഡേഷൻ പുസ്തക വായനയെ കുറിച്ചുള്ളത് ഹൃദ്യമായിരുന്നു. ഞാനൊരു ലൈബ്രറിയുടെ ഭാഗം കൂടിയാണ്. സമയം കൂടുതൽ ചിലവഴിക്കുന്നതും വായനയിലൂടെ തന്നെയാണ്. ആശ്രാമം ഗ്രൗണ്ടിൻ്റെ ശോചനീയ അവസ്ഥ പറഞ്ഞതിലും അധികാരികളുടെ ശ്രദ്ധയിൽ പെടുത്തിയതിനും നന്ദി എന്ന രീതിയിൽ ചിത്രാമ്മ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ലൊരു മെസ്സേജ് ആയിരുന്നു. നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചിത്രാമ്മയ്ക്ക് വേണ്ടിയിട്ട്. നമ്മുടെ രമേഷ് കെ ജി സാർ അയച്ചിരിക്കുന്നു, വിടരും വാടും കൊഴിയും ഇത്രയേ ഉള്ളൂ ജീവിതം, ഇതാണ് ജീവിതം, വാശിയും പിണക്കങ്ങളും മറന്ന് സ്നേഹിക്കുക എന്നുള്ളൊരു കൊട്ടേഷൻ അയച്ചിട്ടുണ്ട്. തീർച്ചയായും സർ, നല്ലൊരു മെസ്സേജ് തന്നെയായിരുന്നു. നല്ലൊരു ദിവസം കൂടി രമേഷ് സാറിന് നേരാണ്. അപ്പൊ നമ്മുടെ ആൻസറിലേക്ക് പോവാം അല്ലേ. ചോദ്യം ഒരിക്കൽ കൂടി പറയാണ്.
0: അപ്പൊ നമ്മുടെ ഇന്ന് നമ്മൾ കൊടുത്ത കുസൃതി ചോദ്യം ഇതായിരുന്നു, ഏറ്റവും വിലപിടിപ്പുള്ള മത്സ്യം ഏതാണ് എന്നാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സാധനമാണ് ഗോൾഡ് അല്ലേ. ഗോൾഡ് ഫിഷ് തന്നെ, ഗോൾഡ് ഫിഷ് തന്നെയാണ് ഏറ്റവും വിലപിടിപ്പുള്ള മത്സ്യം.
1: നമ്മുടെ ഷീജ ചേച്ചിയും രാജം ചേച്ചിയും ഋഷീദ ഇവരെല്ലാവരുമാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. രമേഷ് കെ ജി സാർ പറഞ്ഞിരിക്കുന്ന ആൻസർ എന്താണെന്ന് അറിയോ, മീൻ അയച്ചിട്ടുണ്ട്. യെസ്, അപ്പോൾ ഐ മീൻ എന്തോ സംതിങ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഷീബ ചേച്ചി, എന്തായാലും ഷീബജി സ്മൈലൊക്കെ വന്നിട്ടുണ്ടോ ഗോൾഡ് ഫിഷ് എന്നൊക്കെ പറഞ്ഞപ്പോൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ ഒരു കുസൃതി ചോദ്യം ആയിരുന്നു. അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടൻ വയനാട് നിന്ന് അയച്ചിരുന്നത് മത്തി എന്നായിരുന്നു. അപ്പോൾ അതല്ല കേട്ടോ, ഗോൾഡ് ഫിഷ് ആണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എല്ലാ മെസ്സേജസും ഷീബ ചേച്ചി പറയണ നത്തൂലിയാണോ എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗോൾഡ് ഫിഷ് എന്നുള്ളതാണ് ഇന്നത്തെ ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ സനോജ് ഇത്രയും നേരം മിണ്ടാണ്ടിരിക്കുവായിരുന്നു. എന്താണെന്നറിയോ, ആൻസർ അറിഞ്ഞുകൂടായിരുന്നു, എന്നിട്ട് ഇപ്പം ചിരിക്കുകയാണ്. അപ്പോൾ സനോജിന് ഇന്ന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു നല്ലൊരു വിദ്യാർത്ഥി എന്ന രീതിയിൽ പ്രീതി ടീച്ചർ എന്താണ് പറയാനുള്ളത് ഈ ഒരു
0: സനോജ്? സനോജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സനോജിന് ചിലപ്പോൾ ആൻസർ അറിയാമെങ്കിൽ സനോജ് പറയാറില്ല. കാരണം മറ്റുള്ളവർ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് പറയാതിരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ സനോജിന് അറിയത്തില്ല എന്നുള്ളത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇന്നൊരു മടിയൻ കുട്ടിയായിട്ട്

0: ടൈപ്പ് ചെയ്യാൻ മടി പിടിച്ച് അവിടെ ഇരിക്കുകയാണ്, അല്ലാതെ വേറെ
1: കാര്യമൊന്നുമല്ല. ഈ ഒരു എന്താ പറയുക, ചില ടീച്ചേഴ്സിന് ചില കുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിയായ ഒരു കാര്യമൊന്നും അല്ല. പക്ഷെ എന്നാലും നമ്മുടെ പ്രീതി ടീച്ചർ എല്ലാവരും ഒരുപോലെയാണ് കാണുന്നത്. സനോജ് എപ്പോഴും ഇങ്ങനെ മെസ്സേജസ് ഒക്കെ അയച്ച് നമുക്ക് വേണ്ടി ഈ ഒരു ഏകദേശം ലൈവ് സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ടേ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ശ്രോതാവാണ് അല്ലേ. അപ്പൊ ഒരു സ്പെഷ്യൽ ഒരു ഇഷ്ടം നമുക്ക് സനോജിനോടുണ്ട്. അപ്പൊ സനോജ് ഒരു ലവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്.
0: നമ്മുടെ അടിമാലിക്കാരെ ആരെയും ഇന്ന് കണ്ടില്ല അല്ലേ. എനിക്ക് തോന്നുന്നു അവർക്ക് ഓണത്തിന്റെ തിരക്കുകളിലൊക്കെ ആയിരിക്കാം എന്താണെന്ന് അറിഞ്ഞുകൂടെ ഇന്ന് നമ്മൾ ആരെയും കണ്ടില്ല. അപ്പൊ അടിമാലിക്കാരെ എല്ലാവരെയും നമ്മളിങ്ങനെ അന്വേഷിക്കുകയാണ്, എവിടെ അടിമാലിക്കാർ, നമുക്ക് മെസ്സേജ് അയക്കാത്ത എന്തുകൊണ്ടാണ്. അപ്പൊ നാളെ തീർച്ചയായിട്ടും അവർ മെസ്സേജ് അയക്കുമായിരിക്കും അല്ലെ.
1: അപ്പൊ ബാബുരാജൻ സാർ പറയാണ്, ഞാൻ കരുതി കടലിലെ മത്സ്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഒരു കുസൃതി ചോദ്യമായിരുന്നു ബാബുരാജൻ സാർ. അപ്പൊ തീർച്ചയായും അടുത്ത ലൈവില് അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് ഒക്കെ പറയാൻ സാധിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. സമയം 11:31 ആയിരിക്കുന്നു. ഏകദേശം നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ് അല്ലേ. നമ്മുടെ മുഹമ്മദ് റഫി സാറിന്റെ 46th ഓർമ്മ ദിനത്തെ പറ്റിയായിരുന്നു നമ്മൾ ലാസ്റ്റ് സംസാരിക്കുകയുണ്ടായത്. അദ്ദേഹത്തിന് റഫി സാർ സാബ് എന്ന രീതിയിലായിരുന്നു അവിടെ അറിയപ്പെട്ടിരുന്നത്. അത്രയും ഏകദേശം ഒരു 4.5 decades ഇങ്ങനെ നിറഞ്ഞു നിന്നായിരുന്ന സംഗീതം, ഒരു മാന്ത്രിക ശബ്ദം തന്നെയായിരുന്നു അദ്ദേഹം. ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹിന്ദി ഗാനങ്ങളുടെ ഒരു പ്ലേലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കാണാം. നമ്മൾ സമാധാനമായിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പല പാട്ടുകളുടെയും ശബ്ദം മുഹമ്മദ് റഫിയുടെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനോഹരമായൊരു ഗാനത്തോടു കൂടി ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുവരെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിരയും എന്നോടൊപ്പം
0: ഞാൻ പ്രീത. നമ്മളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ഹരിപ്രസാദ് ആയിരിക്കുന്നു. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ രണ്ടുപേരും ടാറ്റ പറഞ്ഞു പോകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
5: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ്

0: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
3: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
4: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം.

ജ്ഞാനമന്ദാരത്തിലൂടെ കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st സമ്മാനം 25,000 രൂപ, 2nd സമ്മാനം 5,000 രൂപ, 3rd സമ്മാനം 3,000 രൂപ, 4th സമ്മാനം 2,000 രൂപ, 5th സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 81212-1860.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാറുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
5: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താര എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നീതിയുടെ വഴിത്താരയിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു പ്രധാന സുരക്ഷാ കവചമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസ് പോളിസികൾ, ക്ലെയിമുകൾ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായ വശങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ പല

0: പലപ്പോഴും പലർക്കും ഇന്നും കുറേയധികം സംശയങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം ബാറിലെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം.
1: നമസ്കാരം.
0: അപ്പൊ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇന്ന് അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും അതുപോലെ തന്നെ ഒരു കുടുംബത്തിന്റെയും സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മെഡിക്ലെയിം ഇൻഷുറൻസ് അല്ലേ?
1: അതെ.
0: അപ്പൊ ഈ മെഡിക്ലെയിം ഇൻഷുറൻസിനെ കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ സാർ, ഈ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്നത് ഒരു ഇപ്പൊ ഒരു ആഡംബരമായിട്ടല്ല നമ്മൾ കരുതുന്നത്, ഇതൊരു ആവശ്യമായിട്ടാണ് ഓരോരുത്തർക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെഡിക്ലെയിം ഇൻഷുറൻസിനെ കുറിച്ച് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചും എന്താണ് പറയാനുള്ളത്?
1: മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്കാർ ഇഷ്യൂ ചെയ്യുന്ന പലതരം പോളിസിയിൽ ഒരു വിഭാഗമാണ്. അതായത് ലൈഫ് ഇൻഷുറൻസ് പോളിസീസും നോൺ ലൈഫ് ഇൻഷുറൻസ് പോളിസീസും ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഭാഗമാണ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒരു വ്യക്തി അപ്രതീക്ഷിതമായി അസുഖം പിടിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചികിത്സാ ചെലവ് അതിഭയങ്കരമാണ്. അത് നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു വ്യക്തിയുടെ മാസമുള്ള ഏർണിങ്സ് ഇന്ന് സേവിങ്സും താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറമാണ്. അത് അങ്ങനെയുള്ള സാമ്പത്തികമായ ഒരു ക്രൈസിസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുൻകൂറായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഇൻഷുറൻസ് കമ്പനി നമുക്ക് വേണ്ടി കൊടുക്കുന്നു ഹോസ്പിറ്റലിന്. അതാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി, അഥവാ മെഡിക്ലെയിം പോളിസീസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, പോളിസി എടുത്ത ഒരു വ്യക്തി ഇൻഷുർഡ് എന്ന് പറയും, പോളിസി എടുത്ത വ്യക്തിയോ അല്ലെങ്കിൽ ആ പോളിസിയിൽ പറയുന്ന കുടുംബാംഗങ്ങളോ അസുഖം ബാധിച്ചോ പരിക്കുകൾ പറ്റിയോ ഹോസ്പിറ്റലൈസ്ഡ് ആയാല് അവരുടെ മുഴുവൻ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ മെഡിക്ലെയിം പോളിസീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഒന്നുകൂടെ പറയാം, ഈ കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് വ്യാപകമായിട്ട് വളരെ 10-15 വർഷമായുള്ളൂ. കാരണം മെഡിക്കൽ എക്സ്പെൻസ് അലാമിങ്ങിൽ കൂടുന്നു. വലിയ വലിയ ഹോസ്പിറ്റൽസും കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും വരുന്നു, അവരുടെ മെഡിക്കൽ എക്സ്പെൻസ് കൂടുതലാണ്. ഈ ഫോറിൻ കൺട്രീസിൽ ഈ കൺസെപ്റ്റ് നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മെഡിക്കൽ ചെലവുള്ളൊരു ബാധ്യതയാവുന്നില്ല. അവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഒരു ശമ്പളത്തിൽ നിന്ന് ഒരു തുക ഡിഡക്ട് ചെയ്ത് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് കൊടുക്കാറുണ്ട്. സോ അവരെ സംബന്ധിച്ചുള്ള മെഡിക്കൽ എക്സ്പെൻസസ് ഒരു പ്രശ്നമല്ല. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ഇടത്തരക്കാരെ സംബന്ധിച്ചുള്ള അതല്ല സ്ഥിതി. പെട്ടെന്ന് ഇന്നത്തെ കാലത്തൊരു അസുഖങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ മെഡിക്കൽ ചെലവ് വഹിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഗവൺമെൻറ് ഈ ഇത്തരം പോളിസീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും കമ്പനികൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ എല്ലാ അസുഖങ്ങളെ സംബന്ധിച്ചും എല്ലാ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചോളം ഫുള്ളി കവർ ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ടിലി കവർ ചെയ്യുന്ന സംവിധാനമാണ് മെഡിക്ലെയിം പോളിസി അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന വിഭാഗം.
0: മെഡിക്ലെയിം പോളിസികൾ നൽകുന്നത് കമ്പനികളാണെന്ന് സാർ പറഞ്ഞു. ഏതൊക്കെ കമ്പനികളാണ് ഈ പോളിസികൾ നൽകുന്നത്?
1: ഇത് രണ്ടു തരം കമ്പനികളും മെഡിക്ലെയിം പോളിസീസ് ഇഷ്യൂ ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു ലൈഫ് ഇൻഷുറൻസ് പോളിസി, LIC. ഇപ്പൊ LIC ഇൻഷുറൻസ് പോളിസി ഉണ്ട്. പക്ഷെ LIC വരുന്നതിന് മുമ്പ് തന്നെ നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലാണ് മെഡിക്ലെയിം പോളിസീസ് ഇഷ്യൂ ചെയ്ത് തുടങ്ങി. നമ്മുടെ രാജ്യത്ത് 4 പ്രധാനപ്പെട്ട നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. ഈ 4 കമ്പനികളും മെഡിക്ലെയിം പോളിസീസ് വർഷങ്ങളായിട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഈ വിഭാഗത്തിന്റെ പ്രസക്തിയും ഇമ്പോർട്ടൻസും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതിയ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസും ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതായത് ICICI ലംബാർഡ്, HDFC കമ്പനി, കേരള ബേസ്ഡ്, തമിഴ്നാട് ബേസ്ഡ് ഒരു സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി. ഇപ്പൊ ഭയങ്കര അലാമിംഗ് ബിസിനസ്സാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ബജാജ് അലയൻസ് കമ്പനി, ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം മെഡിക്ലെയിം പോളിസീസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മളുടെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കുകാരും പല ഇൻഷുറൻസ് കമ്പനിയായിട്ട് ചേർന്ന് ടൈപ്പ് ഉണ്ടാവുകയും ആ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിനെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുകയും അതിന്റെ പ്രീമിയം തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അപ്പൊ എല്ലാ കമ്പനികളും ഇൻക്ലൂഡിംഗ് LIC ഈസ് ഇഷ്യൂയിങ് മെഡിക്ലെയിം പോളിസീസ്.
0: ഈ പോളിസികൾക്ക് എല്ലാം ഒരു കാലാവധി ഉണ്ടാകും?
1: തീർച്ചയായും.
0: അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെഡിക്ലെയിം പോളിസിക്ക് അങ്ങനെ ഒരു കാലാവധി ഉണ്ടോ?
1: തീർച്ചയായും. മറ്റു പോളിസി പോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു. എല്ലാ പോളിസിക്കും അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് ഒരു വർഷമാണ് കാലാവധി. അപ്പം മെഡിക്ലെയിം പോളിസിയിലെയും കാലാവധി ഒരു വർഷമാണ്. ആ കാലാവധി തീരുന്നതിൻ്റെ തലേ ദിവസം എങ്കിലും നമ്മൾ പോളിസി റിന്യൂ ചെയ്തിരിക്കണം. അങ്ങനെ റിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂ ചെയ്തോളും. പക്ഷെ ബ്രേക്ക് വന്നാൽ പിന്നെ ചിലപ്പോൾ പുതിയ പ്രപ്പോസൽ കൊടുക്കുകയും പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണ്ടി വരും. അപ്പം ചോദ്യത്തിന് ഉത്തരം, മെഡിക്ലെയിം പോളിസീസും മറ്റു പോളിസീസ് പോലും ജനറലി ഒരു വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്.
0: ഇപ്പം ഈ പോളിസി എടുക്കാൻ പലർക്കും എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളി എടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്?
1: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ താലൂക്കുകളിലും ഈ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനി ലൈക്ക് ഓറിയന്റൽ,

0: ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി. ഈ നാല് കമ്പനിയാണ് പൊതുമേഖല ഗവൺമെന്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനി. അവർക്കെല്ലാം ബ്രാഞ്ച് ഓഫീസും കൂടാതെ സാറ്റലൈറ്റ് ഓഫീസും ഉണ്ട്. ചില വില്ലേജുകളിൽ സാറ്റലൈറ്റ് ഓഫീസ്. ഇത് കൂടാതെ ഇവർക്ക് ഏജന്റുമാരും കാണും. സ്റ്റാർ ഹെൽത്ത് പോലുള്ള കമ്പനിക്ക് വ്യാപകമായ ഏജന്റ്സ് ഉണ്ട്. LIC ബിസിനസ് ചെയ്യുന്നവർ തന്നെ സൈഡ് ബിസിനസ് ആയിട്ട് ഏജൻസി എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് നമ്മുടെ പ്രപ്പോസൽ ഫോം എഴുതി കൊടുത്താൽ പ്രീമിയം അടച്ച് പോളിസി നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാ ടൗണിലും എല്ലാ വില്ലേജിലും എല്ലാ താലൂക്കിലും ഡിസിസ് സെന്റേഴ്സിലും ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന പോലുള്ള കമ്പനികളുടെയും ഓഫീസസ് ഉണ്ട്. ഒന്നിൽ കമ്പനിയിൽ നേരിട്ട് പോയി അവിടെ മാനേജറെ കാണുകയും ഡെസ്കിൽ കാണുകയും പ്രപ്പോസൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഏജന്റുമാർ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ കൊണ്ട് പ്രപ്പോസൽ ഫില്ലപ്പ് ചെയ്ത് പ്രീമിയം വാങ്ങിച്ച് പോളിസി ഇഷ്യൂ തരുന്നതായിരിക്കും. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.
1: സാർ, നമ്മൾ ഇപ്പോൾ ഒരു നിലവിൽ നമുക്കൊരു അസുഖം ഉണ്ടെന്നിരിക്കട്ടെ, ആ ഒരു അസുഖവും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ക്ലെയിംസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് തന്നെ നമുക്കുണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളെ നേരിടുന്നതിന് വേണ്ടിയാണ്. സപ്പോസ് നമുക്കൊരു വാഹനമുണ്ട്, നാളെ ഇടിക്കുമോ എന്ന് ഇടിച്ചാൽ ഇടിക്കത്തില്ലെന്ന് നമുക്കറിയാം, പക്ഷേ ഇടിച്ചാലോ തട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. എന്നതുപോലെയാണ് നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസ് എടുക്കുന്നത്. നാളെ നമുക്കൊരു അപകടം അല്ലെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരാൻ സാധ്യത ഉണ്ട്, വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി തരുന്നത്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചെലവ് നിങ്ങളുടെ അസുഖത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ തരാം. പക്ഷെ നിങ്ങൾക്ക് നിലവിലുള്ള അസുഖമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ആ അസുഖത്തിന് എങ്ങനെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് തരാൻ പറ്റും? ആഫ്റ്റർ ആൾ ദേ ആർ ഓൾസോ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് റിസ്ക് കവർ ചെയ്യുകയാണ് എല്ലാ ഇൻഷുറൻസും, മെഡിക്ലെയിമിലും അങ്ങനെയാണ്. അതുകൊണ്ട് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ അവർ ഇൻഷുറൻസ് തരത്തില്ല, അല്ലെങ്കിൽ തന്നാൽ പോലും ആ അസുഖം എക്സ്ക്ലൂഡ് ചെയ്ത് തരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയതായിട്ട് പോളിസി എടുക്കണമെന്ന് പറയുന്നു, ആ പോളിസി എടുക്കാൻ ചെല്ലുന്ന ആൾ ചോദിച്ച് പ്രീവിയസ് ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് സംബന്ധമായ അസുഖമുണ്ട്, ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ജനറലി പോളിസി കൊടുക്കില്ല. അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുടെ എക്സ്പെൻസസിനെ ഒഴിവാക്കി ബാക്കിയുള്ളതിനെല്ലാം പോളിസി കൊടുക്കും. കാരണം ഞാൻ പറഞ്ഞതാണ്, റിസ്ക് ഉണ്ടെങ്കിൽ പിന്നെ പോളിസി കൊടുക്കത്തില്ല. കമ്പനിക്കാർ പ്രീമിയം എത്ര രൂപ വാങ്ങിച്ചാലും അതിൻ്റെ കവറേജ് കൊടുക്കണം. 10 ലക്ഷം രൂപയുടെ പോളിസിയാണ്, 10 ലക്ഷം രൂപയും കൊടുത്തോണം, പ്രീമിയം 10,000 രൂപ ആയിരിക്കും. അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത റിസ്ക് ആണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ പൊതു മിക്കവാറും കമ്പനി പോളിസി ഇഷ്യൂ ചെയ്ത് റിസ്ക് എടുക്കത്തില്ല. അഥവാ റിസ്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഏത് അസുഖമാണോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, നിലവിലുള്ളത്, അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടേ പോളിസി ഇഷ്യൂ ചെയ്യാറ്.
1: അപ്പൊ സാർ, ഈ പോളിസികളിൽ പറയാറുണ്ട് ഉത്തമ വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ?
0: കറക്റ്റ്. ഉത്തമ വിശ്വാസം എന്ന് പറയാൻ കാരണം, ഇപ്പൊ ഞാൻ താങ്കൾക്ക് ഒരു പോളിസി ഇഷ്യൂ ചെയ്യുന്നു, ഞാൻ ഇൻഷുറൻസ് കമ്പനി, താങ്കൾ പോളിസി എടുക്കുന്ന ഇൻഷുർഡ് ആണ്. അപ്പൊ താങ്കൾക്ക് നാളെ വരാൻ സാധ്യതയുള്ള ചിലപ്പോൾ വന്നേക്കാവുന്ന അസുഖങ്ങൾ കണക്കാക്കിയാണ് തരുന്നത്. അപ്പം എനിക്കറിയണം താങ്കൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, അപ്പൊ എത്ര വയസ്സുണ്ട്, ഡയബറ്റീസ് ഉണ്ടോ, BP ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഹാർട്ട് സംബന്ധ നേരത്തെ അസുഖങ്ങളുണ്ടായിട്ടോ, ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്ത് കൊടുക്കണം. ആ ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്തിൽ ഇപ്പം എല്ലാ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിയും എല്ലാവരെയും മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കിയിട്ടല്ല ഇൻഷുറൻസ് എടുക്കുന്നത്. 60 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് എടുക്കുന്നെങ്കിൽ മാത്രമേ അവരെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കും, അല്ലാത്ത കേസിൽ മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കുന്നില്ല. അപ്പം മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ഇൻഷുറൻസ് കമ്പനി പോളിസി തരികയാണ്. അപ്പം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കണം, എൻ്റെ പേര്, വയസ്സ്, എൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്നൊക്കെ പറയണം. പ്രപ്പോസൽ എന്ന് പറയും, എനിക്ക് ഇത്ര രൂപയുടെ കവറേജ് വേണം. ആ പ്രപ്പോസലിലെ ഡിക്ലറേഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉണ്ട്. ആർ ഇ സഫറിംഗ് ഫ്രം എനി ഡിസീസ്, യെസ് ഉണ്ട്, നോ ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഹാവ് യു എവർ ബീൻ ട്രീറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, യെസ് ഉണ്ട്, നോ ഉണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഈ അടുത്ത കാലത്ത് എങ്ങനെ എന്തെങ്കിലും സർജറി ചെയ്തുണ്ടോ, മുട്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടോ, എൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെ 5, 5, 8, 10 സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ സ്പെസിഫിക് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പലപ്പോഴും എഴുതുന്ന നോ നോ എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല, എനിക്ക് അസുഖങ്ങളൊന്നും, എനിക്ക് പ്രശ്നങ്ങളില്ലെന്നായിരിക്കും എഴുതുന്നത്. അപ്പം നിങ്ങൾ അസുഖം ഇല്ലെന്നാണ് പറയുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ഡിക്ലറേഷനെ ഞങ്ങൾ അല്ലെ ഇൻഷുറൻസ് കമ്പനി വിശ്വസിക്കുന്നു, കാരണം നിങ്ങൾ ഉത്തമ വിശ്വാസത്തോടെ എഴുതി നൽകുന്നതാണെന്നാണ് ഇൻഷുറൻസ് കമ്പനി വിശ്വസിക്കുന്നത്. അതാണ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കോൺട്രാക്ടിനെ പറ്റി പറയുന്നത് ഇസ് എ കോൺട്രാക്ട് ഓഫ് ഗുഡ് ഫെയ്ത്ത് എന്നാണ്. ഉത്തമ വിശ്വാസത്തിലെ പോളിസി എടുക്കുന്നതാണ് പറഞ്ഞതെല്ലാം ശരിയാണ്, അദ്ദേഹത്തിന്റെ വയസ്സ്, അദ്ദേഹത്തിന്റെ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ പിന്നെ ഹെൽത്ത് സ്റ്റാറ്റസ് എല്ലാം ശരിയാണെന്ന് ഉത്തമ വിശ്വാസത്തോടെ ബോധത്തോടെ എടുത്താണ് ഞങ്ങൾ പോളിസി ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കണം. നാളെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, മറച്ചു വെച്ചാണെന്ന്, തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് കണ്ടാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിഷേധിക്കാനോ ഇൻഷുറൻസ് പോളിസി ക്യാൻസൽ ചെയ്യാനോ വരെ അധികാരമുണ്ട്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ്.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8 1138 8 1138.

0: വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹത.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: പരിഹരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന് കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറാൻ സാധിക്കില്ല. ഉപസമിതി അന്തിമ റിപ്പോർട്ട് ആയിട്ടില്ലെന്നും ഒരു തവണ കൂടി യോഗം ചേരുമെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ 4 പുതിയ പദ്ധതികൾക്ക് ഇന്ന് തുടക്കമാകും. സർവകലാശാല പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി കെ മുരളീധരൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്ന MSc മെഡിക്കൽ ബയോ ഇൻഫർമാറ്റിക്സ് കോഴ്സ്, ക്യാമ്പസിലൊരുക്കിയ ഔഷധ സസ്യ ഉദ്യാനത്തിന്റെ സമർപ്പണം എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. 2003 മുത്തങ്ങ കേസിൽ പോലീസുകാരനായ അബ്ദുൽ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തി. ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരെന്നും കോടതി വിധിച്ചു. ശബരിമലയിലെ ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് നെയ്യ് വാങ്ങേണ്ടതില്ലെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മിൽമയുടെ നെയ്യ് സംബന്ധിച്ച പരാതികളൊന്നും ലഭിച്ചില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
1: മിൽമ തന്ന നെയ്യിൽ എന്തെങ്കിലും പോരായ്മയുള്ളതായിട്ടുള്ള ഒരു പരാതി എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, ബോർഡിൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടില്ല. അല്ല, നെയ്യ് വാങ്ങേണ്ടതില്ല പുറത്തുനിന്ന് എന്നൊരു തീരുമാനം ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. കാരണം ഇത്രയും നെയ്യ് വരുന്ന ശബരിമലയിൽ ഇനി നെയ്യ് വീണ്ടും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യമില്ല എന്നൊരു യുക്തിസഹമായ തീരുമാനം നേരത്തെ എടുത്തിരുന്നു. ഇത് കാരണം കൊണ്ട് എടുത്തതല്ല, ഇപ്പോൾ അത് ആ തീരുമാനം നല്ലതായെന്ന് ഞങ്ങൾക്ക് തോന്നുകയാണ്.
0: സൌത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം വന്ദേഭാരത് എക്സ്പ്രസിന് കല്ലെറിഞ്ഞ കേസിൽ ഒരാൾ അറസ്റ്റിൽ. കടലായി സ്വദേശി ലിനീഷാണ് അറസ്റ്റിലായത്. ഈ മാസം 21 തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന വന്ദേഭാരതിന് നേരെയാണ് കല്ലേറുണ്ടായത്. മോശം കാലാവസ്ഥയെ തുടർന്ന് 2 വിമാനങ്ങൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു. മാലെ കൊച്ചി ഇൻഡിഗോ വിമാനവും ബംഗളൂരു കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസുമാണ് വഴിതിരിച്ചുവിട്ടത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയുമടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. ഓണം ഖാദിമേളയുടെ മലപ്പുറം ജില്ലാതല ഉദ്ഘാടനം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് ആദ്യ വിൽപ്പന നടത്തി നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ വി റിനീഷ അധ്യക്ഷയാവും. ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിലെ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഖാദി തുണിത്തരങ്ങൾക്ക് 30% വരെ പ്രത്യേക റിബേറ്റ് ലഭിക്കും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ഇന്ന് അവസാനിക്കും. നാളെയും മറ്റന്നാളും റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. ഓഗസ്റ്റ് മാസത്തെ റേഷൻ തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. ക്ലിനിക്കൽ ടോക്സിക്കോളജി മേഖലയിലെ ദേശീയ കോൺഫറൻസ് ടോക്സിക് 2026 മന്ത്രി ടി സിദ്ദിഖ് നാളെ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. ടോക്സിക്കോളജി, വിഷബാധ ചികിത്സ തുടങ്ങിയവയിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരോഗ്യ പരിപാലന രംഗത്തെ വിദഗ്ധർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ

0: കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീവിദ്യ നിർദ്ദേശിച്ചു.
1: ഈ കൊല്ലം ജില്ലയിൽ 750 യന്ത്രവൽകൃത യാനങ്ങളുണ്ട്. അവര് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കടലിലേക്ക് തിരിച്ചിറങ്ങുകയാണ്. മത്സ്യബന്ധനത്തിന് പോകുന്നവര് നിർബന്ധമായും ലൈഫ് ജാക്കറ്റ് പോലെയുള്ള ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടതും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കണക്കിലെടുത്ത് പോകേണ്ടതാണ്. കൂടാതെ ഐഡന്റിറ്റി കാർഡുകളും യാനങ്ങളുടെ രജിസ്ട്രേഷൻ ലൈസൻസ് സർട്ടിഫിക്കറ്റുകളും കരുതേണ്ടതാണ്.
0: കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. മത്സ്യത്തൊഴിലാളി രാജീവനാണ് മരിച്ചത്. കാണാതായ രാധാകൃഷ്ണൻ, മകൻ ഗൌതം എന്നിവർക്കായി തെരച്ചിൽ തുടരുന്നു. 14 പേരാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. അതേസമയം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി പള്ളിത്തോട്ടം സ്വദേശി റോയ്സണിന്റെ മൃതദേഹം കണ്ടെത്തി. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നയപരിഷ്കാരങ്ങൾ സംബന്ധിച്ച ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി നാളെ തിരുവനന്തപുരത്ത് സംസ്ഥാന ശില്പശാല സംഘടിപ്പിക്കും. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, വിവിധ അധ്യാപക സാമൂഹ്യ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അധ്യക്ഷൻ സി രാമകൃഷ്ണൻ ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ദേശീയ വിദ്യാഭ്യാസ നയം, വികസിത ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ, കേരളത്തിലെ 4 വർഷ ബിരുദ പഠന സമ്പ്രദായം എന്നിവയെക്കുറിച്ച് ചർച്ച നടക്കും. പോലീസ് സ്റ്റേഷനുകളിൽ സഹായം തേടിയെത്തുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആശ്രയമായി കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകൾ. 16 മാസത്തിനിടെ 8547 പേരാണ് ഈ സെന്ററുകളുടെ കൌൺസിലിംഗിന് വിധേയരായത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ഗാർഹിക പീഡനം, ലഹരി ഉപയോഗം, മൊബൈൽ ഫോണിന്റെ അമിത ഉപയോഗം തുടങ്ങി വിവിധ പ്രശ്നങ്ങൾക്കാണ് പോലീസ് സ്റ്റേഷനുകളിലെ സ്നേഹിത സഹായ കേന്ദ്രത്തിലൂടെ പരിഹാരം നൽകുന്നത്. പദ്ധതി തുടങ്ങിയ ശേഷം ഏറ്റവും കൂടുതൽ പേർക്ക് സ്നേഹിതയുടെ സേവനം ലഭിച്ചത് തൃശൂർ ജില്ലയിലാണ്. കുടുംബശ്രീയുടെ കീഴിലുള്ള കമ്മ്യൂണിറ്റി കൌൺസിലർമാർക്കാണ് കൌൺസിലിംഗിന്റെ ചുമതല. ആഴ്ചയിൽ 2 ദിവസം വീതമാണ് സേവനം നൽകുന്നത്. കൌൺസിലിംഗിനെത്തുന്നവർക്ക് മാനസികാരോഗ്യ വിദഗ്ധന്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനവും ഒരുക്കുന്നുണ്ട്.
0: ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ വിവിധ ബാങ്കുകളുടെ സഹകരണത്തോടെ കവരത്തി ദ്വീപിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. മത്സ്യബന്ധന സഹകരണ സംഘങ്ങൾ, അനുബന്ധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വനിതാ സ്വയം സഹായ സംഘങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്തു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. ഇതേ ഇനത്തിൽ രോഹിത് യാദവ്, യശ്വീർ സിംഗ് എന്നിവരും ഫൈനലിൽ കടന്നു. 3 സ്വർണം, 10 വെള്ളി, 4 വെങ്കലവുമായി ഇന്ത്യ 10ാം സ്ഥാനത്താണ്. 5 തവണ ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി സൌഹൃദ മത്സരം കളിക്കും. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ 3 ഒക്ടോബർ മത്സരം. ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും യുഡിഎഫിൽ ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇക്കാര്യത്തിൽ കോൺഗ്രസിനും ലീഗിനും വെവ്വേറെ അഭിപ്രായമെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. പി എം ശ്രീയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ച ശേഷം കോൺഗ്രസും ലീഗും അഭിപ്രായം പറയുമെന്നും ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഡിജിപി നിതിൻ അഗർവാൾ ഇന്ന് വിരമിക്കും. പേരുക്കട SAP പരേഡ് ഗ്രൌണ്ടിൽ നടന്ന വിടവാങ്ങൽ പരേഡിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു. അഗ്നിശമന സേന DGP പദവിയിൽ നിന്നാണ് അദ്ദേഹം വിരമിക്കുന്നത്. ആകാശവാണി കണ്ണൂർ നിലയവും കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആന്റ് റിസർച്ച് സെന്ററും ചേർന്ന് സംഘടിപ്പിക്കുന്ന എസ് ജാനകി അനുസ്മരണ പരിപാടി ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അവിടുന്ന് ഗാനം കേൾക്കാൻ എന്ന പരിപാടിയിൽ എസ് ജാനകി പാടി അനശ്വരമാക്കിയ ഗാനങ്ങളുടെ അവതരണം ഉണ്ടാകും. 11ാമത് സംസ്ഥാന യോഗ സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിന് കാസർഗോഡ് കാലിക്കടവിൽ ഇന്ന് തുടക്കമാകും. കാസർഗോഡ് ജില്ല ആദ്യമായാണ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. അടുത്ത മാസം 3 വരെയാണ് ചാമ്പ്യൻഷിപ്പ്. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിൽ ഇന്നും നടപടികൾ തടസ്സപ്പെട്ടു. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. രാജ്യത്ത് ലഹരിക്കെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്ന നശാമുക്ത പ്രചാരണ പരിപാടിക്ക് മറ്റന്നാൾ തുടക്കമാകും. മുത്തങ്ങ സമരത്തിനിടെ പോലീസുകാരൻ കൊല്ലപ്പെട്ട കേസിൽ മുഴുവൻ പ്രതികളെയും വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി വെറുതെ വിട്ടു. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. തീരദേശത്ത് ഇന്നേ പ്രതീക്ഷയുടെ ചാകരക്കാലം. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി, സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
4: ഗർഭധാരണത്തിന് മുന്നോടിയായുള്ള ആരോഗ്യ പരിചരണം സീനിയർ കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ രേഖ RM സംസാരിക്കുന്നു.
5: ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു തീരുമാനമാണ് ഗർഭധാരണം. ഗർഭം ധരിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ഒരു

0: വ്യക്തി ആരോഗ്യ വിദഗ്ധരെ സന്ദർശിക്കേണ്ടതാണ്. ആരോഗ്യമുള്ള അമ്മയാണ് ആരോഗ്യമുള്ള കുഞ്ഞിന് അടിസ്ഥാനം. ആരോഗ്യം എന്നാൽ അത് ശാരീരികവും മാനസികവും വൈകാരികവുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നതാകുന്നു. പ്രീ കൺസെപ്ഷണൽ കെയർ അഥവാ ഗർഭധാരണത്തിനുള്ള മുൻകരുതൽ പരിചരണം എന്നാൽ ഒരു സ്ത്രീയുടെ ബയോകെമിക്കൽ, ബിഹേവിയറൽ, സോഷ്യൽ റിസ്കുകൾ തിരിച്ചറിയാനും പരിഷ്കരിക്കാനും ലക്ഷ്യമിടുന്ന ഒരു കൂട്ടം ഇടപെടലുകളാണ്. ആദ്യമായി ഗർഭം ധരിക്കാൻ തയ്യാറെടുക്കുന്നവരായാലും പിന്നീടുള്ള ഗർഭധാരണമായാലും എല്ലാ സ്ത്രീകളും പ്രീ കൺസെപ്ഷണൽ കെയർ ആൻഡ് കൌൺസിലിംഗിന് വിധേയരാകുന്നത് ഗർഭകാല സങ്കീർണതകൾ കുറയ്ക്കാനും നല്ല തയ്യാറെടുപ്പുകളോടെ ഗർഭം ധരിക്കാനും അതുവഴി നല്ല ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കാനും സഹായിക്കുന്നു. സ്ത്രീ ഒറ്റയ്ക്കല്ല, ദമ്പതികളായാണ് പ്രീ കൺസെപ്ഷണൽ കെയറിന് വിധേയരാകേണ്ടത്. ആദ്യമായി ഗർഭധാരണത്തിൽ വയസ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. പഠനങ്ങൾ കാണിക്കുന്നത് ഗർഭിണിയാകാനുള്ള ഒപ്റ്റിമം ഏജ് 20-35 ഇടയ്ക്കാണെന്നാണ്. നേരത്തെയുള്ള ഗർഭധാരണത്തിനും വൈകിയുള്ള ഗർഭധാരണത്തിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ടീനേജ് പ്രഗ്നൻസി അഥവാ 15 മുതൽ 19 ഇടയിൽ ഗർഭം ധരിക്കുന്നവരിൽ വിളർച്ച, മാസം തികയാതെയുള്ള പ്രസവം, ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചക്കുറവ്, ഗർഭാവസ്ഥയിലെ ഉയർന്ന രക്തസമ്മർദ്ദം എന്നിങ്ങനെയുള്ള സങ്കീർണതകൾ കൂടുതലാണ്. ഇനി പ്രായമേറുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഒരു സ്ത്രീ ജനിക്കുമ്പോൾ ഒരു നിശ്ചിത നമ്പർ ഓഫ് അണ്ഡങ്ങളാണ് അണ്ടാശയത്തിൽ ഉണ്ടാവുക. പ്രായം കൂടുന്നതനുസരിച്ച് അണ്ഡങ്ങളുടെ എണ്ണം കുറയുകയും അണ്ഡങ്ങളുടെ ക്വാളിറ്റി നഷ്ടമാവുകയും ചെയ്യും. അതുകൊണ്ട് ഗർഭിണിയാകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. മാത്രമല്ല ഗർഭമലസാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇത്
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM-നോടൊപ്പം.

0: സമയം ഇപ്പോൾ 12:49 ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ബിൽ ലോക്സഭ പാസ്.

0: ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീര ദേശാഭിമാനി ഷഹീദ ഉധം സിംഗിന്റെ 87th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനനമരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു.
1: സൻസദ് ഭവൻ സൻസദ് പരിസർ മര്യാദ ജനതാനെ ചുൻകർ ഭേജാ സൻസദ് മേ ചർച്ച സംവാദ് കെ आप सदन की पवित्रता को समाप्त कर रहे हैं, उसकी गरिमा को समाप्त कर रहे हैं. मैं आपसे पुनः आग्रह करता हूं कि आप अपनी अपनी सीट पे विराजें.
0: രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. പഞ്ചായത്തീരാജ് ഗ്രാമവികസന പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇന്ന് സഭയുടെ പരിഗണനയ്ക്ക് വന്നു. വ്യാജ വാർത്തകൾ തടയുന്നതുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ രാജ്യസഭയിൽ പ്രസ്താവന നടത്തി. പ്രതിപക്ഷ ബഹളം തുടരുന്നതിനിടെ സഭ പിരിയുന്നതായി അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ അറിയിക്കുകയായിരുന്നു. ലോക്സഭയും രാജ്യസഭയും തിങ്കളാഴ്ചയാണ് ഇനി ചേരുക. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 പാർലമെന്റ് പാസാക്കിയത് പൊതുപരീക്ഷാ സംവിധാനത്തിന്റെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പാക്കുന്നതിനുള്ള സുപ്രധാന നീക്കമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സമയബന്ധിതമായ അന്വേഷണങ്ങൾ, അതിവേഗ കോടതികൾ, വേഗത്തിലുള്ള അപ്പീൽ സംവിധാനം എന്നിവ ബില്ലിലൂടെ ഉറപ്പാക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവാക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ കർശന നടപടി ഉറപ്പാക്കുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ഇന്നലെയാണ് പാർലമെന്റ് പാസാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. നിരവധി വികസന പദ്ധതികൾക്ക് അദ്ദേഹം ഇരു സംസ്ഥാനങ്ങളിലും തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമ രാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. 5,640 കോടി രൂപ ചെലവിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വിമാനത്താവളത്തിന് പ്രതിവർഷം 60 ലക്ഷം യാത്രക്കാർക്ക് സേവനം നൽകാനാകും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കൊർണൂൽ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1,880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന അദ്ദേഹം മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. സ്വാമി വിവേകാനന്ദന്റെ 1892 മൈസൂർ സന്ദർശനത്തിന്റെ സ്മരണാർത്ഥമാണ് സാംസ്കാരിക കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവഭോർ വികസിത് ഭാരത് സങ്കല്പ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ രാജ്യമെമ്പാടുമുള്ള യുവതാ ക്യാമ്പയിന്റെ ഭാഗമാവും. രാജ്യത്തെ 10,000 കേന്ദ്രങ്ങളിൽ നടക്കുന്ന ചടങ്ങുകളിൽ 1 കോടിയിലേറെ യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. മൈ ഭാരത് NSS അംഗങ്ങളും സ്കൂളുകളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികളും വിവിധ സംഘടനകളും ക്യാമ്പയിനിൽ പങ്കുചേരും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. ദേശീയ കൈയെഴുത്തു പ്രതി, ഡിജിറ്റൈസേഷൻ യജ്ഞം, സർക്കാർ പദ്ധതി എന്നതിലുപരി ഭാരതത്തിന്റെ സാംസ്കാരിക പൈതൃകം വരും തലമുറകൾക്കായി സംരക്ഷിക്കാനുള്ള ദേശീയ ദൌത്യമാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ കൈയെഴുത്തു പ്രതി ഡിജിറ്റൈസേഷൻ ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ ഭാരതം മിഷന് കീഴിൽ 1 കോടിയിലധികം കൈയെഴുത്തു പ്രതികൾ കണ്ടെത്തുകയും പരിശോധിക്കുകയും ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. വിപ്ലവകാരിയായ സ്വാതന്ത്ര്യസമര സേനാനി ഷഹീദ ഉധം സിംഗിന്റെ 87th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്കുള്ള മറുപടിയായി ബ്രിട്ടീഷ് പഞ്ചാബിലെ മുൻ ലഫ്റ്റനന്റ് ഗവർണർ മൈക്കിൾ ഒ ഡയറിനെ വെടിവച്ചുകൊന്ന കുറ്റത്തിനാണ് ഉധം സിംഗിനെ 1940 ജൂലൈ 31 ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത്. അസാധാരണ ധീരതയും ത്യാഗവും നിറഞ്ഞ ഉധം സിംഗിന്റെ ജീവിതം രാജ്യത്തിന്റെ അഭിമാനവും പരമാധികാരവും സംരക്ഷിക്കാൻ എന്നും പ്രചോദനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. സ്വാതന്ത്ര്യത്തിനുവേണ്ടി പുഞ്ചിരിയോടെ തൂക്കുമരം വരിച്ച ധീര

0: രക്തസാക്ഷി ഉധംസിംഗിന്റെ ജീവിതം ദൃഢനിശ്ചയത്തിന്റെയും ദേശസ്നേഹത്തിന്റെയും സമാനതകളില്ലാത്ത ഉദാഹരണമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇന്ത്യയെ സ്വതന്ത്രമാക്കാനുള്ള ശ്രമങ്ങളിൽ ഉധംസിംഗ് കാണിച്ച ധൈര്യം ഇന്ത്യൻ ചരിത്രത്തിലെ മഹത്തായ അധ്യായമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 2003 മുത്തങ്ങ സമരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ പോലീസ് കോൺസ്റ്റബിൾ വിനോദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് വയനാട് പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനായ അബ്ദുൽ സലാമിന് പരിക്കേറ്റ സംഭവത്തിൽ 4 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ 100 ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. അഹമ്മദാബാദ്, ആനന്ദ്, സൂറത്ത്, നൌസാരി, വൽസാദ് ഉൾപ്പെടെ 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അഹമ്മദാബാദ്, നൌസാരി തുടങ്ങിയ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. നിരോധനം അവസാനിക്കുന്ന പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഗൌരവമായി കാണണമെന്ന് ഫിഷറീസ് അധികൃതർ നിർദ്ദേശിച്ചു. നാളെ മുതൽ ഈ മാസം 7 വരെ നടക്കുന്ന ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ITR 1, ITR 2 പ്രകാരം ആദായനികുതി റിട്ടേൺ സമർപ്പിക്കേണ്ട വ്യക്തിഗത നികുതിദായകർക്കുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. അവസാന തീയതി കഴിഞ്ഞാൽ പിഴയും നികുതി കുടിശ്ശികയുണ്ടെങ്കിൽ പലിശയും അടക്കം December 31 വരെ ബിലേറ്റഡ് റിട്ടേൺ സമർപ്പിക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗത്തിൽ ഭാരോദ്വഹനത്തിൽ ഇന്ത്യയുടെ ലവ്പ്രീത് സിംഗ് ഇന്നലെ വെള്ളി മെഡൽ നേടി. വനിതകളുടെ ഡിസ്കസ് ത്രോയിൽ സീമ കാലിരാംന വെങ്കല മെഡൽ സ്വന്തമാക്കി. ഇരുവരുടെയും മെഡൽ നേട്ടങ്ങൾ രാജ്യത്തിന് അഭിമാനം പകരുകയും എണ്ണമറ്റ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുകയും ചെയ്യുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10-ാം സ്ഥാനത്താണ് ഇന്ത്യ. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ജൂഡോയിലും സൈക്ലിംഗിലും ഉൾപ്പെടെ ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. 5 തവണ ഫിഫ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമുമായി കൊൽക്കത്തയിൽ അന്താരാഷ്ട്ര സൌഹൃദ മത്സരം കളിക്കുമെന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചു. October 3 കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇന്ത്യയുടെയും ബ്രസീലിന്റെയും ദേശീയ ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ചരിത്രത്തിലെ ആദ്യ മത്സരമായിരിക്കും ഇത്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത യുവ ക്യാമ്പയിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. ധീരദേശാഭിമാനി ഷഹീദ് ഉധംസിംഗിന്റെ 87-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ഗുജറാത്തിലും കനത്ത മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്ര ഉൾപ്പെടെയുള്ള താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ

ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
5: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
6: August 3, 11:00
5: ഏവർക്കും സ്വാഗതം.
6: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1918 കോട്ടയം ജില്ലയിലെ വൈക്കം ഉല്ലല കീറ്റുപറമ്പിൽ നാരായണ പിള്ളയുടെയും പാറുക്കുട്ടി അമ്മയുടെയും മകനായി ശ്രീ NN പിള്ള നാരായണ നാരായണപിള്ള ജനിച്ചു. ഇന്റർമീഡിയറ്റ് തോറ്റപ്പോൾ ജോലി അന്വേഷിച്ച് അദ്ദേഹം മലേഷ്യയിലേക്ക് പോവുകയും വിചാരിച്ച ജോലികൾ ലഭിക്കാത്തതുകൊണ്ട് കിട്ടിയ ജോലികളെല്ലാം ചെയ്യുകയും ചെയ്തു. പട്ടാളക്കാരൻ, എസ്റ്റേറ്റ് സൂപ്രണ്ട്, തോട്ടപ്പണിക്കാരൻ തുടങ്ങി ജീവിതത്തിൽ പല പല വേഷങ്ങൾ അദ്ദേഹം ചെയ്തു. തനിക്ക് പറയാനുള്ളതെല്ലാം നാടകത്തിലൂടെ പറയുന്ന ആളായിരുന്നു NN പിള്ള എന്ന അരങ്ങിൽ ഗർജിച്ച NN പിള്ള. ദ പ്രസിഡന്റ് എന്ന നാടകത്തിലെ ഡയലോഗുകളെല്ലാം തന്നെ പ്രേക്ഷകന്റെ മനസ്സിൽ തറയ്ക്കുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. തദ്ദേശീയതയ്ക്കൊപ്പം സാർവദേശീയതയിലും NN പിള്ളയുടെ നാടകങ്ങൾ മുദ്ര പതിപ്പിച്ചു. 1982 അരങ്ങേറിയ അദ്ദേഹത്തിന്റെ NOC എന്ന നാടകത്തിൽ ആധുനിക രാഷ്ട്രീയ വിശ്വാസ പ്രമേയങ്ങൾ വിലയിരുത്തപ്പെടുന്നു.
3: എനിക്ക് രണ്ടാറുണ്ട്, അതിലൊന്നേ ഞാൻ തനിക്ക് വരുന്നു. അതാണ് ചോദിച്ചത്. എന്റെ രണ്ടാരിനെയും ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് രണ്ടു തോറും പാലി വീതം ദിവസം തരുന്നു. അതാണ് കമ്മ്യൂണിസം. എന്റെ ഒരാറിനെ തനിക്ക് തന്നിട്ട് തന്റെ മുട്ടനാറിനെ ഞാൻ വാങ്ങുന്നു. അതാ ക്യാപിറ്റൽ. ഇരു ചെവിയറിയാതെ ഞാൻ തന്റെ മുട്ടനാറിനെ ഓട്ടിക്കും. അതാ ഇന്ത്യ. എന്നെ ഒറ്റ വീട്ടിന് കൊന്നിട്ട് താൻ എന്റെ രണ്ടാറിനെ എടുക്കണം. അതാണ് പാലിന്റെ വിലയുടെ നേരെ ഇരട്ടി തീറ്റ കൂടിയാവുമ്പോ പഷ്ണി കിടന്ന് എല്ലും തോലുമായി എന്റെ ആടിനെ ഞാൻ ഇറക്കി വരയ്ക്ക് വെക്കും. ഇത് വാങ്ങിക്കുന്ന ഹോട്ടലുകാരനാണ് ചിക്കൻ ചോപ്സ് എന്ന് പറഞ്ഞ് 80% മാട്രച്ച് കൂടെ ചേർത്ത് നാട്ടുകാർക്ക് വെക്കും. അതാ ഡെമോക്രസി. എന്റെ പെണ്ണാടിനെ വേലിക്ക് പുറത്തും തന്റെ മുട്ടനാടിനെ വേലിക്കപ്പുറത്തും കുറ്റി അടിച്ചു കെട്ടി രണ്ടും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ മോങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അതായി ചേരി ചേരാനായോന്ന് പറഞ്ഞത്. രാത്രിയെ ശുദ്ധ തട്ടിപ്പ് അല്ലെന്താ ഈ ഉദരനിമിത്തം വികൃത വേഷം.
2: വിശ്വകേരള കലാസമിതി യഥാർത്ഥ നാടകത്തിന്റെ തുടക്കമായിരുന്നു. അതുവരെ നാടകവേദി പിന്തുടർന്നു വന്നിരുന്ന രീതികളെയെല്ലാം NN പിള്ള മാറ്റിമറിച്ചു. കാബാലിക, ഈശ്വരൻ അറസ്റ്റിൽ, പ്രേതലോകം, ഞാൻ സ്വർഗത്തിൽ, ക്രോസ് ബെൽറ്റ് തുടങ്ങിയ നാടകങ്ങളെല്ലാം 18 ഉയരമുള്ള വേദിയിൽ തീജ്വാലകളായി മാറി. സമൂഹത്തിൽ ആഴ്ന്നിറങ്ങുന്ന രചനകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, 3 തവണ പറഞ്ഞാൽ അത് പ്രേക്ഷകന്റെ തലയിൽ അടിച്ചു കയറും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. അധികാരം അധ്വാനിക്കുന്നവനിലേക്ക് എന്ന മുദ്രാവാക്യം അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. ഏതൊരു സ്ത്രീയും കൊതിക്കുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ചിന്നമ്മയുടേത്. സ്വപ്ന ലോകങ്ങളുടെ മാസ്മരികതയല്ല, മറിച്ച് രണ്ടുപേരുടെയും സ്നേഹമായിരുന്നു അവിടെ കൊതിക്കുന്ന ആ ഘടകം. ചിന്നമ്മ എൻ്റെ സർവസ്വമാണ്, എൻ്റെ അന്തരാത്മാവ് തന്നെയാണ്, ഞാൻ തന്നെയാണ് എന്നാണ് NN പിള്ള ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്.
3: ചിന്നമ്മ എൻ്റെ സർവസ്വമാണ്, എൻ്റെ അന്തരാത്മാവ് തന്നെയാണ്, ഞാൻ തന്നെയാണ്.
2: നാടകാചാര്യൻ NN പിള്ളയുടെ മകനായ വിജയരാഘവൻ നമ്മുടെ പ്രിയപ്പെട്ട നടനാണ്. വിശ്വകേരള കലാസമിതിയിലൂടെ ബാല്യത്തിൽ തന്നെ നാടകരംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു. എൻ എൻ പിള്ളയുടെ കാബാലിക സിനിമയാക്കിയപ്പോൾ അതിൽ പോർട്ടർ കുഞ്ഞാലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് 22 വയസ്സിൽ അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. 1982 എസ് കൊന്നനാട്ട് സംവിധാനം ചെയ്ത സുറുമയിട്ട കണ്ണുകൾ എന്ന ചിത്രത്തിലൂടെ 31 വയസ്സിൽ നായകനായി. ഈ ചിത്രം വിജയിച്ചിരുന്നില്ല. തുടർന്ന് പി ചന്ദ്രകുമാർ, വിശ്വംഭരൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഒപ്പം നാടകത്തിലും സജീവമായി തുടർന്നു. കോട്ടയം ശൈലിയിലുള്ള വേറിട്ട സംഭാഷണമാണ് നമ്മെ ആകർഷിക്കുന്ന അദ്ദേഹത്തിലുള്ള ഘടകം. കാബാലികയുടെ സഹസംവിധായകനായിരുന്ന ജോഷിയുമായുള്ള അടുപ്പം മൂലം അദ്ദേഹത്തിന്റെ ന്യൂഡൽഹി എന്ന ചിത്രത്തിൽ അവസരം ലഭിച്ചു. 1987 നാടകരംഗം പൂർണ്ണമായി ഉപേക്ഷിച്ചതിന് ശേഷം 1993 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഏകലവ്യൻ എന്ന ചിത്രത്തിലൂടെ വിജയരാഘവൻ ഏറെ ശ്രദ്ധേയനായി. പിന്നീട് പുറത്തിറങ്ങിയ ദ കിങ്, ദി ക്രൈം ഫയൽ ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു. വിനയൻ സംവിധാനം ചെയ്ത ശിപായി ലഹള എന്ന ചിത്രത്തിൽ വിജയരാഘവൻ ശ്രദ്ധേയമായ ഒരു വേഷം അവതരിപ്പിച്ചു. 2000 ശേഷം നിരവധി അവസരങ്ങൾ ലഭിക്കുകയും പ്രേക്ഷകരുടെ പ്രിയ നടനുമായി അദ്ദേഹം മാറി.
4: ഞാൻ പോവാ സാറേ, എല്ലാരും എന്നെ ശപിക്കും, എന്റെ ഉമ്മയും എന്റെ മോളും. ഇത്തിരി സ്നേഹം പോലും ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല.
5: ഇല്ല മമ്മലി, മമ്മലി ആരും ശപിക്കില്ല, ഈ ലോകത്തുള്ള ആരും ശപിക്കില്ല.
4: ഇല്ല സാറേ, ശപിക്കും, ഞാൻ ദുഷ്ടനാ, ദുഷ്ടനാ.
5: മമ്മലി, മമ്മലി എന്തായി കാണിക്കുന്നത്
4: സാറേ? നാളെ എന്റെ ഉമ്മ വരും. ഉമ്മ വരുമ്പോ ഡോക്ടർ സാർ അവരോട് പറയണം ഉമ്മയുടെ മോനൊരു പാവമായിരുന്നെന്ന്. എന്റെ മോളോട് സാറ് പറയണം അപ്പൊ കോളേ ഇഷ്ടായിരുന്നെന്ന്. ഈ രാത്രി കഴിഞ്ഞാ പിന്നെ ഈ രാത്രിയിനേക്കാളും ഇരുട്ടുള്ള ലോകത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക്. എന്റെ തെറ്റ് പടച്ചോനെങ്കിലും ഉറക്കോ ഡോക്ടറെ.
2: എൻ എൻ പിള്ളയുടെ മാതൃ സഹോദരി പുത്രിയായ ജി ഓമന വിശ്വകേരള കലാസമിതിയിലെ അംഗമായി ഒട്ടേറെ നാടകങ്ങളിൽ മികവുറ്റ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു. 35 വർഷത്തെ അഭിനയ ജീവിതത്തിൽ 40-ലേറെ നാടകങ്ങളിലൂടെ അവർ അരങ്ങിലെത്തി. 10,000-ലേറെ വേദികളിലാണ് ജീവസുറ്റ കഥാപാത്രങ്ങളുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. 1954 എൻ എൻ പിള്ള രൂപപ്പെടുത്തിയ അസലാമു അലൈക്കു എന്ന നാടകമാണ് ഓമനയെ അറിയപ്പെടുന്ന നടിയാക്കിയത്. വിശ്വകേരളയുടെ നാടകങ്ങളിൽ മാത്രം അഭിനയിച്ചാണ് ഓമന മികവുറ്റ നടിയായി വളർന്നത്. ക്രോസ്ബെൽറ്റിലെ പട്ടാളം ഭവാനി, കാബാലികയിലെ കടക്കാവൂർ അത്ത, പ്രേതലോകത്തിലെ അർത്തുങ്കൽ കാർത്തിയായനി എന്നിവ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ്. കാബാലിക എന്ന നാടകം 1974 സിനിമയാക്കിയപ്പോൾ നാടകത്തിൽ ചെയ്തിരുന്ന വേഷം സിനിമയിൽ ഓമന തന്നെയാണ് അവതരിപ്പിച്ചത്. 2007 ജയരാജ് സംവിധാനം ചെയ്ത ആനന്ദ ഭൈരവി സിനിമയിലാണ് അവസാനമായി അവർ അഭിനയിച്ചത്. കാബാലികയിലെ കടക്കാവൂർ അത്തയാണ് ഓമനയെ കൂടുതൽ പ്രശസ്തിയാക്കിയ വേഷം.
6: കൃത്യസമയത്തിന് എത്തിയല്ലോ, വരാതിരിക്കാൻ ഒക്കുമോ? ആ ഒരു വലിയ ചാൻസ്. ബോംബെയിലെ പ്രശസ്തമായ ഒരു കമ്പനിയുടെ 1 കോടി രൂപയുടെ ബിസിനസ് ഡൽഹിയിലെ ഒരു മഹാനിൽ തങ്ങി നിൽക്കുകയാണ്. അതെല്ലാം കൂടി തങ്ങി നിൽക്കുന്നത്

0: ഒരു മണിക്കൂർ മതി. 500 rupees.
1: സെൻട്രൽ ജയിൽ പശ്ചാത്തലത്തിൽ എൻ എൻ പിള്ള രചിച്ച നാടകമാണ് ആവർത്തനം. ജയിലിലാക്കപ്പെട്ട കുറ്റവാളികളുടെ മാനസിക വ്യാപാരങ്ങളിലൂടെയാണ് നാടകം കടന്നു പോകുന്നത്. 23 മോഷണ കേസുകളിൽ പ്രതിയാക്കപ്പെടുകയും അതിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ആളാണ് നാടകത്തിലെ മുഖ്യ കഥാപാത്രം. 9 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചയാൾ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുതിയ ലോകത്തേക്ക് പോകാൻ അയാൾ തയ്യാറാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് നാടകം ആരംഭിക്കുന്നത്. ജയിൽ സൂപ്രണ്ടും ജയിൽ പുള്ളിയായ ഇയാളും ഒരുമിച്ച് പഠിച്ചവരാണ്. ഈ പഴയ ചങ്ങാതിയോട് ജയിൽ സൂപ്രണ്ടിന് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം കുറ്റവാളിയായവനാണ് തൻ്റെ ഈ പഴയ ചങ്ങാതിയെന്ന് അയാൾ വിശ്വസിക്കുന്നു. ജയിൽ ജീവിതവും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെയും മറന്ന് പുതിയൊരു ജീവിതം നയിക്കാൻ തയ്യാറാകണമെന്ന് സൂപ്രണ്ട് അയാളെ ഉപദേശിക്കുന്നു. എന്നാൽ ജയിലിലേക്ക് തന്നെ മടങ്ങി വരാനാണ് തൻ്റെ ആഗ്രഹമെന്ന് അയാൾ സൂപ്രണ്ടിനോട് പറയുന്നു. പെട്ടെന്ന് ജയിലിലേക്ക് പുതിയ ഒരു പ്രതിയെയും കൊണ്ട് പോലീസ് എത്തുന്നു. പോക്കറ്റടി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു യുവാവായിരുന്നു പ്രതി. പെട്ടെന്ന് ആ യുവാവ് തൻ്റെ മകനാണെന്ന് ജയിൽ പുള്ളി തിരിച്ചറിയുന്നു. മകനും തൻ്റെ വഴി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ജീവിക്കാൻ എന്നോർത്ത് അയാളുടെ ഹൃദയം തകർന്നു. ഇടത്തരക്കാരുടെയും തൊഴിൽ രഹിതരുടെയും വേദനകളിലേക്കാണ് ഈ നാടകം മിഴി തുറന്നത്. മലയാളികളുടെ സാംസ്കാരിക സാമൂഹിക ഭൂമികയിൽ കോളിളക്കം സൃഷ്ടിച്ച തൻ്റെ നാടകങ്ങളെ പോലെ തന്നെ ആഖ്യാന മന്ത്രവാദത്തിൻ്റെ ചങ്ങലയിൽ നമ്മെ തളച്ചിടുന്ന രചനയായിരുന്നു എൻ എൻ പിള്ളയുടെ ആത്മകഥയായ ഞാൻ. അതിലെ ചെറിയൊരു ഭാഗം ഇങ്ങനെയാണ്. ഞാൻ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു. ദിവസങ്ങളോളം അതിനുവേണ്ടി ഞാൻ പ്ലാൻ ഇട്ടു. അവസാന മുഹൂർത്തത്തിൽ ഭാഗ്യം കൊണ്ട് ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ന് ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു. ആത്മഹത്യ ചെയ്യാനും അപഹരിക്കാനും ആഗ്രഹിച്ചിട്ടില്ലാത്ത ഒറ്റ മനുഷ്യൻ പോലും ഈ ലോകത്തിലുണ്ടാകില്ല. ഹോ, ഇന്നും അതോർക്കുമ്പോൾ ഞാൻ നടുങ്ങുകയാണ്. ഇത്രയും വലിയ അവിവേകം, ഇത്രയും വലിയ ഹൃദയശൂന്യത, ഇത്രയും നികൃഷ്ടമായ ഒരു പ്രേരണ എന്നിലെങ്ങനെയുണ്ടായി? ഞാൻ അത്ഭുതപ്പെടുന്നു. അവിസ്മരണീയമായ കഥാപാത്രങ്ങളും പിടിച്ചുകുലുക്കുന്ന സംഭവ വികാസങ്ങളും മധുരമനോഹരങ്ങളായ വൈകാരിക മുഹൂർത്തങ്ങളും യുദ്ധത്തിൻ്റെയും കൂട്ടക്കൊലയുടെയും പാലായനത്തിൻ്റെയും ഭീകര നിമിഷങ്ങളും ഒന്നിച്ചു ചേരുന്ന ആത്മകഥയായിരുന്നു അത്. നാടകദർപ്പണം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. നാടകാവതരണത്തെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു ബാലപാഠമെങ്കിലുമായാൽ ഞാൻ കൃതകൃത്യനായി. ഇതിൽ ആധികാരികത്വമൊന്നും അവകാശപ്പെടുന്നില്ല. അനന്ത വിസ്തൃതമായ നാടകവേദിയെപ്പറ്റി ആധികാരികമായി സംസാരിക്കുക എന്ന് വെച്ചാൽ ആധികാരികമായി അസംബന്ധം പറയുക എന്നായിരിക്കും. ഈ പ്രബന്ധം വായിച്ചു കഴിയുമ്പോഴും താഴെ പറയുന്ന വാക്കുകൾ ഓർക്കണം. പിന്നിൽ ഒരു മറ, നിൽക്കാൻ ഒരു തറ, എന്റെ മുന്നിൽ നിങ്ങളും എന്റെ ഉള്ളിൽ ഒരു നാടകവും, അതാണ് തിയേറ്റർ. അങ്ങനെ വായനക്കാരൻ്റെയും പ്രേക്ഷകന്റെയും ഒക്കെ മനസ്സിൽ വാക്കുകൾ കൊണ്ട് അദ്ദേഹം അമ്പെയ്തു. 1991 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ഗോഡ് ഫാദർ എന്ന സിനിമയിൽ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര രംഗത്ത് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് നാടോടി എന്ന ചിത്രത്തിലും അഭിനയിച്ചു. മലയാളികൾക്ക് എന്നും എക്കാലവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിത്രമാണ് ഗോഡ് ഫാദർ.
2: അപ്പൊ അടച്ചു കൂട്ടിയോ, ഇനി പോകാൻ പരിപാടിയില്ലേ? തുറന്നോളേ. എന്താടാ കാര്യം?
3: അഞ്ഞൂറാം മുതലാളി, ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ. മുതലാളി
2: അതെന്താ? ബാക്കിയുള്ള മുതലാളിമാരെല്ലാം ചാത്തോ? കാര്യം പറയടാ.
3: എന്റെ നാരായണൻ കുട്ടിയെ കാർത്തിയാരിയുടെ ആളുകൾ ഒന്ന് പിടിച്ചോണ്ട് പോയി മുതലാളി.
2: ഏത് കാർത്തിയാരിയാടാ?
3: കടപ്പുറത്ത് കാർത്തിയാരി എന്ന് പറഞ്ഞ് വെച്ച് വന്ന് താമസിക്കുന്നുണ്ട്. അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കുക മുതലാളി.
2: ആ, അതൊക്കെ പോലീസ് അടിച്ചെന്ന് പറയടാ. ഞാൻ പറഞ്ഞാന്ന് പറ
3: കടപ്പുറം കാർത്തിയാരിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് ആ ആനപ്പാറയിലെ അച്ചമ്മയാ. അച്ചമ്മ അയച്ചു കൊടുത്ത ഗുണ്ടകളാ അവർക്കിപ്പൊ കാവല്. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്.
2: വക്കീലേ,
1: സംവിധായകൻ സിദ്ദിഖിന് ഒരു ശബ്ദ താരാവലിയിൽ നിന്ന് കേരളത്തിൽ സെന്റ് തോമസ് വന്നപ്പോൾ ആദ്യം ക്രിസ്ത്യൻ മതം സ്വീകരിച്ച 500 കുടുംബങ്ങളെ വിളിക്കുന്ന 500-ക്കാർ എന്ന പേര് വായിക്കുകയും അതിൽ നിന്ന് മനസ്സിൽ 500-ആൻ എന്ന പേര് കിട്ടുകയും ചെയ്യുന്നു. പലരെയും ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയും ആലോചിക്കുകയും ചെയ്തതിനു ശേഷം സംവിധായകൻ ലാലാണ് പെട്ടെന്ന് ഒരു ദിവസം NN പിള്ളയെ നിർദ്ദേശിച്ചത്. ജീവിതത്തിൽ കർക്കശക്കാരനായ അദ്ദേഹത്തോട് നേരിട്ട് സിനിമയിൽ അഭിനയിക്കാമോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ആർക്കും വന്നില്ല. അങ്ങനെ മകനും നടനുമായ വിജയരാഘവനെ സമീപിക്കുന്നു. അമ്മ മരിച്ചതിന്റെ വിഷമത്തിൽ നിൽക്കുന്ന തന്റെ അച്ഛൻ അഭിനയിക്കാൻ തയ്യാറാവില്ലെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഗോഡ്ഫാദറിന്റെ കഥ കേട്ടപ്പോൾ ഇത് അച്ഛൻ ചെയ്യും എന്ന വിശ്വാസം വിജയരാഘവനുണ്ടായിരുന്നു. സമ്മതിപ്പിക്കാമെന്നും അദ്ദേഹം വാക്കുകൊടുക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഒരു ദിവസം വിജയരാഘവൻ കഥ പറയാനായി ലാലിനെ വിളിക്കുന്നു. അങ്ങനെ കോട്ടയത്തെത്തി NN പിള്ളയോട് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അദ്ദേഹം ചോദിച്ചത് എന്തുകൊണ്ട് ഞാൻ എന്നായിരുന്നു. മാനസികമായി വളരെ ശക്തനായ 5 മക്കളെ വരച്ച വരയിൽ നിർത്തുന്ന ഒരാളെയാണ് ആവശ്യം. അങ്ങനെ മറ്റൊരാളില്ലെന്നും നാടകത്തിലൂടെ ശക്തനാണെന്ന് തെളിയിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ വലിയ എസ്റ്റാബ്ലിഷ്മെന്റൊന്നും കഥാപാത്രത്തെ കാണിക്കുമ്പോൾ ആവശ്യമില്ലെന്നും ഒക്കെ അവർ മറുപടി പറയുന്നു. ഒരു ചിരിയിലൂടെ പിന്നെ അദ്ദേഹം കഥ കേൾക്കാൻ തയ്യാറാകുന്നു. അന്ന് തൊട്ട് പിന്നെ 500-ആനാകാനുള്ള തയ്യാറെടുപ്പിലായി. സ്ക്രീനിൽ അങ്ങനെ ജീവിക്കുന്ന 500-ആനായി അദ്ദേഹം മാറി.
4: എന്താണാവോ മുതലാളിമാരെല്ലാരും കൂടെ പാവങ്ങളുടെ കൂരയില്?
2: പാവങ്ങളാണ്ട് പറഞ്ഞ ഇതെല്ലാം ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന് ചല്ലേ. അങ്ങോട്ട് ചെന്ന് ആ കുട്ടിയെ ഇറക്കിട്ടു വാ.
4: ചെറുക്കനെ കൊണ്ടുപോവാന്നാണല്ലേ, നടക്കൂല മുതലാളി.
1: 28 നാടകങ്ങളും 40 ഏകാംഗ നാടകങ്ങളും, കാബാലിക, ഈശ്വരൻ അറസ്റ്റിൽ, ക്രോസ് ബെൽറ്റ് തുടങ്ങിയ പ്രശസ്ത നാടകങ്ങൾ, നാടകദർപ്പണം, കർട്ടൻ എന്നീ പഠന ഗ്രന്ഥങ്ങളും ഞാൻ എന്ന ആത്മകഥയും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. പ്രേതലോകം എന്ന നാടകത്തിന് 1966 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമിയുടെയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെയും അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. കൂടാതെ ആത്മകഥയ്ക്ക് അബുദാബി മലയാളി സമാജത്തിന്റെ പുരസ്കാരവും ലഭിച്ചു. ആത്മബലി, പ്രേതലോകം, വൈൻ ഗ്ലാസ്, ഈശ്വരൻ അറസ്റ്റിൽ, ക്രോസ് ബെൽറ്റ്, കണക്ക് ചെമ്പകരാമൻ, ജന്മാന്തരം, മെഹർബാനി, വിഷമവൃത്തം, ഞാൻ സ്വർഗത്തിൽ, കാപാലിക, ആദ്യരാത്രി, ഗൊറില്ല, ഫോളിഡോൾ, ഡൈനാമൈറ്റ്, മന്വന്തരം, സുപ്രീം കോർട്ട്, ദ പ്രസിഡന്റ്, ഡാം, ടു ബി ഓർ നോട്ട് ടു ബി, ദ ജഡ്ജ്മെന്റ്, മലയും മനുഷ്യനും, ബൂമറാങ്, ക്ലൈമാക്സ്, പോർട്ടർ കുഞ്ഞാലി, മനുഷ്യന്റെ മാനിഫെസ്റ്റോ, ദ ഡബിൾ തുടങ്ങിയവ NN പിള്ളയുടെ പ്രശസ്തമായ നാടകങ്ങളാണ്. ശ്രീദേവി, അതിനുമപ്പുറം, കുടുംബയോഗം, താങ്ക് യു, ഗുഡ് നൈറ്റ്, മശകോപനിഷത്ത്, ശുദ്ധമദ്ദളം, മഹത്തായ സന്ദർഭം, മുടിഞ്ഞ കൂലി, ജഡ്ജ്മെന്റ്, മൗലികാവകാശം, ലോട്ടറി, ഫാസ്റ്റ് പാസഞ്ചർ, ബേബിക്ക് കരളില്ല, ആ മരം, അന്താരാഷ്ട്ര സസ്യസമ്മേളനം, അരപ്പവൻ, ഫ്ലാഷ് ബാക്ക്, ഗ്രൂപ്പ് ഫോട്ടോ തുടങ്ങിയ ഏകാംഗ നാടകങ്ങളും ഓവർബ്രിഡ്ജ് എന്ന റേഡിയോ നാടകവും അദ്ദേഹം ചെയ്തു. നാടകത്തിന്റെ പുതിയ തലങ്ങൾ പ്രേക്ഷകനിലേക്ക് എത്തിച്ച പ്രതിഭയാണ് NN പിള്ള. ജീവിതം തന്നെ നാടകത്തിനായി സമർപ്പിച്ച അദ്ദേഹം തന്റെ വീടിന് പോലും നൽകിയിരിക്കുന്നത് ഡയനീഷ്യ എന്ന പേരാണ്. ലോകത്ത് ആദ്യമായി നാടകം അവതരിപ്പിച്ചത് ഗ്രീസിലെ കലകളുടെ, സമ്പത്തിന്റെ, ഐശ്വര്യത്തിന്റെയൊക്കെ ദേവനായിരുന്ന ഡയനീഷ്യസ് ദേവന്റെ ദേവാലയത്തിലായിരുന്നു. അങ്ങനെയാണ് അതേ പേര് വീടിനും അദ്ദേഹം നൽകിയത്. ഇഷ്ടങ്ങളോടുള്ള ആത്മസമർപ്പണം അദ്ദേഹത്തെ കണ്ട് നമുക്ക് പഠിക്കാം. നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീലയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
5: നല്ല നാടകം വിവാദപരമായിരിക്കണം കൂടിയാണ്. മാസ്റ്റർ പീസ് ഷുഡ് ബി കോൺട്രോവേഴ്സിയൽ.
6: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല. ആശയം, ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
7: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
8: കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ്, ഡോക്ടർ പാർവതി ജീവൻ. യൂണിയൻ ഹെൽത്ത് മിനിസ്റ്റർ ജഗത് പ്രകാശ് നദ്ദ റിവ്യൂഡ് പ്രിപ്പയർനെസ് ഫോർ ദ ഫോർത്ത് കമ്മിംഗ് നീറ്റ് യു ജി കൌൺസിലിംഗ് 2026.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ

0: നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ഓഹരി ഉപയോഗത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്തുകളെക്കുറിച്ചും ശ്രോതാക്കളോട് അറിവുകൾ പങ്കുവയ്ക്കുന്നു ശ്രീ ബി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം.

നമസ്കാരം. ഞാൻ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം. സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദ്യ മയക്കുമരുന്നിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിമുക്തി മിഷൻ്റെ ഈ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവതലമുറ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദ്യതകളും ചേർന്ന് വരുന്നത് നമ്മുടെ കുടുംബത്താണ്. പക്ഷേ പലപ്പോഴും, അത് പരസ്യമായിട്ട് പറഞ്ഞാലും രഹസ്യമായിട്ടാണെങ്കിൽ പോലും, പല കുടുംബങ്ങളിലും മദ്യത്തോടുള്ള അമിതമായ ആസക്തിയും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരവസ്ഥയും ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായി കടന്നു പോകുന്ന ഒരു കുടുംബത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളാകട്ടെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അമിതമായ ആസക്തിയിൽ അങ്ങനെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും മനസ്സിലാക്കുക, ലഹരി എന്നുള്ളത് എന്താണെന്ന്, അല്ലെങ്കിൽ ആ ലഹരിയുടെ വലിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ആ ലഹരി എന്താണ് എന്നുള്ളത് ഒരു 6, 7 അല്ലെങ്കിൽ 8 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞു പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിജയിയായ ഏതൊരു രക്ഷകർത്താവിൻ്റെയും അടിസ്ഥാനപരമായ അടയാളമെന്നുള്ളത്. കുട്ടിക്ക് കൃത്യമായ ബോധം കൊടുക്കുക. കാരണം പണ്ടുള്ള ഒരു കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നുള്ളത്. ഈ ന്യൂ ജനറേഷനിൽ കുട്ടികൾക്ക് ഏറ്റവും അരോചകമായി തോന്നുന്നത് ഉപദേശം എന്നുള്ളതാണ്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിന് പകരം രക്ഷകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ 6, 7, 8, 9 വയസ്സിൽ അവരിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ലഹരി എന്നുള്ളത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല. സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ബോധവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. നമ്മൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് നേരം, നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് അവരോട് ചെലവഴിക്കണം. വീട്ടിലൊന്നിച്ച് വായന വേണം, വർത്തമാനം വേണം, അന്നം പങ്കിട്ട് കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കേൾക്കണം. കുട്ടികളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ഥാനം, ആ കുട്ടിയെ രക്ഷകർത്താക്കൾ കൃത്യമായ ഒരു അടയാളത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം. അതൊരു പ്രധാന ഭാഗമാണ്. എങ്ങനെ നമ്മൾ കുട്ടികളെ വാത്സല്യത്തോടും സ്നേഹത്തോടു കൂടി വളർത്തി നമ്മൾ കൊണ്ടുവന്നാലും ശരി, മനസ്സിലാക്കുക, അവരുടെ ഇവിടെ അഡോളസൻസ് ഏജിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു സുഹൃത്തിനെ ആവശ്യമായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു

ലോകത്തേക്കാണ് അവർ പോകുന്നത്. ആ സുഹൃത്ത് നല്ലതാകാം, ചീത്തയാകാം, മദ്യം വിൽക്കുന്നവനാകാം, മയക്കുമരുന്ന് വ്യാപാരിയാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം, ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എത്തരത്തിലുള്ള ആളുമാകാം. അവിടെ കൃത്യമായ ആ സുഹൃത്തിൻ്റെ സ്ഥാനത്തേക്ക് രക്ഷകർത്താവ് കടക്കുക, ഒരു പുതിയ ഫ്രണ്ടായി ഒരു അച്ഛനും അമ്മയും മാറുക എന്നുള്ളിടത്താണ് കാലം ആ രക്ഷകർത്താവിനെ വിജയിയായി അടയാളപ്പെടുത്തുന്നത്. അതിനവർക്ക് ഉപദേശമല്ല, അവരോട് ചേർന്ന് നിൽക്കുക. തോൽവി ഉണ്ടാകാം, പഠനഭാരങ്ങളിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം, സ്ട്രെയിൻ ഉണ്ടാകാം. അപ്പോഴൊക്കെ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. തോറ്റാലൊന്നും ഒരു കുഴപ്പമില്ലടാ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലടി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്നത്തിന് എന്താണ് ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാഗത്ത്, ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാഠം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരൂ എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അനുകരണം ഈ അഡോളസൻസ് ഏജിൽ കുട്ടികൾ ശീലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമ കാണുക, അല്ലെങ്കിൽ സിനിമയോ മറ്റുള്ള ഏത് പരസ്യങ്ങളോ ആണെങ്കിലും ശരി, അവരതിലുള്ള അനുകരണത്തിലേക്ക് പോകും. അപ്പോൾ അതിനെയൊന്നും സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനോ നമ്മൾ വിമർശിക്കാതെ ഭാവനയൊന്നാണ്, യാഥാർത്ഥ്യമൊന്നാണ് എന്നുള്ളൊരു ബോധം കുട്ടികളെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡ്യൂഷനും ഇല്യൂഷനുമാകാം. അപ്പോൾ ആ ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യ ജീവിതമുണ്ട്. ഇപ്പോൾ കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ച് തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോയെന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനോട് പറയേണ്ട കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് ഒരു പുക വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 13.8 മിനിറ്റ് 14 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചുരുക്കമുള്ള ജീവിതമാണ്, ഒരു 10-35 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതം. അതിലൊരു 14 മിനിറ്റ് അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു സിഗരറ്റിന് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിത്രം ഒരു എലമെൻ്റ് ഓഫ് ഫിയർ പോലെ, ഒരു ഭീതി പോലെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കിയെടുക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. Sometimes no is more powerful than yes എന്നാണ് പറയുന്നത്. എല്ലാത്തിനും സമ്മതം മൂടുന്ന, അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾക്ക് നോ തന്നെ പറയാനുള്ളൊരു ശീലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു പാരൻറ്റും എപ്പോഴും ശ്രദ്ധിക്കുക. അതിലുപരി തന്നെ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു 15 ആകട്ടെ, അല്ലെങ്കിൽ ഒരു 16-20 വയസ്സാകട്ടെ, അവനെ ഒന്ന് ശരിയാക്കിയെടുക്കണം, അല്ലെ അവൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരു തെറ്റാണ്. അവൻ്റെ ഒരു 5, 6, 7 വയസ്സ് വരുമ്പോൾ തന്നെ അവനിൽ ആദ്യം കൊടുക്കേണ്ട ഭാഗമെന്ന് പറയുന്നത് നിയമങ്ങളനുസരിക്കുക, ഹെൽമെറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക. ഇതൊക്കെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് തന്ന നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ജീവനും സ്വത്തും രക്ഷപ്പെടും. അതിലുപരി ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കുന്നു. സ്ത്രീകളോടുള്ള പെരുമാറ്റം എത്തരത്തിലായിരിക്കണം. ഇങ്ങനെ പലതരത്തിലുള്ള സത്യം പറയാൻ പഠിക്കുക. അത് കണക്ക് തന്നെ നമ്മുടെ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പഠിപ്പിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പഠിക്കുക. അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നിരവധി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക വഴി അവനിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ഒരു പുതിയ നിർമ്മിതി ഉണ്ടാകും. അത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ലഹരിയിൽ നിന്ന് എപ്പോഴും ദൂരെ അകലം പാലിക്കുന്ന ഒരു നല്ല ശീലമായിരിക്കും. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്ന ഒരു കുട്ടി ഒരു 15-16 വയസ്സ് കഴിയുമ്പോൾ ഒരു പരിധിവരെ എന്നല്ല ഭൂരിപക്ഷം അത് ലഹരിയിൽ നിന്ന് എന്നും മാറി നിൽക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. പല കുടുംബത്തും പലതര പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല എലമെൻ്റ് ഓഫ് ഫിയർ തന്നെ കൊടുക്കുക. ഒരു പുക വലിക്കുമ്പോൾ നമുക്കൊരു 14 മിനിറ്റ് നഷ്ടപ്പെടുന്നു. സിന്തറ്റിക് ഡ്രഗ്, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗഞ്ചാ, ചാരായം, അങ്ങനെയൊക്കെ ആയിരുന്നു മദ്യമയക്കുമരുന്നുകളെ വിവക്ഷിച്ചിരുന്നത്. ഇന്നതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗിൻ്റെ ഭാഗത്തേക്കായി. വിദഗ്ധന്മാരായ ഡോക്ടർമാരുൾപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4-5 കഴിയുമ്പോൾ ഏകദേശം മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഉപദേശമല്ലാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അടിമയായതിന് ശേഷം അവരെ ചികിത്സിക്കുക എന്നതിലുപരിയായി അതിലേക്ക് പോകാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് ടൈം മാനേജ്മെൻറ്റ് വേണം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കുടുംബത്തിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മളുടെ അനുഭവങ്ങളനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കാണുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ NDPS കേസുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കുമ്പോഴും കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ പ്രധാനപ്പെട്ട കർശന നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു നിയമമാണ് NDPS നിയമം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് നിയമം. 20

0: തുടങ്ങി അങ്ങോട്ട് ശിക്ഷകൾ അതികഠിനമാണ്. ഒരു വർഷവും അല്ലെങ്കിൽ രണ്ട് വർഷം, പത്ത് വർഷം, അങ്ങനെ 20 വർഷം വരെ അല്ലെങ്കിൽ അതിനപ്പുറവുമുള്ള ശിക്ഷ പറയുന്ന നിയമമാണ് NDPS നിയമം. ഡെത്ത് പെനാൽറ്റി വരെ പറയുന്നു. ഒരാളൊരു NDPS കേസുമായി ബന്ധപ്പെട്ട് അകത്തായാൽ അയാൾ മാത്രമല്ല, അയാളുടെ കൂട്ടുപ്രതികളകത്താകും, അയാൾക്ക് സഹായം ചെയ്ത് കൊടുത്തവരകത്താകും, അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരകത്താകും, അയാൾക്ക് ഈ ഗഞ്ചായോ MDMA അടക്കമുള്ള ഡ്രഗ്സുകളോ ഒളിപ്പിക്കാനായിട്ടുള്ള സേവനം ചെയ്തവരകത്താകും. അകത്താകുന്നവർക്ക് തുടർന്ന് അവരുടെ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള എല്ലാ ഭാഗങ്ങളും അടയപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ ഒരു കുറ്റവാളിയുടെ ഭാഗത്തേക്ക് പോകുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തവും ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു ഭീതി ഒരു കുഞ്ഞറിഞ്ഞിരിക്കാം. പലരും അറിവില്ലായ്മ കൊണ്ടുപോകുന്നവരുണ്ട്, അനുകരണ ഭാഗമായി പോകുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പഠനം കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയുന്ന ഭാഗം കൂടി അവനെ മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു രക്ഷകർത്താവ് ശ്രദ്ധിക്കണം. നമുക്ക് പുസ്തകം ലഹരിയാണ്, സ്പോർട്സ് ലഹരിയാണ്, വായന ലഹരിയാണ്, വിവിധ നേതാക്കന്മാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സാമ്പത്തിക നയതന്ത്ര ചരിത്രങ്ങളെക്കുറിച്ചൊരു കുട്ടി ബോധവാനായിരിക്കണം. ഇ.എം. ഫോസ്റ്ററും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസും അടക്കമുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലേക്ക്, അവർക്ക് വലിയ സാഹിത്യമൊന്നും നമുക്ക് അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും ശരി, ആ സർഗാത്മകതയുടെ ലഹരി അവരിലേക്ക് നമ്മൾ കുത്തിക്കൊടുക്കണം. കാൽപന്ത് കളിക്കാർ പുഷ്കാസ്, ലയണൽ മെസ്സിയും എംബാപ്പയും കടന്നുള്ള ആൾക്കാരുടെ അവരനുഭവിക്കുന്ന ലഹരി, എത്ര വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി, അവന് ഏറ്റവും പ്രധാനം അവൻ്റെ ശരീരമാണ്. ഒരു തരത്തിലുള്ള മദ്യവോ മയക്കുമരുന്നുകളോ തൻ്റെ ശരീരത്തെ ബാധിക്കാൻ പാടില്ല. തൻ്റെ ജീവിതത്തിൽ അത്യാനന്ദകരമായ ഒരു ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, വായനയാണ്, സാമൂഹിക സേവനമാണ്, എൻ്റെ കുടുംബമാണ്, ജീവിതമാണ് എന്നുള്ള ഒരു ബോധം ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവൻ ലഹരി എന്താണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യപരമായി അവനുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് മാറി കൃത്യമായി അവൻ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിലുള്ള രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പല ആൾക്കാരും ഒരു വീണ്ടു വിചാരവുമില്ലാതെ തന്നെ നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി ഹയർ സ്റ്റഡീസിനുണ്ടാക്കാറുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഏത് സ്ഥാപനമാണ്, എന്ത് വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്, അവിടെ എൻ്റെ മക്കളെ നോക്കാനായിട്ട് ആരെല്ലാമുണ്ട്, എന്ത് സൗഹൃദമാണ് അവിടെ കിട്ടുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്, രാത്രിയും പകലും ഒന്നും വലിയ വ്യത്യാസമില്ലാത്ത മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറിച്ച് പഠനത്തിനായിട്ട് അയക്കുമ്പോൾ അവിടെ ആ കുട്ടിക്കുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചങ്ങാത്തങ്ങൾ, ആ ചങ്ങാത്തങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകുന്ന രക്ഷകർത്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അഡ്വൈസ് എന്നുള്ളതല്ല പ്രധാനം, അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, അത് കുട്ടിക്കാലം തൊട്ട് തന്നെ വേണം. ചികിത്സയ്ക്ക് ആയിട്ട് നമുക്കിന്ന് തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എല്ലാ ജില്ലകളിലും വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ പരവൂര് നെടുങ്ങോലോ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. 8 ബെഡ് സൗകര്യം, കിടത്തി ചികിത്സയുണ്ട്, ഡോക്ടർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള സംവിധാനത്തിൽ, സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ കൊല്ലത്ത് പരവൂര് നെടുങ്ങോലത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പറയുന്നെങ്കിലും ശരി, ഒരു ചികിത്സയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കാതെ നമ്മൾ നമ്മളുടെ ശരിയായ പാതയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. ഇനി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് ഒരു ബൈസ്റ്റാൻഡറുടെ സഹായം ആവശ്യമുണ്ട് എന്നേ ഉള്ളൂ. സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റിന്റെ, ചിലർ പറയാറുണ്ട് അമിതമായ സ്ട്രെസ്സൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. ഈ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പരാജയങ്ങളിലും രക്ഷകർത്താവ് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവനോട് അല്ലെങ്കിൽ അവളോട് പെരുമാറുന്നതെന്നൊരു തോന്നൽ ആ കുഞ്ഞിനുണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഒരാശ്വാസ തീരമെന്നുള്ള രീതിയിൽ ആ പാരന്റിനോട് ആ കുട്ടി അടുക്കും. അപ്പം ആത്മഹത്യാ പ്രവണത അടക്കമുള്ള പല വാർത്തകളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അവിടെയൊക്കെ രക്ഷകർത്താക്കൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, കുട്ടിയെ ഒരു സുരക്ഷിത തീരത്തെത്തിക്കുക എന്നുള്ള രക്ഷകർത്താവിൻ്റെ അതിരുകടന്ന ഏതൊക്കെയോ ബോധമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനൊക്കെ നന്നായി തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് താങ്ങായി തണലായി എന്തിനും ഏതിനും ഞങ്ങളുണ്ടെന്നുള്ളൊരു ചിന്ത ഒരു രക്ഷകർത്താവ് കൊടുക്കുക എന്നുള്ളൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. NDPSമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെമ്പാടും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുക്കുന്നുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു, കോടതികളിൽ വിചാരണ നടത്തി പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. എല്ലാവരും കൂടി ചേർന്ന് പരസ്പര വിമർശനങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഒരു കൂട്ടായ്മയോടു കൂടി നിന്നാൽ മാത്രമേ ഈ സമൂഹം ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, കുട്ടിയായാലും വലുതായാലും ശരി, അവരെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഒരു സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ക്യൂ നിൽക്കാൻ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ ചിലയിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കൂടി കയറുമെന്ന് പലരും പറയാറുണ്ട്. അതല്ല, ക്ഷമയുടെ പാഠം പഠിക്കണം. ആ ക്ഷമയുടെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരികയാണ്. സത്യം പറയാനുള്ള ശീലം പഠിക്കും. അത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും വരുമ്പോഴത്തേക്ക് ആ പാരൻസിന്, ആ ചെറിയ സമൂഹത്തെ തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മദ്യത്തിന്റെ കേസിൽ അകപ്പെടുന്ന പോലെ അല്ല അത്. ഒരു ഗഞ്ചാവ് കേസിലോ ഒരു MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ NDPS കേസിലോ ഒരു വ്യക്തി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തുടർ ഭാവി തന്നെ അപകടത്തിലാണ്. അത് ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുക. പലർക്കും അറിവുകേടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവർ ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ ഏതോ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള ഭാഗമാണെന്നൊരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, വളരെ വളരെ മുൻപ് തന്നെ, ഇതിലിങ്ങനെ ഒരു ആപത്തിൻ്റെ പ്രശ്നമുണ്ട്. പഠനം അവസാനിക്കുന്നു, തൊഴിൽ അവസാനിക്കുന്നു, നമ്മളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജയിൽ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നമ്മളുടെ എല്ലാ ഭാവിയും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥ ഒരു കുഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഡീഅഡിക്ഷൻ സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിച്ചേരാതെ, കാരണം അത്തരത്തിലൊരു അവസ്ഥ സംജാതമാക്കാതെ തന്നെ ഈ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പ്രതികൂല അവസ്ഥകളാണ് ഇന്ന് ലോകത്തുള്ളത്. വെറുപ്പും അസഹിഷ്ണുതയൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഈ പ്രതികൂല അവസ്ഥകളെ എത്രമാത്രം ദൈർഷണികമായി ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ സമൂഹം നേരിടുന്നു എന്നുള്ളിടത്താണ് നമ്മളെ എല്ലാം വിജയിക്കപ്പെട്ടവരെന്ന രീതിയിൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത്. അതിനായി നമ്മളുടെ ഇന്ന് പറയുന്ന ഈ വലിയ വിപത്തായിട്ടുള്ള മദ്യ, മയക്ക്, മരുന്ന് എന്നിവയുടെ ആപത്തിൽ പോകാതെ ശരിയായ ലഹരിയുടെ ഭാഗത്തേക്ക്, ശരിയായ ലഹരി എന്ന് ഉദ്ദേശിക്കുമ്പം വായന, പുസ്തകം, സ്പോർട്സ്, മ്യൂസിക്, നമ്മുടെ കുടുംബം, ജീവിത ലഹരി, അത്തരത്തിലേക്കൊക്കെ പോയി ഇതിനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ്, ലക്ഷ്യബോധം, ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക, അത് കുറിച്ചു വയ്ക്കുവാനുള്ള ശീലമുണ്ടാക്കുക, സമ്പാദ്യ ശീലമുണ്ടാക്കുക, മറ്റുള്ളവരോട് നമ്മളെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് 1000 രൂപയുടെയും 2000 രൂപയുടെയും ഒരു ആവശ്യം ഒരു കുട്ടി വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു സമ്പത്തുള്ള ആളോട് കിടപിടിക്കുന്ന രീതിയിൽ എൻ്റെ മകനും മകളും മാറണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നിടത്തല്ല, അത് ഉണ്ടാക്കി കൊടുത്തുകൊള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു യാത്രയുണ്ട്. 500 രൂപ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും, സാധാരണക്കാർ യാത്ര ചെയ്യുന്നൊരു ദൈർഘ്യമുണ്ട്. അത് ഇച്ചിരി കഠിനമാണ്. ആ കഠിനതയിലേക്ക് പോകുമ്പോൾ അവന് കുടുംബസ്നേഹം വേണം, അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, അവൻ്റെ ലക്ഷ്യബോധം വലുതാകട്ടെ. ഇത്തരത്തിൽ കുട്ടികളെ കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുക വഴി നമ്മൾക്കൊരു പരിധിവരെ നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റാൻ കഴിയും. അവരെപ്പോഴും അവരുടെ തുടർ പഠനത്തിനായാലും ഭാവിയിലായാലും NDPS കേസിൽ ഉൾപ്പെട്ടാൽ അതവിടെ അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൊടുക്കുക. ഇത്തരത്തിൽ നല്ല ജീവിത ലഹരി ആസ്വദിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മറ്റാരെയും സംശയിക്കേണ്ട പലതരത്തിലുള്ള നമ്പറുകൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താഴെ ജില്ലാധിപനായ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങി റേഞ്ച് ഇൻസ്പെക്ടർ വരെയുള്ള നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. കൊല്ലം ജില്ലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ 9447178054, 944-71-78-054. അത് ജില്ലാധിപന്റെ നമ്പറാണ്. ഒരു മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷനും അദ്ദേഹത്തെ വിളിച്ച് പറയാം. അത് യാതൊരു ഭയമോ സംശയമോ ഒന്നും വേണ്ട. ആ വിവരം കൃത്യമായി താഴേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അതിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുവാനും അതുകൂടാതെ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ഡി അഡിക്ഷൻ സെൻ്റർ കൊടുക്കാനുള്ള സംവിധാനവും ഇന്ന് സജ്ജമാണ്.
1: അറിവുകൾ പങ്കുവച്ചത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ വി രാജേഷ്, വിമുക്തി മിഷൻ, കൊല്ലം.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: കൊല്ലം ഇനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
0: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
0: Really, we can grow together.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: പാലക്കാട് സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ദർശനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
5: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
4: ഏവർക്കും സ്വാഗതം.
5: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

അത്ഭുത ലോകം നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: August 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കസ്.

0: കോൺവെന്റ് ജംഗ്ഷൻ കൊല്ലം. കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MESലേക്ക് തന്നെ.
3: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട്
1: 9447676038900 9447560336 MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: കൃഷ്ണായനം. അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണിവരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1 സമ്മാനം 25,000 രൂപ, 2 സമ്മാനം 5,000 രൂപ, 3 സമ്മാനം 3,000 രൂപ, 4 സമ്മാനം 2,000 രൂപ, 5 സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212168.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര ഥാർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
5: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ജീവിതത്തിൻ്റെ ഏത് തുറയിലും വിജയിക്കാൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഗുണവും സ്വഭാവവിശേഷവുമാണ് കേൾക്കുക, കേൾക്കാൻ സന്നദ്ധനാകുക എന്നത്. ഒരു ഉന്നത സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ തനിക്കെല്ലാം അറിയാമെന്നും സർവവിജ്ഞാന കോശമാണെന്നും സർവജ്ഞപീഠത്തിൽ കയറിക്കഴിഞ്ഞുവെന്നും ഒക്കെ ധരിച്ചു വശാകുന്നവർ കാലക്രമത്തിൽ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴാനാണ് സാധ്യത കൂടുതൽ. ആരെയും നാം നിസ്സാരരായി കാണരുത്. എല്ലാവർക്കും അവരെത്ര ചെറിയവരാണെങ്കിലും ശരി, ജീവിതാനുഭവങ്ങളും പരിചയ സമ്പത്തും നൽകിയ

കരുത്തുണ്ട്. അവരിൽ നിന്നെല്ലാം നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. ഒരു MD തന്റെ അറ്റൻഡറിൽ നിന്ന് പോലും പലതും പഠിക്കാനുണ്ട്. ഒരു ബാങ്ക് മാനേജറാണെന്ന് കരുതുക, പെട്ടെന്നൊരു ദിവസം ചാർജ് എടുത്ത് ആരുടെയും സഹായം കൂടാതെ ഭരണം തുടങ്ങിക്കളയാം എന്ന് കരുതരുത്. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമുണ്ട്, എന്താണ് ആ ബ്രാഞ്ചിന്റെ ചരിത്രം, ആരൊക്കെയാണ് അവിടുത്തെ പ്രധാന ഉപഭോക്താക്കൾ, എന്തൊക്കെയാണ് അവിടെ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന ബാങ്കിംഗ് മേഖലകൾ, ഇങ്ങനെ പലതും ഒരു മാനേജർ അറിയേണ്ടതുണ്ട്. ബ്രാഞ്ചിന്റെ തുടക്കം മുതൽ അവിടെയുള്ള ഒരു താഴ്ന്ന ജീവനക്കാരന് ചിലപ്പോൾ താങ്കൾക്ക് ഉപയോഗപ്രദമായ വിവരങ്ങൾ നൽകാൻ കഴിയുമായിരിക്കും. ഒരു ഹെഡ്മാസ്റ്ററായി പുതിയ സ്കൂളിൽ ചുമതലയേറ്റെടുത്താലും സമാനമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. സ്കൂളിന്റെ ചരിത്രം, ഇതപര്യന്തമുള്ള നേട്ടങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA, കലാകായിക പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അടിയന്തര ആവശ്യങ്ങൾ എന്നിങ്ങനെ സ്കൂളിന്റെ പൊതുവായ പശ്ചാത്തലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ വേണം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ. ആരും പറയുന്നത് കേൾക്കില്ല, ആർക്കും അവസരം നൽകില്ല, എനിക്കെല്ലാം അറിയാം, ഈ മനോഭാവവുമായി മുന്നോട്ട് പോകാൻ ആർക്കും സാധിക്കില്ല. അതിനേറ്റവും ആവശ്യം ആര് എന്ത് പറഞ്ഞാലും അത് കേൾക്കാനുള്ള സന്നദ്ധത ഉണ്ടാകുക എന്നതാണ്. നമുക്ക് ഒരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ ന്യൂ ജനറേഷന് വേണ്ടി അവർക്ക് ഏറ്റവും അധികം താല്പര്യമുള്ള, ഇഷ്ടമുള്ള, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ തരംഗങ്ങൾ ആയിരിക്കുന്ന ഗാനങ്ങളാണ് ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന്, സോഷ്യൽ മീഡിയയിലെ സംഗീത ആരാധകർക്കിടയിൽ തരംഗമായി പടരുകയാണ് അക്സോമാനിയ. ഗ്ലോബൽ വൈറൽ ചാർട്ടിൽ 4 സ്ഥാനത്തെത്തിയ അക്സോമാനിയക്കിന്റെ അംശം എന്ന മലയാളം തമിഴ് ഗാനമാണ് ഭാഷയുടെ അതിർത്തികൾ ഭേദിച്ച് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലല്ലാത്ത ഒരു പ്രാദേശിക ഇന്ത്യൻ സംഗീതം ഇത്രയും ഹിറ്റ് തരംഗം തീർക്കുന്നത് അപൂർവമാണ്. വീഡിയോ പുറത്തിറങ്ങിയ ശേഷം ഇതുവരെ 80 ലക്ഷത്തിലേറെ പ്രേക്ഷകരാണ് ഈ ഗാനം തിരഞ്ഞ് യൂട്യൂബിലെത്തിയത്. അക്സോമാനിയക് എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവനന്തപുരം സ്വദേശി ആരൺ സെലസ്റ്റിൻ, ഭൂമി, MHR, സർക്കിൾ ടോൺ എന്നിവർ ചേർന്നാണ് ഈ പാട്ട് ഒരുക്കിയിരിക്കുന്നത്. സിനിമാറ്റിക് രീതിയിൽ ചിത്രീകരിച്ച ഗാനത്തിന് പ്രണയവും മരണവും കാമവും ചേർന്നൊഴുകുന്ന പശ്ചാത്തലം പുതുമ പകരുന്നു. പുരാണത്തിലെ കാമദേവന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാറാക്കിയ ഗാനം ക്ലാസിക്കൽ സംഗീതത്തിനൊപ്പം റിഥം ആൻഡ് ബ്ലൂസ്, ഹിപ് ഹോപ്പ് സംഗീതത്തിന്റെ കൂടി ഫ്യൂഷനാണ്. ഞാൻ ഗന്ധർവൻ എന്ന പത്മരാജൻ ചിത്രത്തിലെ ഗന്ധർവ കഥാപാത്രവും പാട്ടിൽ മിന്നിമറയുന്നു. പ്രാദേശികമായി അടിവേരുകളുള്ള ഇന്ത്യൻ സംഗീതത്തിന് ലോകമാകെ ആരാധകരെ നേടിക്കൊടുക്കുന്ന അംശം ഗാനം ഇപ്പോൾ ഇൻസ്റ്റഗ്രാം റീലുകളിലും ട്രെൻഡ്.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്ധനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കേൾക്കാനുള്ള സന്നദ്ധത എന്ന ഗുണം എങ്ങനെ വളർത്തിയെടുക്കാം, ഇതിനെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേൾക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണമെങ്കിൽ ഒരാൾക്ക് ക്ഷമ എന്ന വിശേഷ ഗുണം ഉണ്ടായേ മതിയാകൂ. ക്ഷമയില്ലാത്തവർ ജീവിതത്തിൽ എങ്ങനെ വിജയിക്കാനാണ്? ഒരു ഔദ്യോഗിക പദവി വഹിക്കുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരും കാണാനും സംസാരിക്കാനും വരും. അവരെ ശല്യക്കാരായി കാണുകയല്ല വേണ്ടത്. ഒരുപക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ ബാലിശമായി തോന്നുന്നുവെങ്കിൽ നയത്തിൽ സംസാരം അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സമയം ആവശ്യമില്ലാതെ അപഹരിക്കാൻ മറ്റുള്ളവരെ അനുവദിക്കരുതെന്ന് മാത്രം. ചിലപ്പോൾ കാഴ്ചയിലോ ബാഹ്യരൂപത്തിലോ ബാഹ്യപ്രകടനങ്ങളിലോ വേഷവിധാനത്തിലോ അത്ര ആകർഷകമായ വ്യക്തിത്വമല്ലെന്ന് തോന്നിപ്പിക്കുന്നവർക്കും കാമ്പും കഴമ്പുമുള്ള പല കാര്യങ്ങളും നിർദ്ദേശങ്ങളും അവതരിപ്പിക്കാൻ കഴിയും. അവരോട് ഒരിക്കലും മുൻവിധിയോടുകൂടിയ സമീപനം സ്വീകരിക്കരുത്. ചിലപ്പോൾ നമ്മുടെ ഭാഗധേയം മാറ്റിമറിക്കാൻ ഉതകുന്ന നിർദ്ദേശങ്ങളാകും അവർക്ക് സമർപ്പിക്കാനുണ്ടാകുക. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അതേപടി സ്വീകരിക്കണമെന്ന് ഇവിടെ അർത്ഥമാക്കുന്നില്ല. ആവശ്യമായ മാറ്റങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ, മിനുസപ്പെടുത്തൽ, പരിവർത്തനങ്ങൾ തുടങ്ങിയവ നടത്തി അവരുടെ ആശയങ്ങളെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ആരെയും ചെറുതായി കാണുകയോ നിസ്സാരവൽക്കരിക്കുകയോ ചെയ്യരുത്. വ്യക്തി ജീവിതത്തിലും ഈ പറഞ്ഞതെല്ലാം ബാധകമാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രായത്തിൽ മൂത്തവർ ഗ്രഹനാഥന്മാരായിരിക്കും. പക്ഷെ ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടി പറയുന്നതിലും ചില കാര്യങ്ങളുണ്ട് എന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ ഒരു സഹായിയായി നമ്മുടെ കൂടെ നിൽക്കുന്ന വ്യക്തിയിൽ നിന്നായിരിക്കും ഒരു പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കുന്നതിനുള്ള ആശയങ്ങൾ ലഭിക്കുക. നാട്ടറിവുകൾ, കേട്ടറിവുകൾ, ഇങ്ങനെ പലതും നമുക്ക് സഹായത്തിനെത്തും, നാം അവയെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ. ഉത്തരവാദപ്പെട്ട ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന പലരും അവലോകന യോഗങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഇവ പലപ്പോഴും യാതൊരു പ്രയോജനവുമില്ലാതെയാകുകയാണ് പതിവ്. ഇത്തരം യോഗങ്ങൾ റേഡിയോ TV പ്രോഗ്രാം പോലെ ഒരു വശം മാത്രം കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാകുന്നതായി മാറുന്നതാണ് അനുഭവം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതിനുള്ള ക്ഷമയില്ലായ്മയും താൻ ബോസാണെന്നും ബോസ് എല്ലാം അറിയുന്നവനാണെന്നും ബോസിനൊരിക്കലും തെറ്റുപറ്റില്ലെന്നുമുള്ള അമിതമായ ആത്മവിശ്വാസം അല്ലെങ്കിൽ അഹന്ത, ഇതാണ് ഇത്തരം യോഗങ്ങളുടെ പരാജയത്തിന് കാരണം. കിഞ്ചന വർത്തമാനം ഒരു തന്തവൈബാണ് എന്നാർക്കെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിൽ ന്യൂജെന് വേണ്ടി, ജെൻസികൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാനങ്ങൾ. ഏ നീലോത്തി നീലോത്തി സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ മനോഹര ഗാനം കേൾക്കുമ്പോൾ ചിലരെങ്കിലും ഒന്ന് സംശയിക്കും, ഇത് കുറച്ചുനാൾ മുമ്പ് എവിടെയോ കേട്ടതാണല്ലോ എന്ന്. ശരിയാണ്, ചില ഗാനങ്ങൾ റിലീസ് ചെയ്ത് അല്പം വൈകി മാത്രമാണ് ട്രെൻഡിങ് ആകുന്നത്. സിറൈ എന്ന തമിഴ് ചിത്രത്തിലെ ഈ ഗാനവും അക്കൂട്ടത്തിൽ പെടും. ചിന്മയി ശ്രീപദയും സൂരജ് സന്തോഷം ചേർന്ന് ആലപിച്ച ഈ ഗാനത്തിന് വരികൾ എഴുതിയത് സാരഥിയാണ്. ജസ്റ്റിൻ പ്രഭാകരന്റേതാണ് സംഗീതം. LK അക്ഷയ്കുമാറും അനിഷ്മയും പ്രണയ ജോഡികളായി എത്തിയ ചിത്രത്തിൽ വിക്രം പ്രഭുവും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഏതാനും മാസം മുമ്പ് ഇറങ്ങിയതാണെങ്കിലും ഈ ഗാനം അടുത്തിടെയാണ് ഇൻസ്റ്റാ റീലുകളിലടക്കം വീണ്ടും തരംഗമായത്. യുവ ഗായകർ കവർ ഗാനം ആലപിച്ചും സെലിബ്രിറ്റികളടക്കം വീഡിയോ റീലുകൾ ചെയ്തും നീലോത്തി വീണ്ടും സോഷ്യൽ മീഡിയയിൽ ഹിറ്റ് ആകുന്നതിന്റെ സന്തോഷത്തിലാണ് പാട്ടിന്റെ അണിയറ പ്രവർത്തകർ. സുരേഷ് രാജകുമാരി സംവിധാനം ചെയ്ത ആക്ഷൻ ഡ്രാമ ചിത്രത്തിലെ ഈ മെലഡി റൊമാൻറിക് ട്രാക്ക് ലൂപ്പ് മോഡിൽ ആവർത്തിച്ച് കേൾക്കുകയാണ് ഫീൽ ഗുഡ് ഗാനങ്ങളുടെ

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന്റെ വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. പല ഓഫീസുകളിലും മേലധികാരികൾ അവർ നടത്തുന്ന യോഗങ്ങളിലേക്ക് വിളിച്ചു വരുത്തുന്ന സഹപ്രവർത്തകരെയും കീഴ് ജീവനക്കാരെയും എഴുന്നേൽപ്പിച്ച് നിർത്തി ഇടം വലം നോക്കാതെ ശകാരിക്കുകയും അപമാനിച്ച് മനോവീര്യം കെടുത്തുകയുമാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇതുമൂലം അവർക്ക് ശരിയായ ഫീഡ്ബാക്ക് ലഭിക്കുന്നില്ല. ഫീഡ്ബാക്കിന്റെ അഭാവത്തിൽ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ബോധ്യപ്പെടാതെ പോകുന്നു. കാര്യങ്ങൾ താറുമാറാകുമ്പോഴും എല്ലാം ഭംഗിയായും ഗംഭീരമായും നടക്കുന്നുവെന്ന മിഥ്യാധാരണയാണ് നമുക്ക് ലഭിക്കുക. ഈ ശൈലി പിന്തുടരുന്നവർക്ക് അവരുടെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നത് തിരിച്ചറിയാൻ കഴിയുന്നില്ല, അഥവാ അറിയുമ്പോഴേക്കും കാര്യങ്ങൾ നിയന്ത്രണാതീതമായി കൈവിട്ടു പോകും. എന്നാൽ കൃത്യമായ ഫീഡ്ബാക്ക് ലഭിക്കുന്നവർ നിലവിലുള്ള ബിസിനസ് തന്ത്രങ്ങളിൽ കാലോചിതമായി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചും പുരോഗതി കൈവരിക്കും. ഫീഡ്ബാക്കിനോട് മുഖം തിരിക്കുന്നവർ പരാജയത്തിന്റെ കയ്പ്പുനീർ കുടിക്കുന്നതായും കാണപ്പെടാറുണ്ട്. ഏത് അധികാര സ്ഥാനത്ത്

ചുറ്റും സ്തുതി പാഠകരും മറ്റും അടങ്ങുന്ന അനുചര വൃന്ദം ഉണ്ടാകുക സ്വാഭാവികമാണ്. ചിലർക്ക് മുഖസ്തുതിയും പുകഴ്ത്തലും മാത്രം കേൾക്കാനായിരിക്കും താല്പര്യം. വിമർശനങ്ങൾ അവർക്ക് സ്വീകാര്യമേ അല്ല. എന്നാൽ ബുദ്ധിയുള്ളവർ വിമർശനങ്ങളെ കണ്ണാടി പോലെ കണക്കാക്കി ഉൾക്കൊള്ളുകയും സ്വഭാവം, പെരുമാറ്റം, ശൈലി എന്നിവയിലൊക്കെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യും. മറ്റുള്ളവർ പറയുന്നത് പോസിറ്റീവായാലും നെഗറ്റീവായാലും അത് കേൾക്കാൻ സന്നദ്ധത കാണിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് സ്വീകരിക്കണം, എന്ത് നിരാകരിക്കണം എന്നൊക്കെയുള്ളത് സ്വന്തം തീരുമാനമാകണം. കാരണം അത് നമ്മുടെ വിവേകത്തെയും പക്വതയെയും അറിവിനെയും ആശ്രയിച്ചാണ് ഇരിക്കേണ്ടത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അസഹിഷ്ണുതയും അക്ഷമയും ഒഴിവാക്കിക്കൊണ്ട് കേൾക്കണം. പക്ഷേ തീരുമാനം നമ്മുടേത് മാത്രമാകണം എന്ന് സാരം. ഇത് ആർക്കും ഒരു ജീവിത വിജയ മന്ത്രമായി സ്വീകരിക്കാവുന്ന ഒന്നാണ്. ഇന്നത്തെ കിഞ്ചൻ വർത്തമാനത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ജനറേഷന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ജെൻസി സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ്. ദേശീയ പുരസ്കാര ജേതാവായ ബുച്ചി ബാബു സന, തെലുങ്ക് സൂപ്പർ താരം രാം ചരണിനെ നായകനാക്കി സംവിധാനം ചെയ്ത പെദ്ധി എന്ന ചിത്രത്തിലെ ഹല്ലല്ലോ എന്ന ഗാനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഈ നൃത്ത ഗാനരംഗത്തിൽ രാം ചരണിനൊപ്പം ഗ്ലാമറസ് വേഷത്തിൽ ശ്രുതി ഹാസനും ജാൻവി കപൂറും അണിചേരുന്നുണ്ട്. എ ആർ റഹ്മാന്റെ ഫാസ്റ്റ് നമ്പർ സംഗീതത്തിനൊപ്പം ഗ്ലാമർ സുന്ദരിമാരുടെ ഹൈ എനർജി ചുവടുകളും കൂടിയായപ്പോൾ പാട്ടിന് അടിച്ചുപൊളി വൈബായി എന്നാണ് യുവ ആരാധകരുടെ വിലയിരുത്തൽ. തെലുങ്കിൽ രക്ഷിത സുരേഷും ഹിന്ദിയിൽ ഹീറും ആലപിച്ചിരിക്കുന്ന ഗാനത്തിന് മലയാളത്തിൽ സ്വരം നൽകിയത് അമൃത സുരേഷാണ്. ആക്ഷനും ഡ്രാമയ്ക്കും റൊമാൻസിനും തുല്യ പ്രാധാന്യമുള്ള ഈ ത്രില്ലർ ചിത്രത്തിലെ മറ്റു ഗാനങ്ങളും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു.

ഗാനത്തോടു കൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ കിഞ്ചന വർത്തമാനത്തിന്റെ ഉള്ളടക്കം, അവതരണം, അതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ എഴുതിയറിയിക്കുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും കൂടി പരാമർശിക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജെ നായർ. ഐ ബിലോങ് ടു യു.

0: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശാന്താസ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഇന്നും നാളെയും കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
4: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാമല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
3: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
4: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
0: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരം ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
5: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ

0: 9999444840. Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദി ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു പാർവതി. മാലിന്യം വലിച്ചെറിയുന്നതുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് പിഴ ചുമത്തുന്ന നടപടി തുടരുമെന്ന് കളക്ടർ ആനി ജൂല തോമസ്. വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത 106 കേസുകളിലായി 525,350 രൂപ പിഴ ചുമത്തി. കരമാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിന് ജില്ലാ തലത്തിൽ പ്രത്യേക സെൽ ആരംഭിക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെ യോഗത്തിൽ കളക്ടർ നിർദ്ദേശിച്ചു. അനധികൃത മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങൾ കണ്ടെത്തി നടപടി ഉടൻ സ്വീകരിക്കണമെന്നും പഞ്ചായത്തുകളിൽ സ്ഥാപിച്ച MCF കളുടെ പ്രവർത്തനം കുറ്റമറ്റ രീതിയിൽ നടക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും ചടങ്ങിൽ കളക്ടർ പറഞ്ഞു. പട്ടത്താനം വനിതാ സംരക്ഷണ സമിതി ആയുർവേദവും ആരോഗ്യപരമായ ജീവിതശൈലിയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുന്നു. August 2 വൈകിട്ട് 3 പട്ടത്താനം കലാ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ റിട്ടയേർഡ് DM ഡോക്ടർ ലൈല ക്ലാസ് നയിക്കും. ആരോഗ്യപരമായ ജീവിതശൈലി, ആയുർവേദത്തിന്റെ പ്രാധാന്യം, രോഗപ്രതിരോധം, ദൈനംദിന ജീവിതത്തിൽ ആയുർവേദം പ്രായോഗികമായി ഉൾപ്പെടുത്തുന്ന മാർഗങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ക്ലാസ്സിൽ വിശദീകരിക്കും. ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൌൺസിൽ ജില്ലയിലെ SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും കീഴിലുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരവും ഉപന്യാസ മത്സരവും സംഘടിപ്പിച്ചു. BB ഗോപകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ശ്രീനാരായണ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ S. ലൈജു അധ്യക്ഷത വഹിച്ചു. SNDP യോഗം കൌൺസിലർ P. സുന്ദരൻ പ്രഭാഷണം നടത്തി. ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൌൺസിൽ സംസ്ഥാന കോഓർഡിനേറ്റർ PV രജിമോൻ, എംപ്ലോയീസ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ S. വിഷ്ണു, ശ്രീനാരായണ വനിതാ കോളേജ് പ്രിൻസിപ്പൽ VS നിഷ, SN കോളേജ് യൂണിറ്റ് സെക്രട്ടറി ഡോക്ടർ ആർച്ച അരുൺ, ശ്രീനാരായണ ഗുരു എംപ്ലോയീസ് കൌൺസിൽ സ്കൂൾ യൂണിറ്റ് സെക്രട്ടറി MV സ്മിത എന്നിവർ പ്രസംഗിച്ചു. പത്മഭൂഷൺ ജേതാവ് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെയും SN ട്രസ്റ്റിന്റെയും 30 വർഷ നേതൃത്വവും സംഭാവനകളും എന്നതായിരുന്നു വിഷയം. ചവറ MSN IMT യിൽ ഒഴിവുള്ള സീറ്റിലേക്ക് MPA, ഇന്റഗ്രേറ്റഡ് MPA എന്നീ കോഴ്സുകളിലേക്ക് August 3-4 രാവിലെ 10:30 കോളേജിൽ അഭിമുഖം നടത്തും. 50% മാർക്കോടെ ഡിഗ്രി പാസ്സായവർക്ക് MBAക്കും 45% മാർക്കോടെ +2 പാസ്സായവർക്കും ഇന്റഗ്രേറ്റഡ് MBAക്കും അഭിമുഖത്തിൽ പങ്കെടുക്കാം. SSC, ST, OBC വിദ്യാർത്ഥികൾക്ക് മാർക്കിളവ് ഉണ്ടായിരിക്കുന്നതാണ്. വിശദ വിവരങ്ങൾക്ക് 9048805500 നമ്പർ ഒരിക്കൽ കൂടി 9048815500. കടലും കായലും വനവും ഉൾപ്പെടുന്ന കൊല്ലത്തെ രാജ്യാന്തര ടൂറിസം കേന്ദ്രമാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. റോട്ടറി ക്ലബ്ബ് ഓഫ് ചവറ മിനറൽ കോസ്റ്റ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിന്റെ ഭാഗമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ സാം തോമസ് ഐനിമൂട്ടിൽ ക്ലബ് ബുള്ളറ്റിൻ പ്രകാശനം ചെയ്തു. നടി മല്ലിക സുകുമാരൻ മുഖ്യാതിഥിയായി. ക്ലബ് പ്രസിഡന്റ് V. വേണുഗോപാൽ അധ്യക്ഷനായി. ചടങ്ങിൽ S. ചന്ദ്രൻ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചു. തീരപ്രദേശത്ത് August 3 മണിക്കൂറിൽ 65 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന് കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. കേരള തീരത്ത് മോശം കാലാവസ്ഥയും ശക്തമായ കാറ്റും

0: ശക്തമായ കടലും മത്സ്യബന്ധനത്തിന് പ്രതികൂലമാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കർശനമായി പാലിക്കണമെന്നും കളക്ടർ അറിയിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ പാനൽ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഓഗസ്റ്റ് 6. ജില്ലയിൽ സ്ഥിര താമസമാക്കിയവർക്കാണ് അവസരം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ കേസിൽപ്പെട്ടവരോ ശിക്ഷിക്കപ്പെട്ടവരോ ആരോപണ വിധേയരോ ആകരുത്. അപേക്ഷകർ താമസ പരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസറിൽ നിന്നുമുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകൾ ഇല്ലെന്ന രേഖയും അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. അസൽ രേഖകളുടെ പരിശോധന, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. യോഗ്യതകൾ: ഡിജിറ്റൽ SLR അല്ലെങ്കിൽ മിററർലെസ് ക്യാമറകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം. വൈഫൈ ക്യാമറ കൈവശമുള്ളവർക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിലോ പത്രങ്ങളിലോ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്തവർക്കും മുൻഗണന ലഭിക്കും. പുസ്തകങ്ങളുടെ ലോകത്തേക്ക് തലമുറകളെ ആകർഷിക്കുന്നതിന് ജില്ലാ ഭരണകൂടവും PN പണിക്കർ ഫൗണ്ടേഷനും ചേർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന തുടക്കമാണ് തരംഗം എഴുത്തും വായനയും. എല്ലാ മാസവും ആദ്യ ശനിയാഴ്ച വൈകിട്ട് നഗരത്തിലെ V പാർക്കിലാണ് പുസ്തക വായന അവലോകനവും ചർച്ചയും ഉൾപ്പെടുന്ന പരിപാടി. പ്രമുഖ എഴുത്തുകാരോടൊപ്പം സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും സംഗമിക്കുമെന്ന് സംഘാടനത്തിന് നേതൃത്വം നൽകുന്ന ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് വ്യക്തമാക്കി. ഓഗസ്റ്റ് 1 വൈകിട്ട് 4:45 തുടക്കം. മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ചലച്ചിത്ര ഗാന രചയിതാവും ദേവസ്വം ബോർഡ് അധ്യക്ഷനുമായ K ജയകുമാറാണ് ഉദ്ഘാടകൻ. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അധ്യക്ഷതയാകും. K ജയകുമാർ രചിച്ച് ഗാനരചനയിലെ ഗാന്ധർവം പ്രസാധകനായ K G അജിത്കുമാർ പരിചയപ്പെടുത്തും. ചടങ്ങിൽ സംഘാടക സമിതി കൺവീനർ K S ജ്യോതി, അംഗങ്ങളായ ഡോക്ടർ R മണിയപ്പൻ, G R കൃഷ്ണകുമാർ, A S സുഗതകുമാരി, വിദ്യാഭ്യാസ ഉപഡയറക്ടർ S ഷാജി എന്നിവർ സംസാരിക്കും. വിവിധ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുക്കും. കാലാവസ്ഥ മുന്നറിയിപ്പ്. വെള്ളിശനി ദിവസങ്ങളിൽ സംസ്ഥാനമാകെ ശക്തമോ അതിശക്തമോ ആയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അതിശക്തമായ മഴ പ്രതീക്ഷിക്കുന്ന 11 ജില്ലകൾക്ക് വെള്ളിയാഴ്ചയും 9 ജില്ലകൾക്ക് ശനിയാഴ്ചയും ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി. വെള്ളിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പും തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ മുന്നറിയിപ്പുമാണ്. പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തമായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
7: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ

0: അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കൊല്ലമിന് ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോണി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

0: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2 കുട്ടി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
3: August 3 രാവിലെ 11
2: ഏവർക്കും സ്വാഗതം.
3: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്

0: എക്സോട്ടിക്സ് ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതിന്റെ കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
2: അദ്യ ദിനം ക്വാന്തം അവ്യയം പശ്യാമഹ. ഇന്നത്തെ ദിവസം ക്വാന്തം അവ്യയം നോക്കാം. സാധക ഉപവിശ്യ ധ്യാനം കരോതി, സാധകൻ ഇരുന്നു കൊണ്ട് ധ്യാനത്തെ ചെയ്യുന്നു. സാധക ഉപവിശ്യ ധ്യാനം കരോതി, സാധകൻ ഇരുന്നു കൊണ്ട് ധ്യാനം ചെയ്യുന്നു. സാധക ഉപവിശ്യ ധ്യാനം കരോതി. അധ്യാപക ലിഖിത്വാ പാഠയതി, അധ്യാപകൻ എഴുതിക്കൊണ്ട് പഠിപ്പിക്കുന്നു. അധ്യാപക ലിഖിത്വാ പാഠയതി, അധ്യാപകൻ എഴുതിക്കൊണ്ട് പഠിപ്പിക്കുന്നു. അധ്യാപക ലിഖിത്വാ പാഠയതി. ഭവാൻ ജ്ഞാത്വാ ഉത്തരം വദതു, താങ്കൾ മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരം പറയൂ. ഭവാൻ ജ്ഞാത്വാ ഉത്തരം വദതു, താങ്കൾ മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരം പറയൂ. ഭവാൻ ജ്ഞാത്വാ ഉത്തരം വദതു. ഭവതി ശ്ലോകം ഉക്ത്വാ ഉപവിശതു, ഭവതി ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഇരുന്നോളൂ. ഭവതി ശ്ലോകം ഉക്ത്വാ ഉപവിശതു, ഭവതി ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഇരുന്നോളൂ. സേവകഃ പാത്രം പ്രക്ഷാള്യ പാകം കരോതി, ജോലിക്കാരൻ പാത്രം കഴുകിക്കൊണ്ട് പാകം ചെയ്യുന്നു. സേവകഃ പാത്രം പ്രക്ഷാള്യ പാകം കരോതി, ജോലിക്കാരൻ പാത്രം കഴുകിക്കൊണ്ട് പാകം ചെയ്യുന്നു. സേവകഃ പാത്രം പ്രക്ഷാള്യ പാകം കരോതി. മഹിള ഉത്ഥായ സന്ദേഹം പൃച്ഛതി, സ്ത്രീ എഴുന്നേറ്റുകൊണ്ട് സംശയത്തെ ചോദിക്കുന്നു. മഹിള ഉത്ഥായ സന്ദേഹം പൃച്ഛതി, സ്ത്രീ എഴുന്നേറ്റുകൊണ്ട് സംശയത്തെ ചോദിക്കുന്നു. മഹിള ഉത്ഥായ സന്ദേഹം പൃച്ഛതി. തേ രാത്രൌ ക്ഷീരം പ്രീതീത്വാ നിദ്രാം കുർവന്തി, അവർ രാത്രിയിൽ പാൽ കുടിച്ചുകൊണ്ട് ഉറങ്ങുന്നു. തേ രാത്രൌ ക്ഷീരം പീത്വാ നിദ്രാം കുർവന്തി, അവർ രാത്രിയിൽ പാൽ കുടിച്ചുകൊണ്ട് ഉറങ്ങുന്നു. തേ രാത്രൌ ക്ഷീരം പീത്വാ നിദ്രാം കുർവന്തി. അഹം ധനം ദത്വാ ഫലം ക്രീണാമി, ഞാൻ ധനം കൊടുത്ത് ഫലം വാങ്ങുന്നു. ഫലം എന്ന് പറയുന്ന പഴം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഹം ധനം ദത്വാ ഫലം ക്രീണാമി, ഞാൻ ധനം കൊടുത്ത് ഫലം വാങ്ങുന്നു. ഞാൻ ധനം കൊടുത്ത് ഫലം വാങ്ങുന്നു. അഹം ധനം ദത്വാ ഫലം ക്രീണാമി. മാതാ പുഷ്പം ആനീയ പൂജാം കരോതി, മാതാവ് പുഷ്പം കൊണ്ടുവന്ന് പൂജയെ ചെയ്യുന്നു. മാതാവ് പുഷ്പം കൊണ്ടുവന്ന് പൂജയെ ചെയ്യുന്നു. മാതാ പുഷ്പം ആനീയ പൂജാം കരോതി. ഛാത്ര സന്ദേഹം പൃഷ്ട്വാ ഉപവിശതി, വിദ്യാർത്ഥി സംശയം ചോദിച്ചിട്ട് ഇരിക്കുന്നു. ഛാത്ര

0: പൃഷ്ട്വാ ഉപവിശതി. വിദ്യാർത്ഥി സംശയം ചോദിച്ചിട്ട് ഇരിക്കുന്നു. ഛാത്രഃ സന്ദേഹം പൃഷ്ട്വാ ഉപവിശതി. പിതാ പത്രികാം പഠിത്വാ വിഷയം ജാനാതി. അച്ഛൻ പത്രം പഠിച്ച് വിഷയത്തെ അറിയുന്നു. പിതാ പത്രികാം പഠിത്വാ വിഷയം ജാനാതി. അച്ഛൻ പത്രം പഠിച്ച് വിഷയത്തെ അറിയുന്നു. പിതാ പത്രികാം പഠിത്വാ വിഷയം ജാനാതി. അഹം ഘടീം ദൃഷ്ട്വാ സമയം വദാമി. ഞാൻ ഘടികാരം നോക്കിയിട്ട് സമയം പറയാം. അഹം ഘടീം ദൃഷ്ട്വാ സമയം വദാമി. ഞാൻ ഘടികാരം നോക്കിയിട്ട് സമയം പറയാം. അഹം ഘടീം ദൃഷ്ട്വാ സമയം വദാമി. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം 5:30.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

നാളെയും കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
1: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
0: ഏവർക്കും സ്വാഗതം.
1: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാരുകസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
0: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മർച്ചന്റിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മർച്ചന്റിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
4: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
5: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
4: ലോട്ടറി ഒന്നും അല്ല,
5: പിന്നെ
4: ചിട്ടിയാണ് അടിച്ചത്.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
7: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
7: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
7: 9446340979.
6: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
7: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
6: Really, we can grow together.
8: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ എം ജി ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 8121212680.
9: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
10: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
9: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
10: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
6: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
11: ചരിത്രത്തിൽ ഇന്ന് July 31. മഹാത്മാഗാന്ധി എന്നേക്കുമായി സബർമതി ആശ്രമം വിട്ടതും കൽക്കത്തയിൽ രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ സർവീസ് ഉദ്ഘാടനം ചെയ്തതും ഛത്തീസ്ഗഡ് സംസ്ഥാന രൂപീകരണ ബിൽ ലോക്സഭ പാസാക്കിയതുമൊക്കെ ഒരു July 31. July 31 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് July 31. ഔറംഗസേബ് മുഗൾ ചക്രവർത്തിയായി സ്വയം അവരോധിതനായത് 1658 July 31. July 31 വിമോചന സമരത്തെ തുടർന്ന് EMS മന്ത്രിസഭയെ പുറത്താക്കി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. മഹാത്മാഗാന്ധി എന്നേക്കുമായി സബർമതി ആശ്രമം വിട്ടത് 1933 July 31. ആയിരത്തി തൊള്ളായിരത്തി 1948 ഇന്നേ ദിവസമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പശ്ചിമബംഗാളിൽ സ്ഥാപിതമായത്. July 31, 1995 കൽക്കത്തയിൽ രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ സർവീസ് കേന്ദ്രമന്ത്രിയായിരുന്ന സുഖ്റാം ഉദ്ഘാടനം ചെയ്തത്. July 1993 ഇന്നേ ദിവസമായിരുന്നു ഫ്ലോട്ടിംഗ് മാരിടൈം മ്യൂസിയം കൽക്കട്ടയിൽ ഉദ്ഘാടനം ചെയ്തത്. July 31, 2001 ഛത്തീസ്ഗഡ് സംസ്ഥാന രൂപീകരണ ബിൽ ലോക്സഭ പാസാക്കിയത്.

0: ഉപഗ്രഹത്തിൽ തണുത്തുറഞ്ഞ ജലത്തിന്റെ സാന്നിധ്യം. നാസയുടെ ഫീനിക്സ് ബഹിരാകാശ പേടകം സ്ഥിരീകരിച്ചത് 2008 ഇന്നേ ദിവസമായിരുന്നു. ആദ്യ വനിതാ ഒളിമ്പിക്സിൽ 100 മീറ്റർ ട്രാക്ക് ഇവന്റിൽ അമേരിക്കൻ സ്പ്രിന്റർ എലിസബത്ത് റോബിൻസൺ സ്വർണ മെഡൽ നേടിയത് 1928 ജൂലൈ 31 ആംസ്റ്റർഡാമിൽ വെച്ചായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച നേട്ടത്തിന് സ്വർണ മെഡൽ നേടിയത്. ജൂലൈ 31 ഇന്ത്യയും നേപ്പാളും സമാധാന ഉടമ്പടിയിൽ ഒപ്പുവച്ചത്. 1950 പ്രമുഖ ഗായകരിൽ ഒരാളായ മുഹമ്മദ് റാഫിയുടെ ചരമദിനമാണ് ഇന്ന്. 1980 ജൂലൈ 31 അദ്ദേഹം അന്തരിച്ചത്.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത

0: ശിശുപരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ്സ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കൊല്ലമിനി ജോളിയാകാണ്. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്യുന്നു.
2: ഓഗസ്റ്റ് 3 രാവിലെ 11 മണിക്ക്
1: ഏവർക്കും സ്വാഗതം.
2: റീലോഞ്ച് പ്രമാണിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയാലുക്കസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹേന്ദ്ര താർ. ആഴ്ചതോറും ഏതർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് വോച്ചറുകൾ സമ്മാനം.
1: ജോളി സിൽക്സ് ആൻഡ് ജോയാലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: www.rtv.in. घर घर सूर्य घर।
1: आकाशवाणी നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന ഇന്ത്യ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. 2026-27 മുതൽ 2030-31 വരെയുള്ള കാലയളവിൽ പദ്ധതിക്കായി 3.15 ലക്ഷം കോടി രൂപ അനുവദിക്കാനും മന്ത്രിസഭ അനുമതി നൽകി. ജലോപരിതലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സൌരോർജ്ജ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഫ്ലോട്ടിംഗ് സോളാർ മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന 5,070 കോടി രൂപ ചെലവിൽ ആരംഭിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. തീരമേഖലയുമായി ബന്ധപ്പെട്ട ഊർജ്ജ സാധ്യതകൾ ലക്ഷ്യമിട്ടുള്ള സമുദ്രമന്ഥൻ ദേശീയ ഓഫ് ഷോർ എക്സ്പ്ലോറേഷൻ പദ്ധതിക്കും അംഗീകാരമായി. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം 84,084 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഖേലോ ഇന്ത്യ പദ്ധതി വിപുലീകരിക്കുന്നതിനും ദേശീയ സ്പോർട്സ് ഫെഡറേഷനുകൾക്ക് കൂടുതൽ സഹായം അനുവദിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചു. നീറ്റ് പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സമർപ്പിച്ച കത്തുകൾ മുഖ്യമന്ത്രി തനിക്ക് കൈമാറിയതായും തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതില്ലെന്ന് ഡിജിപിക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ക്ലീൻചിറ്റ് നൽകിയത് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. പിഎംശ്രീ പദ്ധതിയിൽ സബ് കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനുശേഷം യുഡിഎഫ് നിലപാട് അറിയിക്കാമെന്ന് മന്ത്രി കെ എം ഷാജി. പിഎംശ്രീ പദ്ധതിയിൽ മുൻ സർക്കാർ ഒപ്പുവച്ചു എന്നത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ ആർ സുഗതന് അവധി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ ആർ സുഗതന് 6 മാസത്തെ അവധി അനുവദിച്ചതായി മേയർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ആർ സുഗതനെ അയോഗ്യനാക്കണം എന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചത്. കോടതി ഉത്തരവ് പ്രകാരമാണ് ആർ സുഗതന് അവധി നൽകിയതെന്നും 51 അംഗങ്ങൾ അവധി അപേക്ഷയെ പിന്തുണച്ചതായും മേയർ വി വി രാജേഷ് അറിയിച്ചു. സ്വതന്ത്ര കൌൺസിലർ സുധീഷാണ് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. എന്നാൽ അപേക്ഷ

0: ഒട്ടിനിടണമെന്നായിരുന്നു LDF UDF അംഗങ്ങളുടെ ആവശ്യം. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ മേയർ VV രാജേഷ് അജണ്ടകൾ പാസാക്കി യോഗം അവസാനിപ്പിക്കുകയായിരുന്നു.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഓണം ഉത്സവ ബത്തയായി 8,500 രൂപയും പെൻഷൻകാർക്കും 3,750 രൂപയും അനുവദിച്ച് സംസ്ഥാന സർക്കാർ. മുൻവർഷത്തേക്കാൾ 1,000 രൂപ വീതമാണ് ഇക്കുറി വർദ്ധിപ്പിച്ചത്. ഇതിനായി 26,47,00,000 രൂപ അനുവദിച്ചു. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലായിരുന്ന വ്യക്തിയെ ഇന്ന് റൂമിലേക്ക് മാറ്റി. 43-കാരനായ ഫറോക്ക് സ്വദേശിക്ക് June 10 നിപ സ്ഥിരീകരിച്ചത്. നാളുകൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ബോധം വീണ്ടെടുത്ത ഇദ്ദേഹത്തിന് ഇപ്പോൾ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും കഴിയുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. യന്ത്രവൽകൃത ബോട്ടുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. കാലാവസ്ഥ അനുകൂലമായാൽ കുറച്ചുനാളായി അനുഭവപ്പെടുന്ന മീൻ ലഭ്യതക്കുറവ് പരിഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് തീരദേശ മേഖല. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: 52 ദിവസം നീണ്ട വറുതിക്കാലം അവസാനിച്ചതോടെ വലിയ ആവേശത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. ഇടവേളയ്ക്ക് ശേഷം ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് ഇറങ്ങുന്നതോടെ തീരദേശത്തെ പുതിയ പ്രതീക്ഷകളാണ് ഉണരുന്നത്. വലിയ തുക മുടക്കി ബോട്ടുകൾ പെയിന്റടിച്ച് അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി. ഈ നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകുന്നതിന് വിലക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ പ്രതീക്ഷിച്ച മീൻവരവ് ഉണ്ടായിരുന്നില്ല. കാലാവസ്ഥ അനുകൂലമായതിനാൽ ഇനി മീൻ ചാകര ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യമേഖല.
1: കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തെരച്ചിലിന് പ്രതികൂല കാലാവസ്ഥ പ്രതിബദ്ധമായി. തിരുവനന്തപുരത്ത് നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ തെരച്ചിലിനിറങ്ങിയെങ്കിലും പ്രക്ഷുബ്ധമായ കടലിന്റെ അടിത്തട്ടിൽ കാഴ്ച അസാധ്യമായതിനാൽ തെരച്ചിൽ തുടരാനായില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന പ്രകാരം കൊച്ചിയിൽ നിന്ന് നാവികസേനയുടെ ഹെലികോപ്റ്റർ എത്തി നിരീക്ഷണം നടത്തി. 31st കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്കായി ചലച്ചിത്ര അക്കാദമി എൻട്രികൾ ക്ഷണിച്ചു. August 1 രാവിലെ 10 മുതൽ IFFK.IN എന്ന വെബ്സൈറ്റ് മുഖേന September 10 എൻട്രികൾ സമർപ്പിക്കാം. 2025 September 1 2026 August 31 ഇടയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചിത്രങ്ങളാണ് പരിഗണിക്കുക. 2026 December 11 മുതൽ 18 31st IFFK അരങ്ങേറുക. കോഴിക്കോട് ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി സാഹിത്യ സമ്രാട്ടായിരുന്ന മുൻഷി പ്രേംചന്ദിന്റെ 137th ജന്മദിനാചരണം മീൻചത ഹിന്ദി കോളേജിൽ നടന്നു. സഭാ ഭരണസമിതി അംഗം ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രഭാഷാവേദി, കേരള ഹിന്ദി പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവും ഉൾപ്പെടെ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാറും പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗത്തിൽ അങ്കുഷും ഫൈനലിൽ പ്രവേശിച്ചു. ജൂഡോ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ ഹർഷ് സിംഗും വനിതാ വിഭാഗത്തിൽ അസ്മിത ഡേയും സെമി ഫൈനലിൽ കടന്നു. അത്ലറ്റിക്സ് 4x400 റിലേയിൽ TK വിശാൽ, അൻസ ബാബു, രാജേഷ് രമേശ്, രജ്ദീപ് കൌർ ടീം ഫൈനലിൽ പ്രവേശിച്ചു. പോയിന്റ് പട്ടികയിൽ നിലവിൽ 10th ഇന്ത്യ. ജാവലിൻ ത്രോയിൽ മെഡൽ പ്രതീക്ഷയുമായി നീരജ് ചോപ്രയുൾപ്പെടെ 3 ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി 5 വർഷത്തേക്ക് കൂടി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. ഫ്ലോട്ടിംഗ് സോളാർ മേഖലയിൽ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജന നടപ്പാക്കാനും മന്ത്രിസഭയുടെ അനുമതി. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ 2 സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നീറ്റ് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസ്ഥാനത്ത് നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. പ്രതീക്ഷയോടെ മത്സ്യത്തൊഴിലാളികൾ. കേരളത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 11

0: ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ഹർ ഘർ തിരംഗ, തിളങ്ങട്ടെ ത്രിവർണം, ഉയരട്ടെ അഭിമാനവും ഐക്യവും, വാനോളം. തയ്യാറാക്കിയത് KC അനിൽകുമാർ. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. ഒരു രാഷ്ട്രത്തിന്റെ ദേശീയ പതാക ഉയർന്നു പാറുമ്പോൾ അവിടെ പ്രതിഫലിക്കുന്നത് ആ രാജ്യത്തിന്റെ കരുത്തും അഭിമാനവുമാണ്. നമ്മുടെ ദേശീയ പതാക കോടിക്കണക്കിന് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ മന്ത്രധ്വനിയും വിഭജിക്കാനാവാത്ത ഐക്യത്തിന്റെ ഊർജവും രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിന്റെ തിളക്കമാർന്ന പ്രതിബിംബവുമാണ്. വാനിൽ പറക്കുന്ന ഓരോ നിമിഷത്തിലും അത് ഓരോ പൌരന്റെയും ഹൃദയത്തിൽ ദേശസ്നേഹത്തിന്റെ തീജ്വാല പടർത്തുകയും നാടിനോടുള്ള കടമകളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ദേശീയ പതാകയെ ആദരിക്കുകയും അതിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് ഓരോ പൌരന്റെയും കടമയാണ്. ഓരോ ഭാരതീയന്റെയും ഹൃദയത്തിൽ രാജ്യസ്നേഹം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ 2022 കേന്ദ്ര
2: Wake up with rhythm of success. Your dream, your moment. Your station, Radio Santhunam 90.4 FM. Stay tuned.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3

ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഉന്നമനത്തിന് ഗുണകരമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. ആന്ധ്രാപ്രദേശിലെ വിജയനഗരം ജില്ലയിൽ അല്ലൂരി സീതാരാമരാജു അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. വിശാഖപട്ടണത്തെ സെമി കണ്ടക്ടർ പദ്ധതിയുടെയും കുർണൂൾ പുനരുപയോഗ ഊർജ്ജ സോണിന്റെയും ശിലാസ്ഥാപനത്തിന് പുറമെ 1880 കോടിയുടെ ദേശീയപാതാ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. തുടർന്ന് കർണാടകയിലെത്തുന്ന പ്രധാനമന്ത്രി മൈസൂരുവിൽ സ്വാമി വിവേകാനന്ദ യുവജന സാംസ്കാരിക കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. ഊർജ സംഭരണ പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പദ്ധതിയുടെ ഭാഗമായി അടുത്ത 5 വർഷത്തിൽ 5000 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാറുകൾ സ്ഥാപിക്കും. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ദൻ പദ്ധതിക്കും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി 2030-31 വരെ തുടരുന്നതിന് അംഗീകാരം നൽകി. കൂടാതെ കായിക വികസനത്തിനായി ഖേലോ ഇന്ത്യ പദ്ധതിയുടെ വിപുലീകരണത്തിനും തീരുമാനമായതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു.
1: कम्प्लीट एक कॉम्प्रिहेंसिव व्यू लिया जाएगा. स्टेडियम हो, इंफ्रास्ट्रक्चर हो, ट्रेनिंग का प्रोग्राम हो, न्यूट्रिशन प्रोग्राम हो, मेंटोरशिप हो, उन सब के ऊपर एक बहुत केयरफुली क्राफ्टेड प्रोग्राम बनाया गया है. 29,000 करोड़ रुपीज की ये स्कीम है 5 ईयर्स के लिए और ये सीधा वीव इन करेगी ओलंपिक पैरा ओलंपिक और आगे कॉमनवेल्थ गेम्स को होस्ट करने वाले हैं 2030 में भारत में, उन सब के साथ ये वीव इन करेगी.
0: നീതി പ്രതിഷേധത്തിനെതിരായ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. രാവിലെ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുസഭകളിലും പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേളയുമായി മുന്നോട്ടു പോകാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധമാണ് നടന്നത്. ഇരുസഭകളും തിങ്കളാഴ്ച ഇനി ചേരും. ലഹരി ഉപയോഗത്തിനെതിരെ യുവജനങ്ങളെ അണിനിരത്തുന്നതിനായി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ തുടക്കം കുറിക്കും. മൈ ഭാരതിലൂടെ ക്യാമ്പയിന്റെ ഭാഗമാവുന്ന യുവജനങ്ങൾ നശാമുക്തി പ്രതിജ്ഞ ഏറ്റുചൊല്ലും. അടുത്ത 100 ഞായറാഴ്ചകളിൽ ഇതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. മാൽദ്വീപ്സിന്റെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ ഫവാരയും ഇന്ത്യയുടെ യു പി ഐയും സംയോജിപ്പിച്ചുള്ള രാജ്യാന്തര പണമിടപാടുകൾക്ക് തുടക്കമായി. ഇതിലൂടെ മാൽദ്വീപ്സിൽ നിന്നും ഇന്ത്യയിലേക്ക് തത്സമയം പണമയക്കാൻ സാധിക്കും. കൂടാതെ മാൽദ്വീപ്സ് കറൻസിയായ റുഫിയ യു പി ഐ വഴി ഇന്ത്യൻ രൂപയിൽ നേരിട്ട് ക്രെഡിറ്റ് ചെയ്യാനും കഴിയുമെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. പൗരകേന്ദ്രീകൃതമായ നഗരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നഗരാസൂത്രണത്തിൽ മന്ത്രാലയത്തിന്റെ സംരംഭങ്ങൾ നിർമ്മിക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. നഗരാസൂത്രണം സംബന്ധിച്ച പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതി സൗഹൃദവും സാമ്പത്തിക ഉണർവുള്ള നഗരങ്ങൾ നിർമ്മിക്കുന്നത് പൗരന്മാരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. പുതുക്കിയ നിർദ്ദേശപ്രകാരം വൻ നിക്ഷേപങ്ങൾ ഉൾപ്പെടെ എല്ലാ നിക്ഷേപങ്ങളുടെയും പലിശ നിരക്കുകൾ ബാങ്കുകൾ വെബ്സൈറ്റുകളിൽ മുൻകൂട്ടി പ്രദർശിപ്പിക്കേണ്ടതുണ്ട്. ഈ നിരക്ക് പ്രകാരം മാത്രമേ പലിശ നൽകാനും പാടുള്ളൂ. പുതുക്കിയ നിർദ്ദേശങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഉയർന്ന നിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയുള്ളതുമാണ്.

0: മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ആഗോളതലത്തിൽ ശക്തമായ സഹകരണം ആവശ്യമാണെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഗോള ഡ്രഗ്സ് റെഗുലേറ്ററി കോൺക്ലേവ് ആഗോള ഫാർമസ്യൂട്ടിക്കൽ ഇന്നവേഷൻ ഹബ് എന്ന നിലയിൽ രാജ്യത്തിന്റെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ രാജ്യവ്യാപകമായി ലോക മുലയൂട്ടൽ വാരം ആചരിക്കും. ശിശുക്കളുടെ ആരോഗ്യ പരിപാലനത്തിൽ മുലയൂട്ടലിനുള്ള പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്നത് ലക്ഷ്യമിട്ടാണ് വാരാചരണം. വിശദാംശങ്ങളിലേക്ക്.
1: ജനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കുഞ്ഞിന് മുലപ്പാൽ നൽകണം. ആദ്യത്തെ ആറുമാസം വെള്ളമോ മറ്റ് ആഹാരങ്ങളോ നൽകാതെ സമ്പൂർണമായി മുലയൂട്ടണമെന്നും കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. ആറുമാസത്തിനു ശേഷം പോഷക സമൃദ്ധമായ മറ്റ് ആഹാരങ്ങൾക്കൊപ്പം രണ്ടു വയസ്സുവരെയോ അതിൽ കൂടുതലോ മുലയൂട്ടൽ തുടരാം. ഇത് കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം നൽകുന്നതിനൊപ്പം അമ്മമാർക്ക് സ്തനാർബുദം, അണ്ടാശയ അർബുദം, ടൈപ്പ് 2 പ്രമേഹം, പ്രസവാനന്തര വിഷാദം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. എല്ലാ അമ്മമാർക്കും മുലയൂട്ടാനുള്ള സാഹചര്യമൊരുക്കാൻ ആരോഗ്യ പ്രവർത്തകരും സമൂഹവും മുന്നോട്ട് വരണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഗുജറാത്തിലും മധ്യ മഹാരാഷ്ട്രയിലും ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഡൽഹി, കർണാടക, മാഹി, പഞ്ചാബ്, വടക്ക് കിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ ഉച്ചവരെയും കന്യാകുമാരി തീരത്ത് നാളെ പുലർച്ചെ വരെയും കടലാക്രമണ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ഒഡീഷയിൽ പ്രളയ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. മഹാനദിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് വടക്കൻ ഒഡീഷയിലെ നൂറുകണക്കിന് ഗ്രാമങ്ങളും കൃഷിഭൂമികളും വെള്ളത്തിനടിയിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഗുജറാത്തിലും മൺസൂൺ ദുരിതം വിതയ്ക്കുകയാണ്. 13 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം പ്രീതി പവാർ ഫൈനലിൽ പ്രവേശിച്ചു. നാളെ നടക്കുന്ന ഫൈനലിൽ കാനഡയുടെ സ്കാർലറ്റ് ഡെൽഡാഗോയാണ് പ്രീതിയുടെ എതിരാളി. ഭാരോദ്ധഹനത്തിൽ വെള്ളി മെഡൽ നേടിയ ലവ്പ്രീത് സിംഗിനെയും ഡിസ്കസ് ത്രോയിൽ വെങ്കലം നേടിയ സീമ കാളിറാമിനെയും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. 3 സ്വർണവും 10 വെള്ളിയും 4 വെങ്കലവുമായി പോയിന്റ് പട്ടികയിൽ നിലവിൽ 10 സ്ഥാനത്താണ് ഇന്ത്യ. തെക്കൻ ലബനനിൽ നിരവധി ഭൂഗർഭ തുരങ്കങ്ങൾ തകർത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ഹിസ്ബുള്ള സംഘം ആക്രമണങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന പ്രധാന കേന്ദ്രമായി ഈ തുരങ്ക ശൃംഖല പ്രവർത്തിച്ചിരുന്നതായി IDF അവകാശപ്പെട്ടു. മഹാരാഷ്ട്രയിലെ ഭീവണ്ടിയിൽ ഇന്നലെ രാത്രി നാലുനില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചു. പ്രധാനമന്ത്രി സൂര്യ സരോവർ യോജനയ്ക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. സമുദ്ര പര്യവേക്ഷണങ്ങൾക്കായി 84,000 കോടിയിലധികം രൂപയുടെ സമുദ്രമന്ഥൻ പദ്ധതിക്കും അനുമതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ആന്ധ്രാപ്രദേശും കർണാടകയും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. നീതി വിഷയത്തിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വൻകിട നിക്ഷേപങ്ങളുടെ പലിശ നിരക്കുകൾ സംബന്ധിച്ച പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് റിസർവ് ബാങ്ക്. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത. വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കോമൺവെൽത്ത് ഗെയിംസിൽ 17 മെഡലുകളുമായി ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. ബോക്സിംഗിൽ വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി, സമയം 7:35.
3: യുവവാണി.

0: ചെയ്യുകയാണ്. ഈ വർഷം പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില പ്രധാന മാറ്റങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. കൂടുതൽ വിഷയ സംയോജനങ്ങൾ, 2 പേപ്പർ കോമ്പിനേഷൻസ് തിരഞ്ഞെടുക്കാനുള്ള അവസരവും വിവിധ ബിരുദ കോഴ്സുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ലഭ്യമായ വിശാലമായ അർഹതയും ഗേറ്റിലെ കൂടുതൽ ഇൻക്ലൂസീവ് ആക്കി മാറ്റിയിരിക്കുകയാണ്. ഉന്നത പഠനം, ഗവേഷണം, പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലവസരങ്ങൾ എന്നിവ ലക്ഷ്യമിടുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും ബിരുദധാരികളും എല്ലാ വർഷവും ഈ ദേശീയതല പരീക്ഷ എഴുതുന്നു. എന്താണ് ഗേറ്റ് പരീക്ഷ? ആർക്കെല്ലാം അപേക്ഷിക്കാം? പരീക്ഷയുടെ ഘടന എന്താണ്? ഗേറ്റ് സ്കോർ ലഭിച്ചാൽ ലഭിക്കുന്ന അവസരങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളെക്കുറിച്ച് ISRIയിലെ സീനിയർ ശാസ്ത്രജ്ഞനായിരുന്ന എസ് രാധാകൃഷ്ണനുമായുള്ള അഭിമുഖം കേൾക്കാം.
1: എഞ്ചിനീയറിംഗ് ബിരുദത്തിന് ശേഷം അടുത്തതായി എന്ത് എന്ന ചോദ്യം പൂർത്തിയാക്കുന്ന പലർക്കും ഉണ്ടാവാം. അവിടെയാണ് ഒരുപാട് സാധ്യതകളുമായിട്ട് ഗേറ്റ് എന്ന പരീക്ഷ, അതായത് ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന പരീക്ഷ കടന്നു വരുന്നത്. ഈ പരീക്ഷയെക്കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് യുവവാണിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഇവിടെ ഭയങ്കരമായിട്ട് ബാക്കിലോട്ട് വലിക്കുന്നു, ഇങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കുള്ളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴാണ് ആ സ്ഥലത്തിലോട്ട് എത്തുള്ളൂ. ഒന്നും അറിയാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്.

0: ഹായ് കൊച്ചുകുട്ടുകാരെ, വട്ടയം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇല കൊഴിഞ്ഞ വൃക്ഷം, ഇതാണ് ഇന്നത്തെ കഥ. കേട്ടോളൂ. ഒരു നിമിഷം അവളുടെ മിഴികൾ ആ വൃക്ഷത്തിലുടക്കി. ഋതുവിന്റെ ലീലാവിലാസങ്ങളാൽ ഇല കൊഴിഞ്ഞു നിൽക്കുന്ന വൃക്ഷം, വീടുടഞ്ഞ മോഹങ്ങളുമായി കഥനഭാരത്താൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ അവൾ ആ വൃക്ഷത്തിലൂടെ ദർശിച്ചു. ആ വൃക്ഷത്തിൽ വന്നു ഭവിച്ചിരുന്ന ഓരോ മാറ്റവും എന്നും അവളെ ആകർഷിച്ചിരുന്നു. അന്നെല്ലാം അവൾക്കത് കാണുമ്പോൾ വെറും കൗതുകം മാത്രമായിരുന്നു. പക്ഷേ ഇന്ന് അവൾക്ക് ആ വൃക്ഷത്തിന്റെ നിർവികാരത മനസ്സിലാകുന്നു. താനും ഈ വൃക്ഷവും തമ്മിൽ എന്ത് വ്യത്യാസം? തങ്ങൾ ഇരുവരുടെയും അവസ്ഥ തുല്യമല്ലേ? അവൾ മനസ്സിലോർത്തു. അല്ല, തനിക്കെന്ത് ദുഃഖം? മരണത്തെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ആനയിക്കുവാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുന്ന താൻ ഇനി എന്തിനു ദുഃഖിക്കണം? പ്രതീക്ഷയുടെയോ സ്വപ്നത്തിന്റെയോ അണയാത്ത ഒരു തരി പോലും ഇനി ജീവിതത്തിൽ അവശേഷിക്കുന്നില്ല. പിന്നെ താൻ ഇനി എന്തിനു ജീവിക്കണം? കരയുവാൻ കണ്ണുനീർ വറ്റിയിരിക്കുന്നു. എന്നിട്ടും അവളുടെ കൺകോണിൽ നീർമുത്തുകൾ നിറഞ്ഞു. അവൾ ആ വൃക്ഷത്തെ തന്നെ ഉറ്റുനോക്കി നിന്നു. മനസ്സിൽ നിറം മങ്ങിയ ചിത്രങ്ങളും ചിന്തകളും തമ്മിൽ ദ്വന്ദ്വ യുദ്ധം നടത്തുന്നു. ഓർമ്മകളുടെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും അശ്രുഗണങ്ങൾ വന്നു നിറഞ്ഞ് ആ വൃക്ഷം അവ്യക്തമായി. അവൾ തന്റെ വീട്ടിലേക്ക് ഒരു വട്ടം നോക്കി. താൻ തന്റെ ബാല്യ കൗമാരങ്ങൾ പിന്നിട്ട ഭവനം, തന്റെ പാദ സ്പർശനമേറ്റിട്ടുള്ള ഓരോ മൺതരിയും നിറഞ്ഞ മുറ്റം, എല്ലാത്തിനുമുപരിയായി തന്റെ പ്രിയപ്പെട്ടവർ. അവൾ എല്ലാത്തിനോടും എല്ലാവരോടും നിശബ്ദമായി യാത്ര പറഞ്ഞു. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച അവൾ ദുഃഖങ്ങളിൽ നിന്നും മോചനം തേടിയുള്ള യാത്രയ്ക്ക് ആരംഭം കുറിച്ചു. നീണ്ട 21 വർഷങ്ങൾ അതിന്റെ മുന്നിൽ. ഒരു വർഷം എത്ര നിസാരം! പക്ഷേ ഒരു ജന്മം മുഴുവൻ അനുഭവിച്ചു തീർക്കേണ്ട അത്ര ദുരിതങ്ങൾ, ദുഃഖങ്ങൾ അവൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അനുഭവിച്ചു. ലോകത്തിന്റെ കപടതകളെ കുറിച്ച് അറിയുവാൻ അവൾ അല്പം വൈകിപ്പോയി. മനസ്സിലാക്കിയപ്പോഴേക്കും ദുഃഖത്തിന്റെ ഉൾക്കടലിലേക്ക് അവൾ മുങ്ങിപ്പോയിരുന്നു. വല്ലപ്പോഴും മാത്രം മകളെ കാണാനായി പറന്നെത്തി ഉടൻ തന്നെ മടങ്ങുന്ന മാതാപിതാക്കൾ. അതിനാലാവാം ഒരു പക്ഷേ അവൾക്ക് അവരുടെ സ്നേഹം മനസ്സിലാക്കാൻ കഴിയാതെ പോയത്. എങ്കിലും സന്തോഷഭരിതമായ അവളുടെ ജീവിതത്തിൽ പൂക്കളും ശലഭങ്ങളും വൃക്ഷങ്ങളും കവിതകൾ നിറഞ്ഞ ലോകവുമായിരുന്നു കൂട്ടുകാർ. അല്പം സ്നേഹവും ലാളനയും കുറഞ്ഞുപോയി എന്നത് അവളുടെ ജീവിതത്തിലെ ഒരു ദുഃഖമായിരുന്നുവോ? ആവാം. അല്ലെങ്കിൽ അവൾക്ക് കാലിടറുമായിരുന്നോ? സന്തോഷഭരിതമായ നീണ്ട 20 വർഷങ്ങൾ കൊഴിഞ്ഞു വീഴവേ അവളുടെ ജീവിതം മറ്റെന്തിലേക്കോ ഉള്ള പ്രയാണത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അതെ, അവനെ കണ്ട നാൾ ഒരു ഓഗസ്റ്റ് മാസം, പൂക്കളത്തിന്റെയും തിരുവോണപ്പാട്ടിന്റെയും തിരുവാതിരയുടെയും ദിനങ്ങൾ. വൃക്ഷലതാദികൾ എങ്ങും പുഷ്പങ്ങൾ നിറഞ്ഞു ചൊരിഞ്ഞു നിൽക്കുന്ന വസന്തകാലം. എന്നോ ലഭിക്കാതെ പോയ അല്പം സ്നേഹത്തിന്റെ കുറവ് മൂലമാവാം അവൾക്ക് ആ ഒരു കൂട്ടുകാരന്റെ സ്നേഹം അതുല്യമായി തോന്നി. തന്നെക്കാൾ ഏറെ അവൾ ആ കൂട്ടുകാരനെ വിശ്വസിച്ചു. എല്ലാം മറന്നവൾ ആ കൂട്ടുകാരനെ സ്നേഹിച്ചു. ആത്മാർത്ഥമായി തന്നെ അവൾ കൂട്ടുകാരനാക്കി. അവൻ വിളിച്ചപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് അവളിൽ വിശ്വാസമർപ്പിച്ച് ആ കൂട്ടുകാരനോടൊപ്പം അവൾ ഇറങ്ങി തിരിച്ചു. ആ കൂട്ടുകാരനെ താൻ നന്നായി മനസ്സിലാക്കി എന്നാണ് അവൾ ധരിച്ചിരുന്നത്. പക്ഷേ അവളുടെ ധാരണകളെല്ലാം തെറ്റായിരുന്നെന്ന് അവൾ മനസ്സിലാക്കിയപ്പോൾ അല്പം വൈകിപ്പോയിരുന്നു. പിന്നെ എല്ലാം കീഴ്മേൽ മറിയുന്നത് അവൾ അറിഞ്ഞു. അവന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ എത്ര പെട്ടെന്നായിരുന്നു! അമൃതവർഷം ചൊരിഞ്ഞു നിന്ന അവൻ ജ്വലിക്കുന്ന അഗ്നിഗോളമായി മാറിയത്. അതെ, മയക്കുമരുന്നിന് അടിമയായ ആ കൂട്ടുകാരന്റെ മറ്റൊരു മുഖം അവൾ കാണുകയായിരുന്നു. പിന്നീട് എത്രയെത്ര തിക്ത അനുഭവങ്ങൾ എല്ലാം അവൾ സഹിച്ചു. ഭൂമിയോളം ക്ഷമിച്ചു. ദൈവത്തോട് അവൾ മനസ്സുരുകി പ്രാർത്ഥിച്ചു. അവൾക്ക് അതിനു മാത്രമല്ലേ കഴിയുമായിരുന്നുള്ളൂ? അവൻ നന്നാകുമെന്ന് അവൾ കരുതി. എല്ലാം നേരെയാകും എന്നവൾ സമാധാനിച്ചു. പക്ഷേ അവിടെയും അവൾക്ക് തെറ്റി. അവൻ ഇറക്കി വിട്ടപ്പോൾ ദുർബലമായ അവൾക്ക് തോൽവി. സമ്മതിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അവൾക്ക് ഒരെത്തും പിടിയുമില്ലായിരുന്നു. തന്നെ വീട്ടിൽ എല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. എങ്കിലും എല്ലാ പ്രതീക്ഷയും നശിച്ച അവൾ വീടിന് മുമ്പിൽ പാതി വഴിയിൽ വച്ച് പിന്തിരിയുകയായിരുന്നു. ഏതോ ഒരു നിമിഷത്തിൽ തോന്നിയ എടുത്തുചാട്ടത്തിന്റെ ഫലം അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി വീണുടഞ്ഞ മോഹങ്ങളും പേറി അവൾ അവളുടെ യാത്രയുടെ അന്തിമസ്ഥാനത്തെത്തി. ഇരുകരങ്ങളും നീട്ടി തന്നെ സ്വീകരിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന അഗാധ ഗർത്തം ഉറച്ച കാലടികളോടെ അവൾ മെല്ലെ മുന്നോട്ട് നീങ്ങി. ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് വീണ്ടും ആ ഇല കൊഴിഞ്ഞ വൃക്ഷം കടന്നു വന്നു. ഒരു മാത്രയിൽ അവൾ ആലോചിച്ചു, തന്റെ ജീവിതത്തിലെ ഋതുവും മാറിയില്ലേ? വലിയൊരു ചോദ്യം അവളുടെ മനസ്സിൽ ഉടലെടുത്തു. പെട്ടെന്ന് അവൾ രണ്ട് ചുവടുകൾ പിന്നിലേക്ക് വെച്ചു. എന്തോ ഒരു ഉൾപ്രേരണയാൽ അവൾ വീണ്ടും പാതി വഴിയിൽ പിന്തിരിഞ്ഞു നടന്നു. മരണത്തിന്റെ മുന്നിൽ നിന്ന് തന്റെ പ്രിയപ്പെട്ടവരുടെ സ്നേഹത്തിന് മുന്നിൽ ഒരു നിമിഷം അവൾ പതറി. എല്ലാ സന്തോഷത്തിന്റെയും നടുവിലും അവൾ കണ്ണീരിൽ കുതിർന്ന ദിനങ്ങൾ തള്ളി നീക്കവേ അവളുടെ മിഴികൾ വീണ്ടും ആ വൃക്ഷത്തിൽ ചെന്ന് പതിച്ചു. അതാ അതിന്റെ ശിഖരങ്ങളിൽ അങ്ങിങ്ങായി തളിർപ്പുകൾ കിളിർക്കാൻ തുടങ്ങിയിരിക്കുന്നു. വീണ്ടും ഋതു മാറുവാൻ തുടങ്ങിയിരിക്കുന്നു. തരുവിന്റെ ദുഃഖാവസ്ഥ അകലാൻ ഇനി അധിക നാൾ വേണ്ടെന്ന് അവൾ മനസ്സിലോർത്തു. എന്നിട്ടും എന്തേ തന്റെ ജീവിതത്തിലെ ഋതു മാറാൻ വൈകുന്നത്? ഉത്തരമില്ലാത്ത ഒരു ചോദ്യം അവളുടെ മനസ്സിൽ ശേഷിച്ചു. ആ ഇല കുഴിഞ്ഞ വൃക്ഷം തളിർക്കുന്നതും പൂക്കുന്നതും നോക്കി തന്റെ ജീവിതത്തിലെ ഋതു മാറുന്നതും കാത്തു കാത്ത് അവൾ ഇരുന്നു ഏറെ കാലം. കുട്ടികളെ, ഇന്നത്തെ കഥ ഇവിടെ തീരുകയാണ്. അടുത്ത കഥയുമായിട്ട് നാളെ എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തുപിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഞമ്മളെ മജനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുൻതഹ മാതിരി. എന്ത്?

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പോൾ.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്, ഏകോപനം ബീന ഗുവേര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നമസ്കാരം. റേഡിയോ സന്ധനം 90.4 FM നീതിയുടെ വഴിത്താര എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നീതിയുടെ വഴിത്താരയിൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന ഒരു പ്രധാന സുരക്ഷാ കവചമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഷുറൻസ് പോളിസികൾ, ക്ലെയിമുകൾ, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, അതുപോലെ തന്നെ നിയമപരമായ വശങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ പലപ്പോഴും പലർക്കും ഇന്നും കുറേയധികം സംശയങ്ങളുണ്ട്. ഇന്ന് ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയുന്നതിനായിട്ട് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് കൊല്ലം ബാറിലെ പ്രശസ്ത അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം.
2: നമസ്കാരം.
1: അപ്പോൾ ഇന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളും അതുപോലെ തന്നെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇന്ന് അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെയും സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മെഡിക്ലെയിം ഇൻഷുറൻസ് അല്ലേ?
2: അതെ.
1: അപ്പോൾ ഈ മെഡിക്ലെയിം ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാർ, ഈ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്നത് ഒരു ഇപ്പോൾ ഒരു ആഡംബരമായിട്ടല്ല നമ്മൾ കരുതുന്നത്, ഇതൊരു ആവശ്യമായിട്ടാണ് ഓരോരുത്തർക്കും മാറിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെഡിക്ലെയിം ഇൻഷുറൻസിനെ കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും എന്താണ് പറയാനുള്ളത്?
2: മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനിക്കാർ ഇഷ്യൂ ചെയ്യുന്ന പലതരം പോളിസിയിൽ ഒരു വിഭാഗമാണ്. അതായത് ലൈഫ് ഇൻഷുറൻസ് പോളിസീസും നോൺ ലൈഫ് ഇൻഷുറൻസ് പോളിസീസും ഉണ്ട്. നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ അതിനെപ്പറ്റി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഭാഗമാണ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി. അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒരു വ്യക്തി അപ്രതീക്ഷിതമായി അസുഖം പിടിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചികിത്സാ ചെലവ് അതിഭയങ്കരമാണ്. അത് നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു വ്യക്തിയുടെ മാസമുള്ള ഏർണിങ്സ് ഇന്ന് സേവിങ്സും താങ്ങാൻ പറ്റാവുന്നതിന് അപ്പുറമാണ്. അത് അങ്ങനെയുള്ള സാമ്പത്തികമായ ഒരു ക്രൈസിസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുൻകൂറായിട്ട് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുന്നത്. അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തു വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഇൻഷുറൻസ് കമ്പനി നമുക്ക് വേണ്ടി കൊടുക്കുന്നു ഹോസ്പിറ്റലിന്. അതാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് പോളിസി, അഥവാ മെഡിക്ലെയിം പോളിസീസ് എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, പോളിസി എടുത്ത ഒരു വ്യക്തി ഇൻഷുർഡ് എന്ന് പറയും, പോളിസി എടുത്ത വ്യക്തിയോ അല്ലെങ്കിൽ ആ പോളിസിയിൽ പറയുന്ന കുടുംബാംഗങ്ങളോ അസുഖം ബാധിച്ചോ പരിക്കുകൾ പറ്റിയോ ഹോസ്പിറ്റലൈസ്ഡ് ആയാലും അവരുടെ മുഴുവൻ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസും ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ മെഡിക്ലെയിം പോളിസീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി ഒന്നുകൂടെ പറയാം, ഈ കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് വ്യാപകമായിട്ട് വളരെ 10-15 വർഷമായുള്ളൂ. കാരണം മെഡിക്കൽ എക്സ്പെൻസ് അലാമിങ്ങിൽ കൂടുന്നു. വലിയ വലിയ ഹോസ്പിറ്റൽസും കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസും വരുന്നു, അവരുടെ മെഡിക്കൽ എക്സ്പെൻസ് കൂടുതലാണ്. ഈ ഫോറിൻ കൺട്രീസിൽ ഈ കൺസെപ്റ്റ് നേരത്തെ ഉണ്ട്. അതുകൊണ്ടാണ് അവർക്ക് മെഡിക്കൽ ചെലവുള്ളൊരു ബാധ്യതയാവുന്നില്ല. അവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ ഒരു ശമ്പളത്തിൽ നിന്ന് ഒരു തുക ഡിഡക്ട് ചെയ്ത് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് കൊടുക്കാറുണ്ട്. സോ അവരെ സംബന്ധിച്ചുള്ള മെഡിക്കൽ എക്സ്പെൻസസ് ഒരു പ്രശ്നമല്ല. ഇന്ത്യയിലെ സാധാരണക്കാരൻ്റെ ഇടത്തരക്കാരെ സംബന്ധിച്ചുള്ള അതല്ല സ്ഥിതി. പെട്ടെന്ന് ഇന്നത്തെ കാലത്തൊരു അസുഖങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ മെഡിക്കൽ ചെലവ് വഹിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഗവൺമെൻറ് ഈ ഇത്തരം പോളിസീസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും കമ്പനികൾ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന അപ്രതീക്ഷിതമായ എല്ലാ അസുഖങ്ങളെ സംബന്ധിച്ചും എല്ലാ ട്രീറ്റ്മെൻറ്റെ സംബന്ധിച്ചോളം ഫുള്ളി കവർ ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ടിലി കവർ ചെയ്യുന്ന സംവിധാനമാണ് മെഡിക്ലെയിം പോളിസി അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന വിഭാഗം.
1: മെഡിക്ലെയിം പോളിസികൾ നൽകുന്നത് കമ്പനികളാണെന്ന് സാർ പറഞ്ഞു, ഏതൊക്കെ കമ്പനികളാണ് ഈ പോളിസികൾ നൽകുന്നത്?
2: ഇത് രണ്ടു തരം കമ്പനികളും മെഡിക്ലെയിം പോളിസി ഇഷ്യൂ ചെയ്യും. നേരത്തെ ഞാൻ പറഞ്ഞു ലൈഫ് ഇൻഷുറൻസ് പോളിസി, LIC. ഇപ്പൊ LIC ഇൻഷുറൻസ് പോളിസി ഉണ്ട്. പക്ഷെ LIC വരുന്നതിന് മുമ്പ് തന്നെ നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളിലാണ് മെഡിക്ലെയിം പോളിസി ഇഷ്യൂ ചെയ്ത് തുടങ്ങി. നമ്മുടെ രാജ്യത്ത് 4 പ്രധാനപ്പെട്ട നോൺ ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി. ഈ 4 കമ്പനികളും മെഡിക്ലെയിം പോളിസീസ് വർഷങ്ങളായിട്ട് ഇഷ്യൂ ചെയ്യുന്നു. ഈ വിഭാഗത്തിന്റെ പ്രസക്തിയും ഇമ്പോർട്ടൻസും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുതിയ പ്രൈവറ്റ് ഇൻഷുറൻസ് കമ്പനീസും ഈ രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതായത് ICICI ലംബാർഡ്, HDFC കമ്പനി, കേരള ബേസ്ഡ്, തമിഴ്നാട് ബേസ്ഡ് ഒരു സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി. ഇപ്പോൾ ഭയങ്കര അലാമിംഗ് ബിസിനസ്സാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി, ബജാജ് അലയൻസ് കമ്പനി, അങ്ങനെയുള്ള കമ്പനികളെല്ലാം മെഡിക്ലെയിം പോളിസീസ് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മളുടെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബാങ്കുകാരും പല ഇൻഷുറൻസ് കമ്പനിയായിട്ട് ചേർന്ന് ടൈപ്പ് ഉണ്ടാവുകയും ആ ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിനെ കൊണ്ട് ഇൻഷുറൻസ് എടുപ്പിക്കുകയും അതിൻ്റെ പ്രീമിയം തുക ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്. അപ്പോൾ എല്ലാ കമ്പനികളും ഇൻക്ലൂഡിംഗ് LIC ഈസ് ഇഷ്യൂയിങ് മെഡിക്ലെയിം പോളിസീസ്.
1: ഈ പോളിസികൾക്കെല്ലാം ഒരു കാലാവധി ഉണ്ടാകും?
2: തീർച്ചയായും.
1: അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെഡിക്ലെയിം പോളിസിക്ക് അങ്ങനെ ഒരു കാലാവധി ഉണ്ടോ?
2: തീർച്ചയായും. മറ്റ് പോളിസി പോലെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വെഹിക്കിൾ ഇൻഷുറൻസിനെ പറ്റി പറഞ്ഞു. എല്ലാ പോളിസിക്കും അൺലെസ് അതർവൈസ് സ്പെസിഫൈഡ് ഒരു വർഷമാണ് കാലാവധി. അപ്പം മെഡിക്ലെയിം പോളിസിയിലെയും കാലാവധി

0: ലക്ഷമാണ്. ആ കാലാവധി തീരുന്നതിൻ്റെ തലേ ദിവസം എങ്കിലും നമ്മൾ പോളിസി റിന്യൂ ചെയ്തിരിക്കണം. അങ്ങനെ റിന്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കണ്ടിന്യൂ ചെയ്തോളും. പക്ഷേ ബ്രേക്ക് വന്നാൽ പിന്നെ ചിലപ്പോൾ പുതിയ പ്രപ്പോസൽ കൊടുക്കുകയും പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുകയും വേണ്ടി വരും. അപ്പം ചോദ്യത്തിന് ഉത്തരം, മെഡിക്ലെയിം പോളിസീസും മറ്റു പോളിസീസ് പോലും ജനറലി ഒരു വർഷത്തേക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്.
1: ഇപ്പോൾ ഈ പോളിസി എടുക്കാൻ പലർക്കും എവിടെയാണ് പോകേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്?
0: ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ താലൂക്കുകളിലും ഈ പൊതുമേഖല ഇൻഷുറൻസ് കമ്പനി ലൈക്ക് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, നാഷണൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി, ഈ നാല് കമ്പനികളും പൊതുമേഖല ഗവൺമെന്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനി, അവർക്കെല്ലാം ബ്രാഞ്ച് ഓഫീസും കൂടാതെ സാറ്റലൈറ്റ് ഓഫീസുണ്ട്. ചില വില്ലേജുകളിൽ സാറ്റലൈറ്റ് ഓഫീസ്, ഇത് കൂടാതെ ഇവർക്ക് ഏജന്റുമാരും കാണും. സ്റ്റാർ ഹെൽത്ത് പോലുള്ള കമ്പനിക്ക് വ്യാപകമായ ഏജൻസ് ഉണ്ട്. LIC ബിസിനസ് ചെയ്യുന്നവർ തന്നെ സൈഡ് ബിസിനസ് ആയിട്ട് ഏജൻസി എടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ ബ്രാഞ്ച് ഓഫീസിൽ ചെന്ന് നമ്മുടെ പ്രപ്പോസൽ ഫോം എഴുതി കൊടുത്താൽ പ്രീമിയം അടച്ച് പോളിസി നമുക്ക് വാങ്ങിക്കാമെന്നാണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല. എല്ലാ ടൗണിലും എല്ലാ വില്ലേജിലും എല്ലാ താലൂക്കിലും ഡിസ്ട്രിക്ട് സെന്റേഴ്സിലും ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയും കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എന്ന പോലുള്ള കമ്പനികളുടെയും ഓഫീസസ് ഉണ്ട്. ഒന്നുകിൽ കമ്പനിയിൽ നേരിട്ട് പോയി അവിടെ മാനേജറെ കാണുകയും ഡെസ്കിൽ കാണുകയും പ്രപ്പോസൽ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ഏജന്റുമാർ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ കൊണ്ട് പ്രപ്പോസൽ ഫില്ലപ്പ് ചെയ്ത് പ്രീമിയം വാങ്ങിച്ച് പോളിസി ഇഷ്യൂ തരുന്നതായിരിക്കും. അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.
1: സാർ, നമ്മൾ ഇപ്പോൾ ഒരു നിലവിൽ നമുക്കൊരു അസുഖം ഉണ്ടെന്നിരിക്കട്ടെ, ആ ഒരു അസുഖവും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ക്ലെയിംസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇൻഷുറൻസ് എന്ന് പറയുന്നത് തന്നെ നമുക്കുണ്ടാകുന്ന അപ്രതീക്ഷിതമായ സംഭവവികാസങ്ങളെ നേരിടുന്നതിനുണ്ടാകും. സപ്പോസ് നമുക്കൊരു വാഹനമുണ്ട്, നാളെ ഇടിക്കുമോ എന്ന് ഇടിക്കത്തില്ലെന്ന് നമുക്കറിയാം, പക്ഷേ ഇടിച്ചാലോ തട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇൻഷുറൻസ് എടുക്കുന്നത്. എന്നതുപോലെയാണ് നമുക്ക് മെഡിക്ലെയിം ഇൻഷുറൻസ് എടുക്കുന്നത്. നാളെ നമുക്കൊരു അപകടം അല്ലെങ്കിൽ ഇഞ്ചുറി അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വരാൻ സാധ്യത ഉണ്ട്, വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനി തരുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ചിലവ് നിങ്ങളുടെ അസുഖത്തിൻ്റെയും ട്രീറ്റ്മെൻറ്റായിട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ തരാം. പക്ഷെ നിങ്ങൾക്ക് നിലവിലുള്ള അസുഖമാണ് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ആ അസുഖത്തിന് എങ്ങനെ ഞങ്ങൾക്ക് ഇൻഷുറൻസ് തരാൻ പറ്റും? ആഫ്റ്റർ ആൾ ദേ ആർ ഓൾസോ പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് റിസ്ക് കവർ ചെയ്യുകയാണ് എല്ലാ ഇൻഷുറൻസും, മെഡിക്ലെയിമിലും അങ്ങനെയാണ്. അതുകൊണ്ട് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ ഒരുപക്ഷെ അവർ ഇൻഷുറൻസ് തരത്തില്ല, അല്ലെങ്കിൽ തന്നാൽ പോലും ആ അസുഖം എക്സ്ക്ലൂഡ് ചെയ്ത് തരത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയതായിട്ട് പോളിസി എടുക്കണമെന്ന് പറയുന്നു, ആ പോളിസി എടുക്കാൻ ചെല്ലുന്ന ആൾ ചോദിച്ച് പ്രീവിയസ് ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹാർട്ട് സംബന്ധമായ അസുഖമുണ്ട്, ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ജനറലി പോളിസി കൊടുക്കില്ല. അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുടെ എക്സ്പെൻസസിനെ ഒഴിവാക്കി ബാക്കിയുള്ളതിനെല്ലാം പോളിസി കൊടുക്കും. കാരണം ഞാൻ പറഞ്ഞതാ, റിസ്ക് ഉണ്ടെങ്കിൽ പിന്നെ പോളിസി കൊടുക്കത്തില്ല. കമ്പനിക്കാർ പ്രീമിയം എത്ര വാങ്ങിച്ചാലും അതിൻ്റെ കവറേജ് കൊടുക്കണം. 10 ലക്ഷം രൂപയുടെ പോളിസിയാണ്, 10 ലക്ഷം രൂപയും കൊടുത്തോണം, പ്രീമിയം 10,000 രൂപ ആയിരിക്കും. അതുകൊണ്ട് പ്രതീക്ഷിക്കാത്ത റിസ്ക്കാണ് കവർ ചെയ്യുന്നത്. അതുകൊണ്ട് നിലവിലൊരു അസുഖം ഉണ്ടെങ്കിൽ മിക്കവാറും കമ്പനി പോളിസി ഇഷ്യത്തിൽ റിസ്ക് എടുക്കത്തില്ല. അഥവാ റിസ്ക് എടുക്കുകയാണെങ്കിൽ തന്നെ ഏത് അസുഖമാണോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത്, നിലവിലുള്ളത്, അതിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടേ പോളിസി ഇഷ്യൂ ചെയ്യാറ്.
1: അപ്പൊ സാർ, ഈ പോളിസികളിൽ പറയാറുണ്ട് ഉത്തമ വിശ്വാസമാണ്. അപ്പൊ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ?
0: കറക്റ്റ്. ഉത്തമ വിശ്വാസം എന്ന് പറയാൻ കാരണം, ഇപ്പൊ ഞാൻ താങ്കൾക്ക് ഒരു പോളിസി ഇഷ്യൂ ചെയ്യുന്നു, ഞാൻ ഇൻഷുറൻസ് കമ്പനി, താങ്കൾ പോളിസി എടുക്കുന്ന ഇൻഷുർഡ് ആണ്. അപ്പൊ താങ്കൾക്ക് നാളെ വരാൻ സാധ്യതയുള്ള ചിലപ്പോൾ വന്നേക്കാവുന്ന അസുഖങ്ങൾ കണക്കാക്കിയാണ് തരുന്നത്. അപ്പം എനിക്കറിയണം താങ്കൾക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, അപ്പൊ എത്ര വയസ്സുണ്ട്, ഡയബറ്റീസ് ഉണ്ടോ, BP ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഹാർട്ട് സംബന്ധമായ നേരത്തെ അസുഖം ഉണ്ടായിട്ടോ, ട്രീറ്റ്മെന്റ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്ത് കൊടുക്കണം. ആ ഡിക്ലറേഷൻ ഓഫ് ഗുഡ് ഹെൽത്തിൽ ഇപ്പം എല്ലാ ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഷുറൻസ് കമ്പനിയും എല്ലാവരെയും മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കിയിട്ടല്ല ഇൻഷുറൻസ് എടുക്കുന്നത്. 60 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർക്ക് ഇൻഷുറൻസ് എടുക്കുന്നെങ്കിൽ മാത്രമേ അവരെ മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കും, അല്ലാത്ത കേസിൽ മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കുന്നില്ല. അപ്പൊ മെഡിക്കൽ ടെസ്റ്റ് വിധേയമാക്കാതെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് ഇൻഷുറൻസ് കമ്പനി പോളിസി തരികയാണ്. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഏതാ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കണമെങ്കിൽ ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കണം, എന്റെ പേര്, വയസ്സ്, എന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് എന്നൊക്കെ പറയണം. പ്രപ്പോസൽ എന്ന് പറയും, എനിക്ക് ഇത്ര രൂപയുടെ കവറേജ് വേണം. ആ പ്രപ്പോസലിലെ ഡിക്ലറേഷൻ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ഉണ്ട്. ആർ യു സഫറിംഗ് ഫ്രം എനി ഡിസീസ്, യെസ് ഉണ്ട്, നോ ഉണ്ട്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാം. ഹാവ് യു എവർ ബീൻ ട്രീറ്റഡ് ഇൻ എ ഹോസ്പിറ്റൽ, യെസ് ഉണ്ട്, നോ ഉണ്ട്. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഈ അടുത്ത കാലത്ത് എങ്ങനെ എന്തെങ്കിലും സർജറി ചെയ്തുണ്ടോ, മുട്ടിന്റെ പ്രശ്നങ്ങളുണ്ടോ, എൽ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെ 5, 5, 8, 10 സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആ സ്പെസിഫിക് ക്വസ്റ്റ്യൻസിൽ നമ്മൾ പലപ്പോഴും എഴുതുന്ന നോ നോ എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല, എനിക്ക് അസുഖങ്ങളൊന്നും, എനിക്ക് പ്രശ്നങ്ങളില്ല എന്നായിരിക്കും എഴുതുന്നത്. അപ്പം നിങ്ങൾ അസുഖം ഇല്ലെന്നാണ് പറയുന്നെങ്കിൽ നിങ്ങൾ പറയുന്ന ആ ഡിക്ലറേഷനെ ഞങ്ങൾ അല്ലെ ഇൻഷുറൻസ് കമ്പനി വിശ്വസിക്കുന്നു, കാരണം നിങ്ങൾ ഉത്തമ വിശ്വാസത്തോടെ എഴുതി നൽകുന്നതാണെന്നാണ് ഇൻഷുറൻസ് കമ്പനി വിശ്വസിക്കുന്നത്. അതാണ് ഗുഡ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കോൺട്രാക്ടിനെ പറ്റി പറയുന്നത് ഇറ്റ്സ് എ കോൺട്രാക്ട് ഓഫ് ഗുഡ് ഫെയ്ത്ത് എന്നാണ്. ഉത്തമ വിശ്വാസത്തിലെ പോളിസി എടുക്കുന്നതാണ് പറഞ്ഞതെല്ലാം ശരിയാണ്, അദ്ദേഹത്തിന്റെ വയസ്സ്, അദ്ദേഹത്തിന്റെ പശ്ചാത്തലം, അദ്ദേഹത്തിന്റെ പിന്നെ ഹെൽത്ത് സ്റ്റാറ്റസ് എല്ലാം ശരിയാണ്.

0: ാണെന്ന് ഉത്തമ വിശ്വാസത്തോടെ ബോധത്തോടെ എടുത്താണ് ഞങ്ങൾ പോളിസി എഴുതുന്നത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കണം. നാളെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല, മറച്ചു വെച്ചാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണെന്ന് കണ്ടാൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നിഷേധിക്കാനോ ഇൻഷുറൻസ് പോളിസി ക്യാൻസൽ ചെയ്യാനോ വരെ അധികാരമുണ്ട്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്താരകൾ. ആശയം അവതരണം അഡ്വക്കേറ്റ് സുധീർ ബോസ്. ഏകോപനം ബീന ഗുവേര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.

സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം. സുന്ദര സഞ്ചാരം, യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവൻ.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: 3.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇനി കേൾക്കാം നാടകവും നാടക വിശേഷങ്ങളുമായി തിരശീല. ആശയം ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.

0: ഉണ്ട്, തോട്ടപ്പണിക്കാരൻ തുടങ്ങി ജീവിതത്തിൽ പല പല വേഷങ്ങൾ അദ്ദേഹം ചെയ്തു. തനിക്ക് പറയാനുള്ളതെല്ലാം നാടകത്തിലൂടെ പറയുന്ന ആളായിരുന്നു എൻ പിള്ള എന്ന അരങ്ങിൽ ഗർജിച്ച എൻ പിള്ള. ദ പ്രസിഡന്റ് എന്ന നാടകത്തിലെ ഡയലോഗുകളെല്ലാം തന്നെ പ്രേക്ഷകന്റെ മനസ്സിൽ തറയ്ക്കുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. തദ്ദേശീയതയ്ക്കൊപ്പം സാർവദേശീയതയിലും എൻ പിള്ളയുടെ നാടകങ്ങൾ മുദ്ര പതിപ്പിച്ചു. 1982 അരങ്ങേറിയ അദ്ദേഹത്തിന്റെ NOC എന്ന നാടകത്തിൽ ആധുനിക രാഷ്ട്രീയ വിശ്വാസ പ്രമേയങ്ങൾ വിലയിരുത്തപ്പെടുന്നു.
1: എനിക്ക് രണ്ടാറുണ്ട്, അതിലൊന്നേ ഞാൻ തനിക്ക് വരുന്നു. അതാണ് ചോദിച്ചത്. എന്റെ രണ്ടാറിനെയും ഗവൺമെന്റ് ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് രണ്ടു തോളം പാലി വീതം ദിവസം തരുന്നു. അതാണ് കമ്മ്യൂണിസം. എന്റെ ഒരാറിനെ തനിക്ക് തന്നിട്ട് തന്റെ മുട്ടനാറിനെ ഞാൻ വാങ്ങുന്നു. അതാ ക്യാപിറ്റൽ. ഇരി ചെവിയറിയാതെ ഞാൻ തന്റെ മുട്ടനാറിനെ ഓട്ടിക്കും. അതാ ഇരിക്കും. എന്നെ ഒറ്റ വീട്ടിന് കൊന്നിട്ട് താൻ എന്റെ രണ്ടാറിനെ എടുക്കണം. അതാണ് പാലിന്റെ വിലയുടെ നേരെ ഇരട്ടി തീറ്റ കൂടിയാകുമ്പോ പഷ്ണി കിടന്ന് എല്ലും തോലുമായി എന്റെ ആറിനെ ഞാൻ ഇറക്കി വരയ്ക്കി വെക്കും. ഇത് വാങ്ങിക്കുന്ന ഹോട്ടലുകാരനത് ചിക്കൻ ചോപ്സ് എന്ന് പറഞ്ഞ് 80% മാത്രയ്ക്ക് കൂടെ ചേർത്ത് നാട്ടുകാർക്ക് വെക്കും. അതാ ഡെമോക്രസി. എന്റെ പെണ്ണാടിനെ വേലിക്ക് പുറത്തും തന്റെ മുട്ടനാടിനെ വേലിക്കപ്പുറത്തും കുറ്റി അടിച്ചു കെട്ടിയത് രണ്ടും മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ മോഹിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അതായി ചേരി ചേരാനായോന്ന് പറഞ്ഞു. രാത്രിയെ ശുദ്ധ തട്ടിപ്പ് അല്ലണെന്താ ഈ ഉദരനിമിത്തം വികൃത വേഷം.
0: വിശ്വകേരള കലാസമിതി യഥാർത്ഥ നാടകത്തിന്റെ തുടക്കമായിരുന്നു. അതുവരെ നാടകവേദി പിന്തുടർന്നു വന്നിരുന്ന രീതികളെയെല്ലാം എൻ പിള്ള മാറ്റിമറിച്ചു. കാബാലിക, ഈശ്വരൻ അറസ്റ്റിൽ, പ്രേതലോകം, ഞാൻ സ്വർഗത്തിൽ, ക്രോസ് ബെൽറ്റ് തുടങ്ങിയ നാടകങ്ങളെല്ലാം 18 ഉയരമുള്ള വേദിയിൽ തീജ്വാലകളായി മാറി. സമൂഹത്തിൽ ആഴ്ന്നിറങ്ങുന്ന രചനകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, 3 പറഞ്ഞാൽ അത് പ്രേക്ഷകന്റെ തലയിൽ അടിച്ചു കയറും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം. അധികാരം അധ്വാനിക്കുന്നവനിലേക്ക് എന്ന മുദ്രാവാക്യം അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. ഏതൊരു സ്ത്രീയും കൊതിക്കുന്ന ജീവിതമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ചിന്നമ്മയുടേത്. സ്വപ്നലോകങ്ങളുടെ മാസ്മരികതയല്ല, മറിച്ച് രണ്ടുപേരുടെയും സ്നേഹമായിരുന്നു അവിടെ കൊതിക്കുന്ന ആ ഘടകം. ചിന്നമ്മ എൻ്റെ സർവസ്വമാണ്, എൻ്റെ അന്തരാത്മാവ് തന്നെയാണ്, ഞാൻ തന്നെയാണ് എന്നാണ് എൻ പിള്ള ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്.
1: ചിന്നമ്മ എൻ്റെ സർവസ്വമാണ്, എൻ്റെ അന്തരാത്മാവ് തന്നെയാണ്, ഞാൻ തന്നെയാണ്.
0: നാടകാചാര്യൻ NN പിള്ളയുടെ മകനായ വിജയരാഘവൻ നമ്മുടെ പ്രിയപ്പെട്ട നടനാണ്. വിശ്വകേരള കലാസമിതിയിലൂടെ ബാല്യത്തിൽ തന്നെ നാടകരംഗത്ത് അദ്ദേഹം സജീവമായിരുന്നു. NN പിള്ളയുടെ കാബാലിക സിനിമയാക്കിയപ്പോൾ അതിൽ പോർട്ടർ കുഞ്ഞാലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് 22 അദ്ദേഹം സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു. 1982 എസ് കൊന്നനാട്ട് സംവിധാനം ചെയ്ത സുറുമയിട്ട കണ്ണുകൾ എന്ന ചിത്രത്തിലൂടെ 31 നായകനായി. ഈ ചിത്രം വിജയിച്ചിരുന്നില്ല. തുടർന്ന് പി ചന്ദ്രകുമാർ, വിശ്വംഭരൻ തുടങ്ങിയവരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ചു. ഒപ്പം നാടകത്തിലും സജീവമായി തുടർന്നു. കോട്ടയം ശൈലിയിലുള്ള വേറിട്ട സംഭാഷണമാണ് നമ്മെ ആകർഷിക്കുന്ന അദ്ദേഹത്തിലുള്ള ഘടകം. കാബാലികയുടെ സഹസംവിധായകനായിരുന്ന ജോഷിയുമായുള്ള അടുപ്പം മൂലം അദ്ദേഹത്തിന്റെ ന്യൂഡൽഹി എന്ന ചിത്രത്തിൽ അവസരം ലഭിച്ചു. 1987 നാടകരംഗം പൂർണ്ണമായി ഉപേക്ഷിച്ചതിന് ശേഷം 1993 ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഏകലവ്യൻ എന്ന ചിത്രത്തിലൂടെ വിജയരാഘവൻ ഏറെ ശ്രദ്ധേയനായി. പിന്നീട് പുറത്തിറങ്ങിയ ദ കിങ്, ദി ക്രൈം ഫയൽ ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു. വിനയൻ സംവിധാനം ചെയ്ത ശിപായി ലഹള എന്ന ചിത്രത്തിൽ വിജയരാഘവൻ ശ്രദ്ധേയമായ ഒരു വേഷം അവതരിപ്പിച്ചു. 2000 ശേഷം നിരവധി അവസരങ്ങൾ ലഭിക്കുകയും പ്രേക്ഷകരുടെ പ്രിയ നടനുമായി അദ്ദേഹം മാറി.

0: ഞാൻ പോവാ സാറേ, എല്ലാരും എന്നെ ശപിക്കും, എന്റെ ഉമ്മയും എന്റെ മോളും. ഇത്തിരി സ്നേഹം പോലും ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല.
1: ഇല്ല മമ്മാലി, മമ്മാലി ആരും ശപിക്കില്ല, ഈ ലോകത്തുള്ള ആരും ശപിക്കില്ല.
0: ഇല്ല സാറേ, ശപിക്കും, ഞാൻ ദുഷ്ടനാ, ദുഷ്ടനാ.
1: മമ്മാലി, മമ്മാലി എന്തായി കാണിക്കുന്നത്?
0: സാറേ നാളെ എന്റെ ഉമ്മ വരും, ഉമ്മ വരുമ്പോ ഡോക്ടർ സാർ അവരോട് പറയണം ഉമ്മയുടെ മോനൊരു പാവായിരുന്നെന്ന്. എന്റെ മോളോട് സാറ് പറയണം പാപ്പ കോളെ ഇഷ്ടമായിരുന്നെന്ന്, ഒത്തിരി ഒത്തിരി ഇഷ്ടമായിരുന്നെന്ന്.
1: ഞാൻ പറയാം,
0: ഈ രാത്രി കഴിഞ്ഞാ പിന്നെ ഈ രാത്രിയിനേക്കാളും ഇരുട്ടുള്ള ലോകത്തിലേക്ക് ഞാൻ ഒറ്റയ്ക്ക്. എന്റെ തെറ്റ് പടച്ചോനെങ്കിലും ഓർക്കോട്ടെ.
2: എൻ എൻ പിള്ളയുടെ മാതൃ സഹോദരി പുത്രിയായ ജി ഓമന വിശ്വകേരള കലാസമിതിയിലെ അംഗമായി ഒട്ടേറെ നാടകങ്ങളിൽ മികവുറ്റ കഥാപാത്രങ്ങൾക്ക് ജീവൻ പകർന്നു. 35 വർഷത്തെ അഭിനയ ജീവിതത്തിൽ 40-ലേറെ നാടകങ്ങളിലൂടെ അവർ അരങ്ങിലെത്തി. 10,000-ലേറെ വേദികളിലാണ് ജീവസുറ്റ കഥാപാത്രങ്ങളുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. 1954 എൻ എൻ പിള്ള രൂപപ്പെടുത്തിയ അസലാമു അലൈക്കു എന്ന നാടകമാണ് ഓമനയെ അറിയപ്പെടുന്ന നടിയാക്കിയത്. വിശ്വകേരളയുടെ നാടകങ്ങളിൽ മാത്രം അഭിനയിച്ചാണ് ഓമന മികവുറ്റ നടിയായി വളർന്നത്. ക്രോസ്ബെൽറ്റിലെ പട്ടാളം ഭവാനി, കാബാലികയിലെ കടക്കാവൂർ അത്ത, പ്രേതലോകത്തിലെ അർത്തുങ്കൽ കാർത്തിയായനി എന്നിവ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളാണ്. കാബാലിക എന്ന നാടകം 1974 സിനിമയാക്കിയപ്പോൾ നാടകത്തിൽ ചെയ്തിരുന്ന വേഷം സിനിമയിൽ ഓമന തന്നെയാണ് അവതരിപ്പിച്ചത്. 2007 ജയരാജ് സംവിധാനം ചെയ്ത ആനന്ദ ഭൈരവി സിനിമയിലാണ് അവസാനമായി അവർ അഭിനയിച്ചത്. കാബാലികയിലെ കടക്കാവൂർ അത്തയാണ് ഓമനയെ കൂടുതൽ പ്രശസ്തിയാക്കിയ വേഷം.
3: ബോംബെയിലെ പ്രശസ്തമായ ഒരു കമ്പനിയുടെ 1 കോടി രൂപയുടെ ബിസിനസ് ഡൽഹിയിലെ ഒരു മഹാനിൽ തങ്ങി നിൽക്കുകയാണ്. അതെല്ലാം കൂടി തങ്ങി നിൽക്കുന്നത് ഒരു മണിക്കൂർ മതി. 500 rupees. റൂം നമ്പർ 1.
2: സെൻട്രൽ ജയിൽ പശ്ചാത്തലത്തിൽ എൻ എൻ പിള്ള രചിച്ച നാടകമാണ് ആവർത്തനം. ജയിലിലാക്കപ്പെട്ട കുറ്റവാളികളുടെ മാനസിക വ്യാപാരങ്ങളിലൂടെയാണ് നാടകം കടന്നുപോകുന്നത്. 23 മോഷണ കേസുകളിൽ പ്രതിയാക്കപ്പെടുകയും അതിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ആളാണ് നാടകത്തിലെ മുഖ്യ കഥാപാത്രം. 9 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചയാൾ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പുതിയ ലോകത്തേക്ക് പോകാൻ അയാൾ തയ്യാറാവുകയാണ്. ഈ സാഹചര്യത്തിലാണ് നാടകം ആരംഭിക്കുന്നത്. ജയിൽ സൂപ്രണ്ടും ജയിൽ പുള്ളിയായ ഇയാളും ഒരുമിച്ച് പഠിച്ചവരാണ്. ഈ പഴയ ചങ്ങാതിയോട് ജയിൽ സൂപ്രണ്ടിന് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം കുറ്റവാളിയായവനാണ് തൻ്റെ ഈ പഴയ ചങ്ങാതിയെന്ന് അയാൾ വിശ്വസിക്കുന്നു. ജയിൽ ജീവിതവും അതിലേക്ക് നയിച്ച സാഹചര്യങ്ങളെയും മറന്ന് പുതിയൊരു ജീവിതം നയിക്കാൻ തയ്യാറാകണമെന്ന് സൂപ്രണ്ട് അയാളെ ഉപദേശിക്കുന്നു. എന്നാൽ ജയിലിലേക്ക് തന്നെ മടങ്ങി വരാനാണ് തൻ്റെ ആഗ്രഹമെന്ന് അയാൾ സൂപ്രണ്ടിനോട് പറയുന്നു. പെട്ടെന്ന് ജയിലിലേക്ക് പുതിയ ഒരു പ്രതിയെയും കൊണ്ട് പോലീസ് എത്തുന്നു. പോക്കറ്റടി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു യുവാവായിരുന്നു പ്രതി. പെട്ടെന്ന് ആ യുവാവ് തൻ്റെ മകനാണെന്ന് ജയിൽ പുള്ളി തിരിച്ചറിയുന്നു. മകനും തൻ്റെ വഴി തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ജീവിക്കാൻ എന്നോർത്ത് അയാളുടെ ഹൃദയം തകർന്നു. ഇടത്തരക്കാരുടെയും തൊഴിൽ രഹിതരുടെയും വേദനകളിലേക്കാണ് ഈ നാടകം മിഴി തുറന്നത്. മലയാളികളുടെ സാംസ്കാരിക സാമൂഹിക ഭൂമികയിൽ കോളിളക്കം സൃഷ്ടിച്ച തൻ്റെ നാടകങ്ങളെ പോലെ തന്നെ ആഖ്യാന മന്ത്രവാദത്തിൻ്റെ ചങ്ങലയിൽ നമ്മെ തളച്ചിടുന്ന രചനയായിരുന്നു എൻ എൻ പിള്ളയുടെ ആത്മകഥയായ ഞാൻ. അതിലെ ചെറിയൊരു ഭാഗം ഇങ്ങനെയാണ്. ഞാൻ ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു. ദിവസങ്ങളോളം അതിനുവേണ്ടി ഞാൻ പ്ലാനിട്ടു. അവസാന മുഹൂർത്തത്തിൽ ഭാഗ്യം കൊണ്ട് ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇന്ന് ഒരു കാര്യം ഞാൻ വിശ്വസിക്കുന്നു, ആത്മഹത്യ ചെയ്യാനും അപഹരിക്കാനും ആഗ്രഹിച്ചിട്ടില്ല.

0: ഒറ്റ മനുഷ്യൻ പോലും ഈ ലോകത്തിലുണ്ടാകില്ല. ഹോ, ഇന്നും അതോർക്കുമ്പോൾ ഞാൻ നടുങ്ങുകയാണ്. ഇത്രയും വലിയ അവിവേകം, ഇത്രയും വലിയ ഹൃദയശൂന്യത, ഇത്രയും നികൃഷ്ടമായ ഒരു പ്രേരണ എന്നിലെങ്ങനെയുണ്ടായി? ഞാൻ അത്ഭുതപ്പെടുന്നു. അവിസ്മരണീയമായ കഥാപാത്രങ്ങളും പിടിച്ചുകുലുക്കുന്ന സംഭവ വികാസങ്ങളും മധുര മനോഹരങ്ങളായ വൈകാരിക മുഹൂർത്തങ്ങളും യുദ്ധത്തിൻ്റെയും കൂട്ടക്കൊലയുടെയും പാലായനത്തിൻ്റെയും ഭീകര നിമിഷങ്ങളും ഒന്നിച്ചു ചേരുന്ന ആത്മകഥയായിരുന്നു അത്. നാടകദർപ്പണം എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നാടകാവതരണത്തെപ്പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു ബാലപാഠമെങ്കിലുമായാൽ ഞാൻ കൃതകൃത്യനായി. ഇതിൽ ആധികാരികത്വമൊന്നും അവകാശപ്പെടുന്നില്ല. അനന്തവിസ്തൃതമായ നാടകവേദിയെപ്പറ്റി ആധികാരികമായി സംസാരിക്കുക എന്ന് വച്ചാൽ ആധികാരികമായി അസംബന്ധം പറയുക എന്നായിരിക്കും. ഈ പ്രബന്ധം വായിച്ചു കഴിയുമ്പോഴും താഴെ പറയുന്ന വാക്കുകൾ ഓർക്കണം: പിന്നിൽ ഒരു മറ, നിൽക്കാൻ ഒരു തറ, എൻ്റെ മുന്നിൽ നിങ്ങളും, എൻ്റെ ഉള്ളിൽ ഒരു നാടകവും. അതാണ് തിയേറ്റർ. അങ്ങനെ വായനക്കാരൻ്റെയും പ്രേക്ഷകന്റെയും ഒക്കെ മനസ്സിൽ വാക്കുകൾ കൊണ്ട് അദ്ദേഹം അമ്പെയ്തു. 1991 സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ഗോഡ്ഫാദർ എന്ന സിനിമയിൽ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര രംഗത്ത് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. തുടർന്ന് നാടോടി എന്ന ചിത്രത്തിലും അഭിനയിച്ചു. മലയാളികൾക്ക് എന്നും എക്കാലവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചിത്രമാണ് ഗോഡ്ഫാദർ.
1: അപ്പൊ അടച്ച കൂട്ടിയോ, ഇനി പോകാൻ പരിപാടിയില്ലേ? തുറന്നോട്ടെ. എന്താടാ കാര്യം?
2: അഞ്ഞൂറാം മുതലാളി, ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ. മുതലാളി
1: അതെന്താ? ബാക്കിയുള്ള മുതലാളിമാരെല്ലാം ചാത്തോ? കാര്യം പറയടാ.
2: എന്റെ നാരായണൻ കുട്ടിയെ കാർത്തിയാരിയുടെ ആളുകൾ ഒന്ന് പിടിച്ചോണ്ട് പോയി മുതലാളി.
1: ഏത് കാർത്തിയാരിയാടാ?
2: കടപ്പുറത്ത് കാർത്തിയാരി എന്ന് പറഞ്ഞ് വെച്ച് വന്ന് താമസിക്കുന്നുണ്ട്. അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കുക മുതലാളി.
1: ആ, അതൊക്കെ പോലീസ് അടിച്ചെന്ന് പറയടാ. ഞാൻ പറഞ്ഞാണ് പറ.
2: കടപ്പുറം കാർത്തിയാരിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നത് ആ ആനപ്പാറയിലെ അച്ഛമ്മയാ. അച്ഛമ്മ അയച്ചു കൊടുത്ത ഗുണ്ടകളാ അവർക്കിപ്പൊ കാവല്. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്.
0: സംവിധായകൻ സിദ്ദിഖിന് ഒരു ശബ്ദ താരാവലിയിൽ നിന്ന് കേരളത്തിൽ സെന്റ് തോമസ് വന്നപ്പോൾ ആദ്യം ക്രിസ്ത്യൻ മതം സ്വീകരിച്ച 500 കുടുംബങ്ങളെ വിളിക്കുന്ന അഞ്ഞൂറ്റിക്കാർ എന്ന പേര് വായിക്കുകയും അതിൽ നിന്ന് മനസ്സിൽ അഞ്ഞൂറാൻ എന്ന പേര് കിട്ടുകയും ചെയ്യുന്നു. പലരെയും ആ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുകയും ആലോചിക്കുകയും ചെയ്തതിന് ശേഷം സംവിധായകൻ ലാലാണ് പെട്ടെന്ന് ഒരു ദിവസം എൻ എൻ പിള്ളയെ നിർദ്ദേശിച്ചത്. ജീവിതത്തിൽ കർക്കശക്കാരനായ അദ്ദേഹത്തോട് നേരിട്ട് സിനിമയിൽ അഭിനയിക്കാമോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം ആർക്കും വന്നില്ല. അങ്ങനെ മകനും നടനുമായ വിജയരാഘവനെ സമീപിക്കുന്നു. അമ്മ മരിച്ചതിന്റെ വിഷമത്തിൽ നിൽക്കുന്ന തന്റെ അച്ഛൻ അഭിനയിക്കാൻ തയ്യാറാവില്ലെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഗോഡ്ഫാദറിന്റെ കഥ കേട്ടപ്പോൾ ഇത് അച്ഛൻ ചെയ്യും എന്ന വിശ്വാസം വിജയരാഘവനുണ്ടായിരുന്നു. സമ്മതിപ്പിക്കാമെന്നും അദ്ദേഹം വാക്കുകൊടുക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്ന് ഒരു ദിവസം വിജയരാഘവൻ കഥ പറയാനായി ലാലിനെ വിളിക്കുന്നു. അങ്ങനെ കോട്ടയത്തെത്തി എൻ എൻ പിള്ളയോട് അവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അദ്ദേഹം ചോദിച്ചത് എന്തുകൊണ്ട് ഞാൻ എന്നായിരുന്നു. മാനസികമായി വളരെ ശക്തനായ 5 മക്കളെ വരച്ച വരയിൽ നിർത്തുന്ന ഒരാളെയാണ് ആവശ്യം. അങ്ങനെ മറ്റൊരാളില്ലെന്നും നാടകത്തിലൂടെ ശക്തനാണെന്ന് തെളിയിച്ചതാണല്ലോ. അതുകൊണ്ട് തന്നെ വലിയ എസ്റ്റാബ്ലിഷ്മെന്റൊന്നും കഥാപാത്രത്തെ കാണിക്കുമ്പോൾ ആവശ്യമില്ലെന്നും ഒക്കെ അവർ മറുപടി പറയുന്നു. ഒരു ചിരിയിലൂടെ പിന്നെ അദ്ദേഹം കഥ കേൾക്കാൻ തയ്യാറാകുന്നു. അന്ന് തൊട്ട് പിന്നെ അഞ്ഞൂറാനാകാനുള്ള തയ്യാറെടുപ്പിലായി. സ്ക്രീനിൽ അങ്ങനെ ജീവിക്കുന്ന അഞ്ഞൂറാനായി അദ്ദേഹം മാറി.
3: എന്താണാവോ മുതലാളിമാരെല്ലാരും കൂടെ പാവങ്ങളുടെ കൂരയിൽ?
1: പാവങ്ങളാണ്ടേ, ഇതെല്ലാം ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന്. ചെല്ലേ അങ്ങോട്ട് ചെന്ന് ആ കുട്ടിയെ ഇറക്കിട്ടുവാ.
3: ചെറുക്കനെ കൊണ്ടുപോകുന്നാണല്ലേ, നടക്കൂല മുതലാളി.
0: 28 നാടകങ്ങളും 40 ഏകാംഗ നാടകങ്ങളും, കാബാലിക, ഈശ്വരൻ അറസ്റ്റിൽ, ക്രോസ് ബെൽറ്റ് തുടങ്ങിയ പ്രശസ്ത നാടകങ്ങൾ, നാടകദർപ്പണം,

0: എന്നീ പഠന ഗ്രന്ഥങ്ങളും ഞാൻ എന്ന ആത്മകഥയും അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. പ്രേതലോകം എന്ന നാടകത്തിന് 1966 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും കേരള സാഹിത്യ അക്കാദമിയുടെയും സംഗീത നാടക അക്കാദമിയുടെയും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെയും അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. കൂടാതെ ആത്മകഥയ്ക്ക് അബുദാബി മലയാളി സമാജത്തിന്റെ പുരസ്കാരവും ലഭിച്ചു. ആത്മബലി, പ്രേതലോകം, വൈൻ ഗ്ലാസ്, ഈശ്വരൻ അറസ്റ്റിൽ, ക്രോസ് ബെൽറ്റ്, കണക്ക് ചെമ്പകരാമൻ, ജന്മാന്തരം, മെഹർബാനി, വിഷമവൃത്തം, ഞാൻ സ്വർഗത്തിൽ, കാപാലിക, ആദ്യരാത്രി, ഗൊറില്ല, ഫോളിഡോൾ, ഡൈനാമൈറ്റ്, മന്വന്തരം, സുപ്രീം കോർട്ട്, ദ പ്രസിഡന്റ്, ഡാം, ടു ബി ഓർ നോട്ട് ടു ബി, ദ ജഡ്ജ്മെന്റ്, മലയും മനുഷ്യനും, ബൂമറാങ്, ക്ലൈമാക്സ്, പോർട്ടർ കുഞ്ഞാലി, മനുഷ്യന്റെ മാനിഫെസ്റ്റോ, ദ ഡബിൾ തുടങ്ങിയവ എൻ എൻ പിള്ളയുടെ പ്രശസ്തമായ നാടകങ്ങളാണ്. ശ്രീദേവി, അതിനുമപ്പുറം, കുടുംബയോഗം, താങ്ക് യു, ഗുഡ് നൈറ്റ്, മശകോപനിഷത്ത്, ശുദ്ധമദ്ദളം, മഹത്തായ സന്ദർഭം, മുടിഞ്ഞ കൂലി, ജഡ്ജ്മെന്റ്, മൗലികാവകാശം, ലോട്ടറി, ഫാസ്റ്റ് പാസഞ്ചർ, ബേബിക്ക് കരളില്ല, ആ മരം, അന്താരാഷ്ട്ര സസ്യ സമ്മേളനം, അരപ്പവൻ, ഫ്ലാഷ് ബാക്ക്, ഗ്രൂപ്പ് ഫോട്ടോ തുടങ്ങിയ ഏകാംഗ നാടകങ്ങളും ഓവർബ്രിഡ്ജ് എന്ന റേഡിയോ നാടകവും അദ്ദേഹം ചെയ്തു. നാടകത്തിന്റെ പുതിയ തലങ്ങൾ പ്രേക്ഷകനിലേക്ക് എത്തിച്ച പ്രതിഭയാണ് എൻ എൻ പിള്ള. ജീവിതം തന്നെ നാടകത്തിനായി സമർപ്പിച്ച അദ്ദേഹം തന്റെ വീടിന് പോലും നൽകിയിരിക്കുന്നത് ഡയനീഷ്യ എന്ന പേരാണ്. ലോകത്ത് ആദ്യമായി നാടകം അവതരിപ്പിച്ചത് ഗ്രീസിലെ കലകളുടെ, സമ്പത്തിന്റെ, ഐശ്വര്യത്തിന്റെയൊക്കെ ദേവനായിരുന്ന ഡയനീഷ്യസ് ദേവന്റെ ദേവാലയത്തിലായിരുന്നു. അങ്ങനെയാണ് അതേ പേര് വീടിനും അദ്ദേഹം നൽകിയത്. ഇഷ്ടങ്ങളോടുള്ള ആത്മസമർപ്പണം അദ്ദേഹത്തെ കണ്ട് നമുക്ക് പഠിക്കാം. നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീലയുടെ അടുത്ത അധ്യായത്തിൽ നമുക്ക് ഒത്തുചേരാം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: നല്ല നാടകം വിവാദപരമായിരിക്കണം കൂടിയാണ്. മാസ്റ്റർ പീസ് ഷുഡ് ബി കോൺട്രോവേഴ്സിയൽ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തിരശീല. ആശയം, ആവിഷ്കാരം കാവ്യ. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

കറണ്ടിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി എത്തുന്നു കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM. കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ ദേശീയവും അന്തർദേശീയവുമായ വാർത്തകൾക്കൊപ്പം കായികവും വിനോദവും തുടങ്ങി ഏറ്റവും പുതിയ വിശേഷങ്ങൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സിലൂടെ പങ്കുവയ്ക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. മറക്കാതെ കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:15 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കൂ, അറിയൂ, ലോകത്തിനൊപ്പം സഞ്ചരിക്കൂ.

അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടിമൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കൻ സൈന്യത്തിൽ നിന്ന് വിരമിക്കുന്ന വിമുക്ത സൈനികർക്ക് വേഗത്തിൽ കൊമേഴ്ഷ്യൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കി ട്രക്ക് ഡ്രൈവർമാരായി തൊഴിൽ നേടാൻ സഹായിക്കുന്ന ഫ്രീഡം ഹോളേഴ്സ് പദ്ധതിക്ക് ട്രംപ് ഭരണകൂടം തുടക്കമിട്ടു. രാജ്യത്തെ ട്രക്കിംഗ് മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനും ദേശീയപാതകളിലെ സുരക്ഷ ശക്തിപ്പെടുത്താനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. കാനഡയിൽ പാസ്പോർട്ട് പുതുക്കൽ നടപടികൾ കൂടുതൽ ലളിതമാക്കി ഫെഡറൽ സർക്കാർ. പുതിയ ഓൺലൈൻ സംവിധാനം രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഇനി അർഹരായ കനേഡിയൻ പൌരന്മാർക്ക് സർവീസ് കാനഡ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്താതെ തന്നെ വീട്ടിലിരുന്ന് ഓൺലൈനായി പാസ്പോർട്ട് പുതുക്കൽ സാധിക്കും. ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് മന്ത്രി ലെന മെഡ്ലജ് ഡിയാബാണ് പുതിയ സേവനം പ്രഖ്യാപിച്ചത്. പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയിരുന്ന പദ്ധതിയുടെ വിജയത്തെ തുടർന്ന് ഇനി ഓൺലൈൻ അപേക്ഷകളുടെ ദിവസേനയുള്ള പരിധിയും സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഏകദേശം 200,000 കനേഡിയൻ പൌരന്മാർക്ക് ഈ സേവനം പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. അമേരിക്കയിലെ അസൈലം നയത്തിൽ പൊതുചർച്ചകളില്ലാതെ ട്രംപ് ഭരണകൂടം വലിയ മാറ്റം വരുത്തി. വൈകിയെത്തിയ 400,000+ അസൈലം അപേക്ഷകൾ ഇനി മുതൽ പ്രാരംഭ അഭിമുഖങ്ങളില്ലാതെ നേരിട്ട് നാടുകടത്തൽ നടപടികളിലേക്ക് മാറ്റും. ഏകദേശം 444,724 വൈകിയെത്തിയ അസൈലം കേസുകളാണ് ഇത്തരത്തിൽ ഇമിഗ്രേഷൻ കോടതികളിലേക്ക് മാറ്റിയിരിക്കുന്നത്. മോർട്ടൺ ഗ്രോവ് സെന്റ് മേരീസ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ സ്വർഗാരോഹണ തിരുനാൾ ദർശന തിരുനാളായി 2 മുതൽ 9 വരെ ആഘോഷിക്കുന്നു. 2 രാവിലെ 10 മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം ഇടവക വികാരി ഫാദർ സിജു മുടക്കോടിൽ പതാക ഉയർത്തുന്നതോടെ തിരുനാളിന് തുടക്കമാകും. ട്രംപ് ഭരണകൂടത്തിന്റെ മെഡി കെയ്ഡ് തൊഴിൽ നിർബന്ധമാക്കുന്ന നിയമത്തിലെ ചില വ്യവസ്ഥകൾ താൽക്കാലികമായി തടയണമെന്നാവശ്യപ്പെട്ട് 25 സംസ്ഥാനങ്ങളും വാഷിംഗ്ടൺ DC നൽകിയ ഹർജി ഫെഡറൽ കോടതി തള്ളി. US ഡിസ്ട്രിക്ട് ജഡ്ജി റിച്ചാർഡ് സ്റ്റെയ്ൻസ് ആണ് ഉത്തരവിട്ടത്. നിയമം നടപ്പിലാക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് നികത്താനാകാത്ത സാമ്പത്തിക നഷ്ടമുണ്ടാക്കുമെന്ന് തെളിയിക്കാൻ ഹർജിക്കാർക്ക് സാധിച്ചില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. പുതിയ സംവിധാനം സജ്ജമാക്കാനുള്ള ചെലവിന്റെ 90% കേന്ദ്ര സർക്കാർ വഹിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഉത്തരവിൽ പറയുന്നു. വേൾഡ് മലയാളി കൌൺസിൽ ഗ്ലോബലിന്റെ നേതൃത്വത്തിൽ 2026 August 22 കൊച്ചിയിലെ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ നടക്കുന്ന WMC ഗ്ലോബൽ മീറ്റ് അറ്റ് കൊച്ചിക്ക് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ വൻ പങ്കാളിത്തം ഉറപ്പായി. 5 ഗ്ലോബൽ റീജിയനുകളിലെയും വിവിധ പ്രൊവിൻസുകളിലെയും ഭാരവാഹികളും പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. റബ്ബർ ബോർഡിന്റെ M-Rub ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന് ചരിത്ര നേട്ടം. വിറ്റുവരവ് 1,000 crore കവിഞ്ഞു. റബ്ബർ ബോർഡ് വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ ആദ്യത്തെ ഇലക്ട്രോണിക് റബ്ബർ വ്യാപാര പ്ലാറ്റ്ഫോമാണിത്. പരമ്പരാഗത റബ്ബർ വിപണന രീതികളെ പുതിയ സാങ്കേതിക വിദ്യയുമായി സംയോജിപ്പിച്ച് 2022 June ആരംഭിച്ചത്. ബ്രസീൽ ഫുട്ബോൾ ടീം ഇന്ത്യൻ മണ്ണിൽ ആദ്യമായി പന്ത് തട്ടാനെത്തുന്നു. 3 October കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന രാജ്യാന്തര സൗഹൃദ മത്സരത്തിൽ ഇന്ത്യയാണ് ബ്രസീലിന്റെ എതിരാളികൾ. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനും ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷനും ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ചരമറിയിപ്പുകൾ. വെമ്പള്ളി ആരമ്പള്ളിൽ തങ്കമ്മ ജോർജ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. കോട്ടയം കുന്നുംപുറത്ത് KM വർഗീസ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ഏറ്റുമാനൂർ ചക്കുങ്കൽ മേരി തോമസ് അന്തരിച്ചു. സംസ്കാരം നാളെ നടക്കും. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

மதுச்சந்திரவின்.

മധുചന്ദ്രബിംബമേ അന്തിവേയും പൊന്നുനിറം ഏതൻ സ്വപ്നവുമാ വെള്ളിമുകിൽ പൂവണിയും അഞ്ചന കാളുകളേ.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

ஆல்கஹால். ரேடியோ சாந்தனம் 90.4 FM. ஸ்டே டியூன்.

യാത്രയെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.